0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ?

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ഇവിടെ ആരംഭിക്കുന്നു ആദ്യത്തെ ഷോ ആയ വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഒരു സിനിമാ പാട്ടിന്റെ വരികളിലൂടെ ഇന്ന് തുടങ്ങിയാലോ. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം, അത് ജീവിതം. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോയിലൂടെ, നാട്ടിലത്തെ റേഡിയോയിലൂടെ കേട്ട് പരിചയിച്ച പാട്ടാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഈ പാട്ട് ബൈഹാർട്ടാണോ എന്ന് സംശയമാണ്. പക്ഷേ അന്ന് കേട്ട ആ വരികളുടെ ആ ഒരു വ്യാപ്തി, അർത്ഥം ഇന്നും അത് റെലവൻ്റ് ആണെന്ന് മാത്രമല്ല, ആ വരികൾ മറന്നു പോവുക പോലുമില്ല. ആക്ച്വലി പെൻഡുലം എന്നുള്ള വേർഡ് പോലും ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മലയാളം സിനിമാ ഗാനത്തിൽ ഒരു ഇംഗ്ലീഷ് വേർഡ് ആ സമയത്ത് വന്നതും ആ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ജീവിതത്തിന്റെ ഒരു ആഴം അത് പഠിപ്പിച്ചു തരുന്ന രണ്ട് വരികളാണ്. സുഖവും ബിന്ദുവും അതെല്ലാം ഇങ്ങനെ ദുഃഖവും എല്ലാം മാറി മാറി വരുന്ന ഒരു പ്രക്രിയയാണ് ജീവിതം. അതിൽ നിന്ന് നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം പോകുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു സ്വേയിങ് ആണ് ഈ സുഖവും ദുഃഖവും തമ്മിൽ ജീവിതയാത്രയിൽ നാം പലരും കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഈ വരികളുടെ ഒരു അർത്ഥതലം എത്ര മനോഹരമെന്ന് തോന്നിപ്പോയി. കാരണം ഇന്നത്തെ ഷോയിൽ തുടങ്ങാമെന്ന് വെച്ചത് ലൈഫിനെ കുറിച്ച് തന്നെയാണ്. ഓൾവേസ് ഇൻ എ പോസിറ്റീവ് വേ നമുക്കതെടുക്കാം. ജീവിതം എന്ന മഹാഗ്രന്ഥം, ആ മഹാപുസ്തകം, ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ് പറയാനുള്ളത്. ഓരോരുത്തരും എഴുതുന്നത് വ്യത്യസ്തമായ കഥകളാണ്. ഓരോ ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിരിക്കും. ഒരാളുടെ പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ജീവിത പുസ്തകം, അല്ലെ? ലൈഫ് ഇസ് ലൈക്ക് എ ബുക്ക്. അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, നല്ല ചാപ്റ്റേഴ്സ് ഉണ്ട്, സന്തോഷം തരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, എക്സൈറ്റ്മെന്റ് തരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, ദുഃഖം തരുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. അത് അതിന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ലൈഫാണ്. അപ്പോൾ ആ ഒരു പേജ് ഞാൻ വായിക്കില്ല, ആ ഒരു ചാപ്റ്റർ ഞാൻ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ പേജും മാറി മാറി വായിച്ചാൽ മാത്രമേ അടുത്ത പേജിൽ എന്താണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അതാണ് ഇന്നത്തെ ആ ഒരു കോട്ട് പറയുന്നത്. ലൈഫ് ഇസ് ലൈക്ക് എ ബുക്ക്, സം ചാപ്റ്റേഴ്സ് ആർ സാഡ്, സം ഹാപ്പി, ആൻഡ് സം ആർ എക്സൈറ്റിംഗ്. ബട്ട് ഇഫ് യു നെവർ ടേൺ ദ പേജ്, യു വിൽ നെവർ നോ വാട്ട് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഹോൾഡ്സ്. നല്ലൊരു ചാപ്റ്റർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: കേ ആദാ ഗജ കേ ആദാ ദക്ക ആഹാ ഓഹോ.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: മനോഹരമായ ഒരു ബ്യൂട്ടി പെജന്റ് നടക്കുകയാണ്. മൂന്ന് സുന്ദരിമാർ ഒരുപാട് റൗണ്ടുകളിലൂടെ വിജയിച്ച് വിജയിച്ച് വിജയിച്ച് ഫൈനലിസ്റ്റ് ആയ മൂന്ന് സുന്ദരിമാർ വേദിയിൽ നിൽക്കുകയാണ്. ഇതിലൊരാളായിരിക്കും ആ സൗന്ദര്യ റാണി പട്ടം, ആ കിരീടം ചൂടുന്നത്. അപ്പോ ഈ മൂന്ന് പേരിൽ ആരായിരിക്കും എന്നറിയാൻ ഈ മൂന്ന് പേരും കൈകോർത്ത് കണ്ടിട്ടില്ലേ, മിസ് വേൾഡിലൊക്കെ മിസ് യൂണിവേഴ്സിലൊക്കെ മൂന്ന് പേരും ലാസ്റ്റ് സ്റ്റേജിന്റെ അവിടെ കണ്ണുകൾ അടച്ച് നെഞ്ചെടുപ്പോടെ നിൽക്കുന്നത്, ആരുടെ പേരാണ് അനൗൺസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും കാണുന്നതാണ് വീഡിയോയിലൊക്കെ നമ്മുടെ സുഷ്മിത സെന്നിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ്, ഐശ്വര്യ റായിയുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം വരുന്നത്. അപ്പോ ഈ മൂന്ന് പെൺകുട്ടികൾ നിൽക്കുന്ന സമയത്ത് ആദ്യം സെക്കൻഡ് റണ്ണറപ്പിന്റെ പേര് പറയും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ 3-2-1 ഒരു തിയറി ഉണ്ടല്ലോ. സെക്കൻഡ് റണ്ണറപ്പ് വെച്ചാൽ തേർഡ് സ്ഥാനത്ത് വരുന്ന ഒരാള്, ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രിയുടെ പേരും പറഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് റണ്ണറപ്പ് പറയുന്നത്. അതിനുശേഷം മാത്രമേ ആൻഡ് ദ വിന്നർ ഇസ് എന്നുള്ള അനൗൺസ്മെന്റ് വരാറുള്ളൂ. എന്തുകൊണ്ടാണ് ആദ്യമേ ആ ഫസ്റ്റ് കിരീടം നേടിയ വ്യക്തിയുടെ പേര് പറയാത്തത്? കാരണം കഠിനാധ്വാനം കുറച്ച് കാത്തിരുന്നതിന് ശേഷം കിട്ടുന്നതിനാണ് മാധുര്യം കൂടുതൽ എന്നാണ് പറയുന്നത്. വിജയം എപ്പോഴും വൈകിയാണ് നമ്മുടെ കൈകളിൽ എത്തേണ്ടത്. നേരത്തെ വിജയം കിട്ടിയാൽ നമ്മൾ അതിന്റെ വില ഒരു പക്ഷേ മനസ്സിലാക്കി കളയില്ല എന്നാണ് പറയപ്പെടുന്നത്. കഠിനാധ്വാനത്തിന് ഉടൻ പ്രതിഫലം കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അതുപോലെ ജീവിതം ആദ്യമേ നമ്മെ പരീക്ഷിച്ച് പരീക്ഷിച്ച് മോൾഡ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് സമ്മാനം നേടാൻ അർഹതയുള്ളൂ എന്നതാണ് സത്യം. വൈകുന്ന ഓരോ വിജയവും നമ്മെ ക്ഷമ പഠിപ്പിക്കും, പേഷ്യൻസ്. പരാജയങ്ങൾ നമ്മെ ശക്തരാക്കി മാറ്റും. കാത്തിരിപ്പ് നമ്മെ എങ്ങനെ പക്വമതികളാക്കും, അല്ലെ, മെച്ചോർഡ് പേഴ്സൺ ആക്കി മാറ്റും. ഉടൻ കിട്ടുന്ന വിജയങ്ങളെല്ലാം സന്തോഷം നൽകും, ഡെഫിനറ്റ്ലി. പക്ഷേ വൈകി എത്തുന്ന വിജയം ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന പാഠങ്ങൾ കൂടി നമുക്ക് സമ്മാനിക്കും. അതുകൊണ്ട് ഓർക്കുക, കഠിനാധ്വാനം ഒരിക്കലും പാഴാകില്ല. ചിലപ്പോൾ ഫലം വൈകിയേക്കാം, പക്ഷേ അത് വരുമ്പോൾ, അത് തിരിച്ചും അതിന്റെ ഫലം വരുമ്പോൾ, റിവാർഡ്സ് കിട്ടുമ്പോൾ അതിന്റെ മൂല്യം ജീവിതകാലം മുഴുവൻ അനുഭവിക്കാം.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സൂര്യകാന്തി പൂവിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് ഈയിടെ വായിക്കാനിടെ നല്ലൊരു ജേർണലില് ദ സൺഫ്ലവർ തിയറി എന്നുള്ളൊരു തലക്കെട്ട് കണ്ടു. അതെന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജേർണൽ വായിച്ചത് തന്നെ. പക്ഷേ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പൂവാണ് സൂര്യകാന്തി. പേര് പോലും അറിയാലോ, സൺഫ്ലവർ. രാവിലെ ഉദിക്കുന്ന ഉദയസൂര്യനെ നോക്കി ചിരിച്ച് വിടർന്ന് നിൽക്കുന്ന സൂര്യകാന്തി പൂവ് നമ്മുടെ മനസ്സിലും ആ ഇമേജ് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് വരും. സൂര്യകാന്തി പൂവിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകതയാണ് ഈ സൺഫ്ലവർ തിയറിയിൽ പറയുന്നത്. എന്താണെന്നോ, സൂര്യൻ എവിടെ എന്ന് നോക്കി സൂര്യകാന്തി പൂവ് അലഞ്ഞു നടക്കാറില്ല. അത് നിൽക്കുന്നിടത്തെ നിൽക്കുന്നുള്ളൂ. പക്ഷേ അത് ചെയ്യുന്നത് ഒന്നു മാത്രം, സൂര്യപ്രകാശമുള്ള ആ ദിശയിലേക്ക് തന്റെ മുഖം തിരിച്ചു വെക്കും. അല്ലെ, നമ്മുടെ ജീവിതവും അതുപോലെ ആകണമെന്നാണ് ഈ സൺഫ്ലവർ തിയറി പറയുന്നത്. എന്താണെന്നോ, നാം എന്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് നാം ഫോക്കസ് ചെയ്യുന്നത്, അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് പ്രതിഫലമായിട്ട്. നമ്മുടെ മനസ്സ് ഭയത്തിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവിലേക്കോ മുഖം തിരിച്ച് ദിശ തിരിച്ചു വെച്ചാൽ തിരിച്ചു കിട്ടുന്ന ഫലവും അങ്ങനെയായി മാറും. പ്രതീക്ഷയിലേക്കാണ് നിങ്ങൾ മനസ്സ് തിരിച്ചു വെക്കുന്നത് എങ്കിൽ പ്രതീക്ഷകളാണ് സൺഫ്ലവർ പൂക്കൾ പോലെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്, പഠിത്തമാണെങ്കിൽ അങ്ങനെ, മ്യൂസിക് ആണെങ്കിൽ അങ്ങനെ, അല്ല കലാപരമായിട്ടാണെങ്കിൽ, അഭിനയമാണെങ്കിൽ, പിന്നെ കൂടുതൽ പഠിക്കണമെന്നുള്ളതാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഫോക്കസിംഗ് ആണ് മെയിനായിട്ട് ഈ ഒരു സിദ്ധാന്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് സ്വയം ചോദിച്ചു നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏത് ദിശയിലേക്കാണ് നാം തിരിയേണ്ടത്? പ്രതീക്ഷയിലേക്കാണോ ശ്രദ്ധയിലേക്കാണോ? ഓരോ ദിവസവും ആ സ്വയം ചോദ്യം ചോദിക്കാനുള്ള കരുത്ത്, ഇന്ന് ഞാൻ ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടത്? വെളിച്ചത്തിലേക്കോ ഇരുട്ടിലേക്കോ? ഡെഫിനറ്റ്ലി വെളിച്ചത്തിലേക്ക് തന്നെയാണ്. സൂര്യകാന്തി പൂവിനെ പോലെ സൂര്യനെ പിന്തുടരേണ്ട ആവശ്യമില്ല. വെളിച്ചത്തിലേക്കൊന്ന് മുഖം തിരിച്ചു വെച്ചാൽ മാത്രം മതി, ജീവിതം പതിയെ പതിയെ പ്രകാശത്തോടെ നിറഞ്ഞു നിൽക്കും. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നിയമസഭ ഇന്നത്തേക്ക് പിരിയും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭ ഇന്ന് ചേരും. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിബന്ധനകളെപ്പറ്റി സമിതി വിശദമായി ചർച്ച ചെയ്യും. പി എം ശ്രീയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. സിലബസ് തയ്യാറാക്കൽ, സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി വിശദമായി പഠിക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് സമിതിയുടെ നിലവിലെ തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോ ജി എം ജോൺ, മന്ത്രി പി സി വിഷ്ണുനാഥ് എന്നിവരാണ് പി എം ശ്രീയിലെ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാം FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമോപദേശം തേടും. പി എസ് പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെ പ്രത്യേകം കേസെടുക്കണോ എന്നതിൽ തീരുമാനമായില്ല. പുതിയ കേസെടുത്താൽ കുറ്റപത്രം വൈകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. മൂന്നാം FIR എടുക്കുന്നതിൽ ADGP H. വെങ്കടേഷാണ് നിയമോപദേശം തേടുക.

മണലൂർ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ക്ഷമിക്കണം പി എം ശ്രീ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി അല്പസമയത്തിനകം ചേരുമെന്നാണ് വാർത്ത. സമിതിയുടെ രണ്ടാമത്തെ യോഗമാണ് നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഇന്ന് ചേരുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിബന്ധനകളെപ്പറ്റി സമിതി വിശദമായി ചർച്ച ചെയ്യും. സിലബസ് തയ്യാറാക്കൽ, സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വിശദമായി പഠിക്കുമെന്നാണ് അറിയുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇനി ചരിത്രം. വീക്ഷിത് ഭാരത്, റോസ്കർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീണ ആക്ട് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും.

കേരളത്തിൽ മഴ കനക്കുന്നുവെന്ന വാർത്ത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഈ മാസം 4 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.

ലോകകപ്പിൽ ഫ്രാൻസിന് ജയം. ഡെംബലെയും ഒലീസയും ബാർക്കോളയും ഒപ്പം ചേർന്ന് സ്വീഡൻ തകർന്നടിഞ്ഞു. ലോകകപ്പിൽ ഇങ്ങനെ ഒരു ആക്രമണ ഫുട്ബോൾ ഫ്രാൻസല്ലാതെ മറ്റാരെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടാകുമോ എന്ന സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള മത്സരമായിരുന്നു നടന്നത്. മത്സരം ആരംഭിച്ച് ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ താളം കണ്ടെത്താൻ ഫ്രഞ്ച് പട ബുദ്ധിമുട്ടി. അത് മുതലെടുത്ത് സ്വീഡന്റെ മുന്നേറ്റമുണ്ടായി. ആദ്യ 15 മിനിറ്റ് മാത്രമേ അതുണ്ടായുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഫ്രാൻസ് തന്നെയായിരുന്നു ലോകകപ്പിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരയെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. നടക്കുന്നത് ബക്കാഡിയുമായുള്ള ഡീലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കടുത്ത വിമർശനമാണ് അദ്ദേഹം പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. നികുതി ഇളവുകൾ പരാമർശിക്കുന്ന ധനബില്ല് സഭ അംഗീകരിച്ചാൽ നിയമമാകും. പിന്നീട് നടപ്പാക്കുന്നത് തടയാൻ UDFന് നിയമപരമായി കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പാർട്ടി പത്രത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കിയത്. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. എറണാകുളത്തായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2011-16 കാലയളവിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു. നിലവിൽ KPCC നിർവാഹക സമിതി അംഗം, DCC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ നേരത്തെ വഹിച്ചിരുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മൺസൂണിനെ പഴിച്ച KSEB സഭയിൽ ഇന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രസ്താവന നടക്കും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്ക് മോദി ക്ഷണിച്ചു എന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചതായും ഇറാൻ. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വാർത്താ ഏജൻസി INS ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു മാർക്കോ റൂബിയോ. നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചതായും ഇറാൻ. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വാർത്താ ഏജൻസി INS

0: Abhi and Alain since 1982.
1: Mexico! United States! Canada!
2: Logan Muruvan, Uru Pandini Pinale Payanu. ലോക ഫുട്ബോളിന്റെ മഹാമേളം
1: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
2: ഫിഫ വേൾഡ് കപ്പ് 2026.
1: സ്കോട്ട്ലൻഡ്, ടർക്കി.
2: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 70%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. എല്ലാവർക്കും ജൂലൈ 1-ന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്ന ഒരു പുതിയൊരു മാസം. 6 മാസം പിന്നിട്ട് 2026 ഇതാ 7-ാമത്തെ മാസത്തിലേക്ക് കടക്കുന്നു. ഒരു ഒരു അടിപൊളി മാസമാകട്ടെ, എല്ലാ രീതിയിലും നല്ല മാസമാകട്ടെ. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഒരു ഗംഭീര നെക്സ്റ്റ് 6 മന്ത്സ് ഓഫ് ദ ഇയർ ആവട്ടെ എന്നൂടെ ആശംസിക്കുന്നു. അടുത്ത 6 മാസം എന്ന് പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരുപാട് ഫെസ്റ്റീവ് സീസൺസും ഇനി അങ്ങോട്ട് നല്ലൊരു മാർക്കറ്റ്, പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ കൂടെ നല്ലൊരു മാർക്കറ്റിന്റെ ഒരു സീസണാണ്. അപ്പൊ എന്താണെങ്കിലും സമയം 7:00 കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. പ്രസ് ക്ലബിലേക്ക്, വാർത്തകളുടെ ലോകത്തിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ഓൺലൈൻ മീഡിയാസ്, നമ്മുടെ പത്രങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇത്തിഹാദ് റെയിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഇന്നലെ ആഘോഷമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി, ഒരു റെയിൽ പദ്ധതിയുടെ എല്ലാ ഡീറ്റെയിൽസും, ആദ്യ ദിനം തന്നെ 10,000-ലേറെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. ഇത്തിഹാദ് റെയിലിൽ ചരിത്ര കുതിപ്പുമായിട്ട് UAE, ആ വാർത്തയാണ് ഹെഡ്ലൈൻ വാർത്ത. ഇംഗ്ലീഷ് പത്രമായാലും മലയാള പത്രമായാലും ഓൺലൈൻ ആയാലും UAE-യുടെ യാത്രാ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ആദ്യ ദേശീയ യാത്രാ ട്രെയിൻ സർവീസ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ഫിജേറയ്ക്കും അബുദാബിക്കും ഇടയിൽ ആരംഭിച്ച ആദ്യ സർവീസിൽ പ്രവാസികളിൽ നിന്നും സ്വദേശികളിൽ നിന്നും വൻ വരവേൽപ്പാണ്. സർവീസ് തുടങ്ങിയ ആദ്യ ദിനം തന്നെ 10,000-ലേറെ ടിക്കറ്റുകൾ വിറ്റു. ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 6 സർവീസുകളാണ് ആദ്യ ദിനം നടത്തിയത്. ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് തീർത്തു. 10,000 ടിക്കറ്റ് ആദ്യ ദിനത്തിൽ പുലർച്ചെ 5:34 പിന്നെ ട്രെയിൻ എടുത്തു വിജയറയിൽ നിന്ന്. ആദ്യ ട്രെയിൻ 7:19 മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നതെന്ന് ഇത്തിഹാദ് റെയിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അസ അൽ സുവൈദി പറഞ്ഞു. അതിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ആ ഒരു അനുഭവം തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും അത് നിയന്ത്രിക്കാൻ നമ്മൾ മലയാളികളുണ്ടായി എന്നതാണ് അതിൽ ഏറ്റവും വലിയ നമുക്കുള്ള സന്തോഷം. ഗൾഫ് സ്വപ്നങ്ങളുടെ ക്യാപ്റ്റൻ ഇത്തിഹാദ് റെയിൽ നിയന്ത്രിച്ച് ഇന്ത്യക്കാരൻ താണ്ടിയത് സൈക്കിൾ പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു ബാല്യം താണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഇത്തിഹാദ് ലോകം മുഴുവൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ പ്രവാസികളായ നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആദരവോടെ നോക്കുന്ന ഒരു പദ്ധതിയിൽ അതിൻ്റെ അമരക്കാരനായിട്ട് നമ്മൾ മലയാളി ഇന്ത്യൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ UAE-യുടെ ഗതാഗത ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുമ്പോൾ ഇത്തിഹാദ് റെയിലിൻ്റെ കന്നിയാത്രയ്ക്ക് തുടക്കമാകുമ്പോൾ ട്രെയിൻ നിയന്ത്രിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള റിയാസ് നസീർ, ഇന്ത്യക്കാരനാണ്, മംഗളൂരിലെ കുടഗ് സ്വദേശിയാണ്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ചരിത്രപരമായ ഈ ഉദ്യമത്തിനായിട്ട് ഒരു കർണാടക സ്വദേശിയെ ഏൽപ്പിച്ചിരിക്കുന്നു. പരിചയ സമ്പത്ത് കൈമുതലാണ്. UAE-യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓടുന്ന ഈ ട്രെയിൻ നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട റിയാസിന് ഇത് കന്നി അംഗമല്ല. ഗൾഫ് മേഖലയിലെ സുപ്രധാന ഗതാഗത സംവിധാനങ്ങളുടെ ഉദ്ഘാടന സർവീസുകളിൽ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ച മുൻ പരിചയം അദ്ദേഹത്തിനുണ്ട്. ഖത്തർ മെട്രോ ട്രാം സർവീസുകളുടെ ഉദ്ഘാടന യാത്രകൾക്ക് ചുക്കാൻ പിടിച്ചതും റിയാസ് നസീറായിരുന്നു. ഈ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തെ ഇത്തിഹാദ് റെയിലിന്റെ ചരിത്ര ദൗത്യത്തിനായി തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. കുട്ടിക്കാലത്ത് ഒരു സൈക്കിൾ പോലും വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് UAE-യുടെ ദേശീയ പദ്ധതിയായിട്ടുള്ള ഇത്തിഹാദ് നിയന്ത്രിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരോടുള്ള UAE-യുടെ സ്നേഹം, അതുപോലെ ഇന്ത്യക്കാരുടെ ബ്രെയിൻ, ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യം, ഏത് വെല്ലുവിളികളെയും ഏത് മോശം സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നാലും ഒരു സൈക്കിൾ പോലും സ്വന്തമാക്കാനില്ലെങ്കിലും ഒരു വലിയ ട്രെയിനിനെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുന്ന ഒരു ഇച്ഛാശക്തിയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ടതും നമ്മളൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് ഒരു മാതൃകയാണ്.
0: തീർച്ചയായിട്ടും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഇത്തിഹാദ് റെയിലിന്റെ അതിൽ പോയവർക്കും കണ്ടവർക്കും ഒക്കെ തന്നെ എല്ലാം ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഇപ്പൊ മിനിപത്മ ഇന്നലെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം, നല്ല യാത്രാ സൗകര്യം, നല്ല സ്റ്റേഷനുകൾ, ഇതെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് ഗൾഫ് മേഖലയിലെ തന്നെ ആദ്യത്തെ ട്രെയിൻ ഓടുക എന്ന് പറയുന്ന ചരിത്രത്തിലെ തന്നെ ഒരു കാര്യം തന്നെ.
1: ക്യാൻവാസിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു പാനറമിക് വ്യൂ ആണല്ലോ കാണുന്നത്. അതിന്റെ ഉള്ളിലെ ഉള്ള സൂര്യോദയവും ആ ഓരോ കാഴ്ചകൾ
0: കണ്ടിട്ട്
1: നമ്മളിങ്ങനെ നോക്കി നോക്കി അതിങ്ങനെ നമ്മുടെ മുന്നിൽ മലകൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യൻ പതുക്കെ പതുക്കെ ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ച, അത് നല്ലൊരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് തുടങ്ങുമ്പോൾ സൂര്യോദയത്തോടു കൂടിയാണ്,
0: 5:34
1: ആദ്യത്തെ ട്രെയിൻ ആ സമയത്താണ്. അപ്പൊ ഫസ്റ്റ് യാത്ര ചെയ്യുന്നവർക്ക് എന്തായാലും ആ ഒരു സൂര്യോദയത്തിന്റെ മനോഹരം, പ്രത്യേകിച്ച് ഈ സമയം സമ്മറിൽ യാത്ര ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം സൂര്യൻ അതിന്റെ ഭംഗിയിൽ നിൽക്കുന്നത്.
0: അബുദാബി ജോലി ചെയ്ത് ഫുജറ താമസിക്കാം,
1: അതാണ് രാവിലെ 1:30 ബിസിനസ്സുകാർക്ക് നല്ല മീറ്റിംഗ്, അവിടെ ലോഞ്ച് ഒക്കെ ഉണ്ട്, അവിടെ ബിസിനസ് ഒക്കെ കൂടി അങ്ങനെയൊക്കെ പോകാൻ
0: വേണ്ടി.
1: യാത്ര ചെയ്യുന്ന പലർക്കും അതാണ്, എല്ലാവർക്കും ഈ സമയത്തിന് വേഗതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇന്നലെ നമ്മൾ ചർച്ചയ്ക്ക് വിഷയം എടുത്തപ്പോഴും എല്ലാവരും പറയുന്നതാണ്, നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വന്ദേ ഭാരത് വരുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു എന്ത് വന്ദേ ഭാരത്, ഇത്രയും പൈസ കൊടുത്തിട്ട് ആരും പോകും, ഇന്ന് വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാനില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പൊ നാളെ ഒരു അതിവേഗ റെയിൽ പദ്ധതി നമ്മുടെ കേരളത്തിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണം? നമുക്കതിന് റോഡുകളിപ്പോൾ ദേശീയപാത അടിപൊളിയല്ലേ, അതുപോലെ ട്രെയിൻ ഓൾറെഡി ഓൾറെഡി ഉണ്ടല്ലോ, അതല്ല, നമുക്ക് അത് വേണം, പാരലലി ഇതും വേണം. എല്ലാവരും എല്ലാം ഉപയോഗിച്ചിട്ട് അതിവേഗത്തിൽ പോകട്ടെ. ഈ രാജ്യമായ ഇച്ഛാശക്തി കാണിച്ചു. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒരു കിഴക്കേ അറ്റത്ത് നിൽക്കുന്ന എമിറേറ്റിൽ നിന്ന് നിങ്ങൾ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുമെന്നൊരു രാജ്യം തീരുമാനിച്ചു. എന്നാലും അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്കും അഭിമാനമുണ്ട്. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് തിഹാദ് റെയിൽ യാത്ര ആരംഭിക്കുമ്പോൾ ട്രെയിനിനുള്ളിൽ ചരിത്രം കുറിച്ച് 5 മലയാളികളാണ്. തിഹാദ് റെയിലിന്റെ ഓപ്പറേഷൻസ് ടീം ലീഡറും ട്രെയിൻ ഡ്രൈവേഴ്സ് ലൈൻ മാനേജറുമായിട്ടുള്ള ആലപ്പുഴ സ്വദേശി നിഷാദാണ് ഈ സംഘത്തെ നയിക്കുന്നത്. കൂടാതെ ട്രെയിൻ ക്യാപ്റ്റന്മാരായിട്ട് കൊച്ചി സ്വദേശി നോബിൻ ജോർജ്, ഡെലിവറി ബോയ് ആയിട്ട് പോലും ജോലി ചെയ്ത ഒരു മനുഷ്യൻ. ആ ജോലിക്ക് പിന്നെ മാറ്റു കുറവുണ്ടെന്നല്ല പറയുന്നത്, എങ്കിലും ആ ഒരു ജോലിയിൽ നിന്നാണ് ഉയർന്ന് പെർഫ്യൂമൊക്കെ വിറ്റ് നടന്ന് അതിൽ നിന്ന് മാറി ഇപ്പോൾ ഇത്തിഹാദ് റെയിൽ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി. കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും കഥയാണ് നിഷാദിന്റേതെങ്കിൽ പുതുമുഖങ്ങളായെത്തി പരിശീലനത്തിലൂടെ മികവ് തെളിയിച്ചാണ് മറ്റ് 4 പേരും ഇത്തിഹാദ് റെയിലിന്റെ ഭാഗമായത്. ട്രെയിനിന്റെ പൈലറ്റ് ക്യാബിനിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും വേഗത്തെ നിയന്ത്രിക്കുന്നതിലും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ പങ്ക് സുവ്യക്തം. ട്രെയിനിൽ മാത്രമല്ല സ്റ്റേഷനിൽ യാത്രക്കാരെ സേവിക്കുന്നതിലും മലയാളികളടക്കം വിവിധ രാജ്യക്കാരുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ സജീവമായിട്ട് നമ്മളൊക്കെ ഇടുന്ന ആ ഒരു വീഡിയോകൾക്കും ഇപ്പൊ ഈ ഇത്തിഹാദ് റെയിലുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകൾക്കും ഈ 5 മലയാളികൾ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ. അവർ അവരുടേതായിട്ടുള്ള എല്ലാ നന്ദി പ്രകടനം ശരിക്കും നമ്മൾ അവരോടാണ് നന്ദി പറയേണ്ടത്. പക്ഷെ തിരിച്ച് അവർ ഈ ഇടുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴിലും വന്നിട്ട് അവർ വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ മലയാളികളായിട്ടുള്ള 5 പേരുടെ പേരിൽ നമ്മൾ ഇത്രയും മലയാളികൾ ഇവിടെ ഇരുന്നിട്ട് അഭിമാനിക്കുകയാണ്. വിമാനങ്ങളെ ക്യാബിൻ ക്രൂവിനെ പോലെ യാത്രക്കാരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന സേവകരാണ് ഇവിടുത്തെ ട്രെയിൻ മാസ്റ്റേഴ്സ്. നിഷാദിന്റെ നേതൃത്വത്തിലുള്ള ഈ മലയാളി സംഘം സഞ്ചാരികൾക്ക് സുരക്ഷിതവും സുഖകരവുമായിട്ടുള്ള യാത്രാനുഭവം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. അങ്ങനെ മലയാളികളെക്കുറിച്ചും ഒരു ഇന്ത്യക്കാരനെ കുറിച്ചും ഒക്കെ പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. കാരണം ഇന്ന് ജൂലൈ 1 1st എപ്പോഴും മധുരം കഴിക്കണം എന്നാണ് പറയുള്ളത്. മധുരം കഴിക്കാനില്ലെങ്കിലും മധുരമുള്ള വാർത്തകൾ നമുക്ക് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഏറ്റവും നല്ല വാർത്തകൾ, പ്രത്യേകിച്ച് ഈ ഗൾഫ് പണിതത് മലയാളികൾ എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ റെയിൽവേ വന്ന സമയത്തും അതും നമ്മുടെ കയ്യിലാണെന്ന് പറയുന്നത് ഭയങ്കര അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്.
1: അഭിമാനത്തിൽ നിന്ന് നമുക്ക് ഇനി കുറച്ച് വേദനിക്കുന്ന, കുറച്ച് കീശ കാലിയാവുന്ന വാർത്തയിലേക്ക് വരാം. പ്രവാസികളുടെ പോക്കറ്റ് ചോരും 14 വർഷങ്ങൾക്ക് ശേഷമുള്ള വലിയ മാറ്റം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയാണ് പോവാണ്. ഇന്ത്യയിലെ പാസ്പോർട്ടിന് വില കൂടിയെന്ന് നമ്മൾ പറഞ്ഞു. ഇതാ ഇവിടെ യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായിട്ട് പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. പുതിയ നിരക്കുകൾ ഇന്ന് ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു എന്നാണ് കോൺസുലേറ്റ് പറഞ്ഞത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബായിലെ കോൺസുലേറ്റ്, യുഎയിലുടനീളമുള്ള മറ്റ് ഔദ്യോഗിക പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഈ പുതിയ നിരക്കുകൾ ഒരേപോലെ ബാധകമായിരിക്കും. ലോകത്തെങ്ങുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലെ പാസ്പോർട്ട് നിരക്കുകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 14 വർഷം കൂടിയിട്ട് ഇങ്ങനെ പാസ്പോർട്ടിന് വില കൂട്ടിയിരിക്കുന്നത്. നീണ്ട 14 വർഷത്തിന് ശേഷം സാധാരണ നിരക്കുകളിൽ വൻ വർധനവ് പുതിയ നിരക്കുകളിൽ മാറ്റമുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രയാണ് പൈസ എന്ന് പലർക്കും അറിയണം. അതെങ്ങനെയാണ്, 36 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനും പുതിയതെടുക്കുന്നതിനും ഇനി 450 ദിർഹം നൽകണം. അപ്പം എൻ്റെ പാസ്പോർട്ട് റിന്യൂവലാണ്, ഞാൻ 450 ദിർഹമാണ് കൊടുക്കേണ്ടത്. മുൻപ് 255 ദിർഹത്തിന് കിട്ടിയിരുന്നത് നമ്മൾ ഏതാണ്ട് ഇരട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അതായത് ഏകദേശം 60% വർധനവാണ് ഈ വിഭാഗത്തിൽ. ഇതേ പാസ്പോർട്ട് നമുക്ക് അടിയന്തരമായിട്ട് തത്കാൽ സംവിധാനത്തിലൂടെ കിട്ടണമെങ്കിലുണ്ടല്ലോ 900 ദിർഹം കൊടുക്കേണ്ടി വരും. 60 പേജുള്ള വലിയ പാസ്പോർട്ട് സാധാരണ രീതിയിൽ പുതുക്കാൻ വേണ്ടിയിട്ട് 630 ദിർഹം, തൽക്കാൽ വഴി പുതുക്കാൻ വേണ്ടിയിട്ട് 1080 ദിർഹം. ഒരു പാസ്പോർട്ട് പുതുക്കേണ്ട പൈസയാണ് നാട്ടിൽ 26,000 രൂപയാണ് വരുന്നത്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയതെടുക്കുന്നതിനുള്ള തുക ഇതിലും കൂടുതലാണ്. ഈ വിഭാഗത്തിൽ സാധാരണ അപേക്ഷകൾക്ക് 36 പേജുള്ള പാസ്പോർട്ടാണെങ്കിൽ 900, 60 പേജിന് 1080, തത്കാൽ വഴിയാണെങ്കിൽ 1350, 1500 ദിർഹത്തിനും മുകളിലായിട്ട് ഉയരുകയാണ്. കുട്ടികളുടെ പാസ്പോർട്ട് നിരക്കുകളിലും മാറ്റമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 36 പേജുള്ള പാസ്പോർട്ട് സാധാരണ രീതിയിൽ പുതുക്കാൻ 325 ദിർഹമാണ് ഉണ്ടായിരുന്നത്. മുൻപ് ഇത് 990, ഇപ്പോൾ ഇത് 325 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള തത്കാലാണെങ്കിൽ 775. കുട്ടികളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ പിന്നെ കേടുപാടുകൾ വരികയോ ചെയ്ത് പുതിയത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ 775 ദിർഹവും കൊടുക്കണം, അല്ലെങ്കിൽ 1225 ദിർഹവും കൊടുക്കണമെന്നാണ് വാർത്തയിൽ പറയുന്നത്. 8 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കായിട്ട് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ 10% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അവിടെ മാത്രം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇളവുള്ളൂ. ഇതോടെ ഇവർക്ക് സാധാരണ അപേക്ഷകൾക്ക് 295 തത്കാലിന് 700 ദിർഹവും മതിയാകുമെന്നാണ് പറയുന്നത്. മതിയാകുന്നല്ല, അത്രയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്.
0: ഒരു ടിക്കറ്റിന്റെ റേറ്റ് ആണ് ആക്ച്വലി ഒരു പാസ്പോർട്ട് റിന്യൂവലിന് ഇപ്പൊ ഈടാക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പം പ്രവാസ ലോകത്തിരിക്കുന്ന സമയത്ത് റിന്യൂവൽ ചെയ്യേണ്ട വന്നാൽ റിന്യൂ ചെയ്തേ പറ്റൂ, നമുക്ക് ഒരിക്കലും നാട്ടിൽ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 എന്നല്ല പറയേണ്ടത്, നേരത്തെ 1500
1: കിട്ടിയത് ഇപ്പൊ 7000 ഒക്കെ വരും.
0: ാണ് ഇത് വരുന്നത്. എനിക്കൊന്ന് ഒരുപക്ഷെ എല്ലാ പ്രവാസികളെയും ഒന്ന് ഇപ്പം മിനി പത്മയുടെ കാറ്റഗറി വരുന്ന ആളുകളൊക്കെ റിന്യൂ ചെയ്യാൻ പോകുന്നവരൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ച് നിൽക്കേണ്ട ഒരു സമയം.
1: നിങ്ങളുടെ ആരുടെയും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ എടുത്ത് നോക്കുക നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി എപ്പോഴാണെന്ന്. നമ്മൾ മുമ്പ് ഇതെപ്പോഴും പറയുന്നത് ഇത്ര നേരത്തെ പറഞ്ഞു സാവകാശം കൊടുത്തിട്ട്. അത് മാത്രല്ല, ഇവിടെ ഇപ്പൊ ഈ പുതുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരാഴ്ച പുതുക്കൽ എടുക്കുന്നില്ല. BLS മാറിയിട്ട് അൽഹിന്ദിയിലേക്ക് മാറിയുള്ള ആ ഒരു അതും നടക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് നേരത്തെ പോയിട്ട് ഈ പൈസ ഒഴിവാക്കാൻ കൊടുക്കാം ഇന്നലെ കൊടുക്കാന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല. നമ്മളെല്ലാവരും പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി 6 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാൻ വേണ്ടി കഴിയും. ഒരു കൊല്ലം മുമ്പ് ആണെങ്കിലും പുതുക്കാൻ വേണ്ടി പറ്റും. കേടുപാടുകൾ സംഭവിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതുക്കിയിട്ട് വരിക. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടെ പൈസ കുറവാണ്, ഇപ്പൊ അല്ല മുമ്പതായിരുന്നു. ഇനിയിപ്പോ പോയ ബുദ്ധി ആന പിടിച്ചാലും വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോയത് പോയി. ഇനി പാസ്പോർട്ട് റിന്യൂവലിനോ അല്ലെങ്കിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കുക ആ ഡേറ്റ് എപ്പോഴാണ്. ഒരു 6 മുമ്പെങ്കിലും പാസ്പോർട്ട് പുതുക്കാൻ, അവസാന ഘട്ടത്തിൽ പാസ്പോർട്ട് പുതുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ ഇതാ ഒരു ഏജൻസിയിൽ നിന്ന് മറ്റൊരു ഏജൻസിയിലേക്ക് മാറിയിട്ട് ഇതുവരെ ആ പ്രോസസ്സ് നടന്നിട്ടില്ല. അതിനിടയിൽ ഇത് പാസ്പോർട്ടിൻ്റെ പൈസ കൂട്ടിയിരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് എല്ലാവർക്കും കൂട്ടിയിരിക്കുന്നു, വലിയ തുകയായിട്ട് ഉയർത്തിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാസ്പോർട്ട് എപ്പോഴും കാലാവധി ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ പാസ്പോർട്ട് പുതുക്കുന്നവർക്ക് മുതിർന്നവരുടെ പാസ്പോർട്ടുകൾക്ക് 10 കുട്ടികളുടെ ഇതിന് 5 പരമാവധി കാലാവധി. മറ്റ് അനുബന്ധ സേവനങ്ങളായിട്ടുള്ള പ്ലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് റദ്ദാക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ നിരക്ക് 95 ദർഹത്തിന് 145 ദർഹമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ അടിയന്തര യാത്രാ രേഖകൾക്ക് 60 ദർഹവും തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റുകൾക്ക് 180 ദർഹവും. ഈ രണ്ട് സേവനങ്ങളും തൽക്കാൽ വഴി ലഭ്യമല്ല. സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന നിരക്കുകൾക്ക് പുറമെ സേവനദാതാക്കളുടെ സർവീസ് ചാർജ്, പ്രവാസി ക്ഷേമനിധിയും ഒക്കെ വിവരം നൽകേണ്ടി വരും. UAE കൌൺസിലർ സേവനങ്ങളുടെ പുതിയ ചുമതല ഏജൻസിയായിട്ടുള്ള അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഏറ്റെടുക്കുന്നതിനൊപ്പമാണ് ഈ നിരക്ക് വർധനവും നടപ്പിലാക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ടതില്ല. ഒന്ന് സർക്കാരിന്റെ തീരുമാനമാണ്, മറ്റൊന്ന് ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്നതും ആണ്. എന്തായാലും പുതിയ ഏജൻസി വരുന്നതോടുകൂടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ. അതെങ്കിലും വേഗം കിട്ടുമല്ലോ, കൊടുത്തിട്ട് ഒരുപാട് നൂലാമാലകളും ഒരുപാട് പൈസയും BIP ലിസ്റ്റും രാവിലെ ഓൺ ചെയ്യുമ്പോൾ ഓൺലൈനിൽ നമുക്ക് സ്ലോട്ടുകൾ കിട്ടാത്ത അവസ്ഥയും ഒക്കെ മാറിയിട്ട് വളരെ പെട്ടെന്ന് പൈസ കൊടുത്താലും പെട്ടെന്ന് കിട്ടുക. നേരത്തെ നമ്മൾ ട്രെയിനിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, വേഗതയിലാണ് നമുക്ക് കാര്യം. എന്തായാലും പുതിയ ഒരുപാട് അപ്ഡേഷനുകൾ ഈ മാസം വരികയാണ് ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ അപ്ഡേഷനാണ് നമ്മുടെ പെട്രോളിന്റെ വില കുറഞ്ഞു എന്നുള്ളത്. അതെ, അത് വലിയൊരു കാര്യം. ഇതൊരു ലൈഫ് ചേഞ്ചിങ് കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ എന്നാൽ കണക്ക് പറയുന്നത് ഇനിയിപ്പോ ഒരാളെ ഒരു മാസത്തെ ചെലവിൽ നിന്ന് നല്ലപോലെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരാളെ 200 ദിർഹം സേവ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
1: നല്ലൊരു
0: കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയും 50 കുറഞ്ഞു അല്ലെ, 25 കൂടി എന്നൊക്കെ പറയുമ്പോൾ ഇതാണോ, അതാണ് നമ്മൾ കഴിഞ്ഞ 4 നമ്മൾ കണ്ടിരുന്ന ഒരു വില വർധനവ്. അത് കഴിഞ്ഞ ദിവസം അത് വളരെ നല്ല രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുറവ് തന്നെ. ഒരു പക്ഷേ ഇനി വരുന്ന മാസങ്ങളിലും കുറയാനായിട്ടുള്ള ചാൻസുകളാണ് നമ്മൾ കാണുന്നത്.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി തീർന്നു, ഒപെക്കിൽ നിന്ന് നമ്മുടെ UAE പിന്മാറി. അതുകൊണ്ട് തന്നെ നമുക്ക് UAE കുറെ കൂടി പിന്നെ ചീപ്പായിട്ട് പിന്നെ ഈ ഇന്ധനം കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പൊ കുറഞ്ഞു, ഒരുപാട് കുറഞ്ഞു, പ്രതിസന്ധി ഒന്നും അയഞ്ഞതേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിലും കുറച്ചുകൂടി പറഞ്ഞ പോലെ ഫീൽസ് ഇത്രയാണെങ്കിലും അത് ചിലർ പറയും ഒരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഒരു മാസം ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 200-300 ദിർഹത്തിന്റെ വ്യത്യാസം വരുമ്പോൾ അത് എല്ലാവർക്കും 200 ദിർഹം ചില മനുഷ്യർക്ക് ചില ഗ്രോസറീസ് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ അതവരുടെ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഒരു ഇതൊക്കെ ആയിട്ട് മാറ്റി വെക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പുതു ഇതൊക്കെയാണ് കട്ടായി കട്ടായി പോകുന്നത്.
0: അല്ല, ഇത് അടുത്ത മാസത്തിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഏകദേശം നമുക്കൊരു 1 തന്നെ കുറവിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ 50 കുറവ്, അപ്പൊ 200 അല്ല അടുത്ത മാസം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറയും. ഇതിനോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. അതായത് ഈ ഇനി ഹോർമോൺസ് ആവർത്തിക്കരുത്, ഇന്ത്യയിൽ ഇനി ഇതിന് റിസർവ് കൊണ്ടുവരണം എന്നുള്ള ഒരു വാർത്തയും കൂടെ
1: ഉറപ്പായിട്ടും നമ്മുടെ കരുതൽ അവിടെ ഉണ്ട്. പക്ഷെ അതിലും കൂടുതലായിട്ട് വേണമെന്ന് അദ്ദേഹം പറഞ്ഞ വാർത്തയാണ്. ഇറാൻ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ വേണ്ടി പോകുന്നു. ഇന്ത്യ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ നന്ദി അറിയിക്കുന്നുണ്ട്. ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലേക്ക് പോകുന്നുണ്ട്. മുമ്പും ഉണ്ടായിരുന്നു, പക്ഷേ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ എല്ലാവരുമായിട്ട് ഒരു അകൽച്ചയിലായിരുന്നു ഇറാൻ. ഇപ്പൊ വീണ്ടും ആ മുറിവുകളൊക്കെ ഉണക്കിയിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദത്തിലേക്ക് പോവാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയും വരുന്നു.
0: ബ്രിക്സിന്റെ കാര്യത്തിൽ ഇറാൻ ഇന്ത്യയിലേക്ക് വരുമ്പോ ട്രംപിന്
1: മാർക്കോ റൂബിയോ പറഞ്ഞു ട്രംപും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ എല്ലാവരും, അങ്ങനെ അതെ, നമ്മൾ അതിഥി ദേവോ ഭവ, അതാണ് നമ്മുടെ ഇന്ത്യയുടെ ആപ്തവാക്യം. എല്ലാവരും വരട്ടെ, എന്നിട്ട് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യക്കും ക്രെഡിറ്റ് ആണ്. ഇനി വരുന്നൊരു വാർത്ത, നമ്മുടെ പുതിയ വാഹനത്തിന് വൻ ഇളവുകൾ, പഴയ വാഹനം പൊളിക്കാൻ ഇനി തലവേദന വേണ്ട, നിയമപരമായിട്ടുള്ള വഴികളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങൾ പൊളിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും തലവേദനയാണ്. പഴയ വാഹനം ഒഴിവാക്കാൻ നിലവിൽ സ്ക്രാപ്പ് എന്നറിയപ്പെടുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന്മേലുള്ള ബാധ്യതകളിൽ നിന്ന് ഉടമയ്ക്ക് ഒഴിവാകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പൊളിച്ചു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ ഭാവിയിൽ പുനരുപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ ഉടമയുടെ ആവശ്യമാണ്. ഒഴിവാക്കിയ പഴയ വാഹനം ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ അതിന്റെ നിയമപരമായിട്ടുള്ള ഉത്തരവാദി വാഹന ഉടമയായിരിക്കും. അപ്പം നമ്മുടെയൊക്കെ വാഹനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാലാവധി കഴിഞ്ഞല്ലോ, ഏതെങ്കിലും സ്ക്രാപ്പുകാർക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ നിന്ന് തലയുരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിയമപരമായിട്ടുള്ള ആ ബാധ്യത ഒഴിവാക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന്റെ വാഹനം പൊളിക്കൽ നയത്തിന്റെ സ്ക്രാപ്പിംഗ് പോളിസിയുടെ ഭാഗമായിട്ട് വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ, രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി ഇന്ത്യയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഓരോ കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂരിൽ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, ചേർത്തലയിലുണ്ട്, എടപ്പാളിലുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. ഭാവിയിൽ എല്ലാ ജില്ലകളിലും പഴയ വാഹനങ്ങളുടെ കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ പഴയ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയാണെന്നറിയാം, അക്ഷയ പോലീസ് സ്റ്റേഷനിലും എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, നല്ല നല്ല ബൈക്കുകൾ, നല്ല നല്ല കാറുകൾ,
0: വലിയ ടെമ്പോകൾ, ലോറികൾ, ഇല പടർന്ന് ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്.
1: അപ്പൊ ആലോചിക്കാറുണ്ട്, ഇതൊന്നുകിൽ പെട്ടെന്ന് ലേലം ചെയ്ത് കൊടുത്തൂടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊളിച്ചു കൊടുത്തൂടെ, അല്ലെങ്കിൽ ഉടമസ്ഥന് തന്നെ വലിയൊരു പിന്നെ പിഴ ഈടാക്കിക്കൊണ്ട് തിരിച്ചു കൊടുത്തൂടെ. എന്തിനാണ് ഇങ്ങനെ ഈ മഴയത്തും വെയിലത്തും ഒക്കെ ഇട്ടിട്ട് ഈ കാടും പടലും ഒക്കെ കയറിയിട്ട് അത് ഇല്ലാതാക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ഒരു മോശം വശം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് തൊണ്ടി മുതലാണ്, ഈ കേസ് കഴിയുന്നത് വരെ അത് അവിടുന്ന് നീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ അതിനൊക്കെയാണ് നമ്മുടെ നിയമങ്ങളിൽ പലപ്പോഴായിട്ട് മാറ്റം വരേണ്ടത്. വാഹനം അതിന്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുക, ഉപാധികൾ വിൽക്കുക, അല്ലേ? ആ രീതി തൊണ്ടി മുതലായിട്ട് അത് രേഖപ്പെടുത്തുക. ഇത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും പാടില്ല. അത്യാവശ്യത്തിന് അവരുടെ ആവശ്യങ്ങൾക്ക് കുറ്റം തെളിയുന്നതുവരെ ഉപയോഗിക്കാനോ ഓടിക്കാനോ ഒക്കെ കൊടുക്കുക. നിയമപരമായിട്ടെല്ലാം പോലീസിന്റെ കൺട്രോളിലല്ലേ, രാജ്യം വിടാൻ പറ്റില്ല അവർക്ക്. ഈ വാഹനം വേറൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല, ഇതെല്ലാം നോട്ടിഫൈ ചെയ്യുക. അങ്ങനെ വാഹനം ഈ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോടും എക്സൈസുകാരോടൊക്കെ ഉള്ള ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയാം, വൃത്തി വിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അവർ പലപ്പോഴും ജോലി ചെയ്യുന്നത്. എക്സൈസ് ആ ഓഫീസിൽ കയറിയാൽ നമുക്കറിയാം, കന്നാസിലും അതിലും ഇതിലും ഒക്കെ ആയിട്ട് ഈ പിടിച്ച സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരുതരം മണം ഉണ്ടാവും. ഇതിനിടയിലാണ് പുരുഷന്മാരും സ്ത്രീകളും ചിലപ്പോൾ ഗർഭിണികളായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും അവിടെ, അവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിയമം എപ്പോഴും മാറണം. പഴയ വാഹനങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കേന്ദ്രങ്ങൾ വരട്ടെ.
0: ഈ നാട്ടിൽ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ചുട്ടുവെയിലിൽ സംഭവിച്ചത് എന്ത്, പൈപ്പ് പൊട്ടിയതിനൊക്കെ തുടർന്ന് ഒരു കുരുക്കുണ്ടായ ഒരു കഥയും കൂടെ പറഞ്ഞു. കോട്ടയത്താണ്
1: അല്ലേ,
0: അതൊരു മലിന്യ ജലത്തിന്റെ പൈപ്പായിരുന്നു അവിടെ പൊട്ടിയിരുന്നത്. സത്യം പറഞ്ഞാൽ അത് റോഡിൽ ഈ മഴയും കൂടെ വരുന്ന സമയത്ത് നമുക്കറിയാം, എപ്പോഴും മഴക്കാലത്ത് ഇതിന്റെ പ്രശ്നങ്ങൾ നാട്ടിൽ ഓരോന്ന് ഓരോന്നായിട്ട് വരുന്നതാണ്. ആദ്യം ആൾക്കാർ വിചാരിച്ചത് നോർമൽ പൈപ്പിന്റെ വെള്ളമാണ് പൊട്ടി, പിന്നാണ് ഈ മലിനജലമാണ് എന്ന് വരുന്നതെന്നുള്ളൊരു കാര്യം അറിഞ്ഞത്. അതിനൊരു പരിഹാരം വേണമെന്നുള്ളതിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.
1: നമ്മുടെ ഇന്ത്യയെ കുറിച്ച് മാലിന്യം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ മാലിന്യമൊക്കെ കൂടുതൽ ഉണ്ടെന്ന് പറയുമ്പോഴും, 3 മാസം ഒരു ബാക്ക് പാക്കുമായിട്ട് ഒറ്റയ്ക്ക് ഇന്ത്യ കറങ്ങാൻ ഇറങ്ങിയ ഒരു സ്ത്രീയെ കുറിച്ച്, ആ സ്വപ്നം പൂർത്തിയാക്കിയിട്ടുള്ള ജാപ്പനീസ് ടൂർ ഗൈഡും യാത്രയ്ക്കുമായിട്ടുള്ള ഹന ഇന്ത്യയെ കുറിച്ച് ലോകത്തോട് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ആകർഷിച്ച 5 സ്ഥലങ്ങളെ കുറിച്ചാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പറയുന്നത്. ഓരോ സ്ഥലത്തിന്റെയും സവിശേഷതകളും എന്തുകൊണ്ട് അത് തന്നെ ആകർഷിച്ചു എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലോറ ഗുഹകളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇത്രയും പുരാതന കാലത്ത് മനുഷ്യർ ഇത്ര വലിയ അത്ഭുതം നിർമ്മിച്ച കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലോറയിലേക്ക് പോയവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. 2 ഹംപിയെ കുറിച്ചാണ്. ഹംപി ഒരുവിധം ആൾക്കാരൊക്കെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. ഇത് ശരിയോ എന്ന് തോന്നിപ്പിച്ച ഒരു സ്ഥലമാണ്. കൂറ്റൻ പാറകൾ, പൗരാണിക നിർമ്മിതികളുടെ അവശേഷിപ്പുകളൊക്കെ കൊണ്ട് എനിക്കിത് അത്ഭുതമായിട്ട് തോന്നി എന്നാണ് അവർ പറഞ്ഞത്. 3 സ്ഥലം മേഘാലയയാണ്. ഷില്ലോങ്ങിലെ കഫേയും പൈൻമരക്കാടുകളും സമാധാന അന്തരീക്ഷം ഒക്കെ കൊണ്ട് മേഘാലയ നോർത്ത് ഈസ്റ്റിലെ ആ ഒരു സംസ്ഥാനം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് ധർമ്മശാലയാണ്. പർവ്വതങ്ങളെ തേടിയാണ് വന്നതെങ്കിലും മൂല്യമേറിയ മറ്റു ചിലതും കൊണ്ടാണ് മടങ്ങിയതെന്നാണ് അവർ ധർമ്മശാല യാത്രയെ ഹന വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അതിൽ 1 സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വാരണാസിക്കാണ്. അന്നേക്ക് യാത്രക്കിടെ നല്ല അനുഭവവും മോശം അനുഭവങ്ങളും ഉണ്ടായ സ്ഥലമാണ് വാരണാസി. അപ്പോഴും ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം വാരണാസിയാണ് എന്റെ മനസ്സിൽ വരുന്നത്. തെരുവിലെ ഭക്ഷണം ലസിയും മനുഷ്യരും ഇവിടുത്തെ സവിശേഷ ഊർജവും എല്ലാം ആകർഷിക്കും. ഇനി ഒരിക്കൽ കൂടി വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും മണികർണക ഘട്ടും വാരണാസിയിലെ മനോഹരമായിട്ടുള്ള സന്ധ്യനേരത്തിലെ ആരതിയും ഒക്കെ ഒരു സ്പിരിച്വൽ മൂഡ് കൂടി കിട്ടുന്ന ഒരു സ്ഥലമാണ് വാരണാസി. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരു വിനോദ സഞ്ചാരി നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു.
0: അല്ല, ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റേത് രാജ്യത്ത് പോകുന്നതിനെക്കാട്ടിലും വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചർ കാണാനും വ്യത്യസ്ത തരത്തിലുള്ള പല പല രീതികൾ കാണാനും ഉള്ള ഒരു അവസരമാണല്ലോ. അത് ആരെയും അവരുടെ മനസ്സിൽ നിന്ന് മാറ്റില്ല. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു വാർത്ത, നമ്മുടെ ഈ വൈദ്യുതി പ്രസിദ്ധി ഇപ്പൊ നാട്ടിൽ
1: വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്താൻ വേണ്ടിയിട്ട് സനി ജോസഫ്
0: അദ്ദേഹം പറയുന്നത് ഇപ്പം മൺസൂണിന്റെ ലഭ്യത കുറവാണ് ഇതിന് കാരണം എന്നുള്ളൊരു കാരണം. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ലോഡ് ഷെഡിങ് കണ്ടിന്യൂ ആവുന്നുണ്ടോ?
1: അരമണിക്കൂറിലും മുകളിലൊക്കെ പോകുന്നുണ്ട് നാട്ടിലെ പലരും പറഞ്ഞത്. പിന്നെ മഴ വരുന്ന സമയത്ത് മിക്കവാറും ലോഡ് ഷെഡിങ് കട്ടായി പോകാറുണ്ട്. മഴ കുറവായതുകൊണ്ടാണെന്ന് പറയും. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും കട്ടാവുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രതിഭാസം കുറെ കാലമായിട്ട് കാണാത്ത ലോഡ് ഷെഡിങ്ങും അല്ലെ വൈദ്യുതി ഇല്ലായ്മയൊക്കെ വരുന്നുണ്ട്. എന്തായാലും അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ട് രാഷ്ട്രീയ ഈ ആരോപണ പ്രത്യാരോപണം ഒന്നും പറയാതെ നിങ്ങൾ എന്താണ് സംഭവിച്ചത്, താത്വികമായിട്ടുള്ള അവലോകനം ഒന്നും ഞങ്ങൾക്ക് വേണ്ട, എന്തുകൊണ്ട് കറണ്ട് ഇല്ല, അവർ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, മഴയില്ല, വേനൽ കുറവൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ജനങ്ങൾ സഹകരിക്കണം, ഇതാണ് വിഷയം. ഇത് എത്ര ദിവസം നീളും? വളരെ സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാത്ത് പെട്ടെന്ന് പോകുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. നമ്മൾ അതിനനുസരിച്ച് പണ്ടൊക്കെ ഈ ലോഡ് ഷെഡിങ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മയും അച്ഛനൊക്കെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റി. നമ്മുടെ പഠിത്തം നമ്മുടെ ലക്ഷ്യ ടൈമാണ് ഈ കറണ്ട്
0: പോകുന്നത്. മാറ്റി വെച്ച് ആ സമയം നോക്കിയിട്ട് ഇതെല്ലാം കൂടെ എല്ലാവരും ഒന്നെങ്കിൽ ചുമ്മാ ഇരിക്കുക അല്ലെങ്കിൽ ഉമ്പ്രത്തിരിക്കുക. ഇതൊക്കെയാണ്
1: നമ്മൾ വർത്താനം പറയുന്ന ഒരു സ്നേഹ സമയമായിട്ട് നമ്മൾ ഈ കറണ്ട് കട്ടിനെ മാറ്റാറുണ്ട്. അതിന് മുമ്പ് നമ്മളെല്ലാം ചെയ്യും, ഹോംവർക്ക് ചെയ്ത് തീർത്തോ ഇപ്പൊ കറണ്ട് പോകും. അത് നമുക്ക് അതിനനുസരിച്ച് എല്ലാം ചെയ്യാം. അപ്പൊ ഇനിയെങ്കിലും അത് പറയും.
0: എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുട്ടിച്ചാത്തനുള്ള സമയത്ത് അതിന്റെ സമയത്ത് കറണ്ട് കിട്ടും, ഒരാഴ്ച കാണാൻ പറ്റില്ല.
1: പിന്നെ സ്കൂളിൽ പോയിട്ട് അടുത്ത ലൊക്കേഷനിലുള്ളവരോട് ചോദിക്കണം, കാരണം ഓരോ മേഖല തിരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ.
0: ഉച്ചക്ക് കേട്ടോ ഞങ്ങളുടെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തുണ്ടെങ്കിൽ അത് പിന്നെ അതൊക്കെ ഒരു കാലാണ്
1: നമ്മള് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്.
0: നമ്മള് യൂട്യൂബിലല്ലോ, നമുക്ക് ടി വിയിലേ ഉള്ള അന്നത്തെ യൂട്യൂബ് എല്ലാം നിന്ന്. അപ്പൊ വരുമ്പോ തന്നെ ടി വിയുടെ റിമോട്ട് എടുത്തല്ലേ ഇത് വെക്കുന്നത്.
1: കുട്ടിച്ചാത്തനൊക്കെ ഇപ്പൊ യൂട്യൂബിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പഴയ കുറെ കോമിക്കും അല്ലെങ്കിൽ പഴയ കുറെ കാർട്ടൂണുകളും പഴയ ഇങ്ങനത്തെ സീരീസുകളൊക്കെ ഒന്നുകൂടെ കാണാൻ നമുക്ക് തോന്നാറുണ്ട്. അതൊക്കെ ആരെങ്കിലും ചിലര് എഫേർട്ട് എടുത്തിട്ട് അവർക്കൊക്കെ സല്യൂട്ട് ആണ്, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പേരിലടക്കം യൂട്യൂബിൽ ഇടുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് കുട്ടിച്ചാത്തൻ കാണണം. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് തന്നാലും മതി.
0: തീർച്ചയായിട്ടും നമ്മുടെ ചമ്പക്കുളങ്ങാര് ഞങ്ങളുടെ കുട്ടനാടുകാരെല്ലാം മുഖ്യമന്ത്രിയോട് വൻ കയറുവാണ്
1: കേട്ടോ.
0: അവധി കൊടുക്കാത്തതിന്റെ പേര് വൻ
1: ബാനറൊക്കെ തൊക്കിയിട്ടുണ്ട്. തരില്ല, കൊടുക്കില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ വേറൊരു സംസാരം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പിന്നെ മന്ത്രി എം എൽ എയുടെ ചോദ്യം വന്നത്. അപ്പോഴാണ് വി ഡി സതീശൻ മറുപടി നൽകി. അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് തരില്ല, എന്നാലും കുഞ്ഞാലിക്കുട്ടിയോട് തരില്ല, കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമെന്നുള്ളതാണ് നമ്മുടെ ഇത്. അതെ, വേറൊരാൾക്കാണെങ്കിലും കൊടുക്കില്ല എന്ന് അത്ര രൂക്ഷമായ ഭാഷയിൽ ആ ഇരിക്കുന്ന ആ സ്പോട്ടിൽ പറയുമെന്നുള്ളതാണ്. കാരണം എല്ലാവരും ഈ നമ്മുടെ ഫുട്ബോളിൽ ഇങ്ങനെ പിറകിലോട്ട് വരാ, റീപ്ലേ വീണ്ടും കാണിക്കും, ഇടിച്ചോ ഇടിച്ചില്ല എന്നൊക്കെ കാണിക്കില്ല. അതുപോലെ പിണറായി, ക്ഷമിക്കണം, വി ഡി സതീശൻ എണീക്കുന്നു, മറുപടി പറയുന്നു, ഇരിക്കുന്നു, അപ്പൊ കുഞ്ഞാലിക്കുട്ടീനെ നോക്കുന്നു, ആ ഇരിക്കുന്ന സമയത്ത് പറയുന്നു, ഇതെല്ലാം കൂടി ചേരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്.
0: അതെന്താന്ന് വെച്ചാൽ ഈ ജലോത്സവത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് കരക്കാരുടെ നമുക്ക് നോർമൽ ഒരു കാര്യം, വലിയ സംഭവം
1: ആറ്റുകാൽ പൊങ്കല നടക്കുമ്പോ ആ ഭാഗത്തുള്ള
0: റീജിയനിലുള്ള എല്ലാത്തിനകത്തും നടക്കുന്ന എത്ര സമരങ്ങൾ വന്നിട്ട് സമീപിക്കും
1: ക്ലാസ് പോകുന്ന ശരിക്കും ആ വള്ളംകളിയൊക്കെ ആ നാട്ടുകാരുടെ ഹൃദയത്തിലുള്ളതാണ്. അപ്പൊ അവർക്കൊരു അവധി കിട്ടി, അതും ശമ്പളം ഒന്നും പോവാതെ നല്ല രസത്തിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോവാതെ ആ ഒരു അവധി
0: കിട്ടുന്നതിനൊന്നും
1: വലിയ കാര്യം. മഴ കൊണ്ട്, കോവിഡ് കാരണം, നിപ്പ, എന്തൊക്കെ അസുഖങ്ങൾ കാരണം, പലതും കാരണം നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്.
0: ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ വള്ളംകളി എന്ന് പറഞ്ഞോണ്ടല്ലോ, അത് നമുക്കൊരു ഉത്സവമാണ്. പ്രത്യേകിച്ച് ഓണക്കാലത്തിന്റെ ഒരു ആരംഭമായിട്ടാണ് ഈ വള്ളംകളി വരുന്നത്. ഈ നമ്മുടെ വ്യത്യസ്ത, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ വരെ കിടക്കുന്ന നമ്മുടെ റിലേറ്റീവ്സ് വരും, ആ സമയത്താണ് എല്ലാവരും വരുന്നത്. ആ സമയത്ത് നമ്മള് അവധി ഇല്ല, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ അവധി
1: എടുക്കും. മുഖ്യമന്ത്രി തരില്ല, കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് മറുപടി അങ്ങോട്ട് അവിടെ ഉള്ളവർ പറയുന്നത് ഇത്രേ ഉള്ളൂ, വേണ്ട, ഞങ്ങൾ പോകുന്നില്ല, ശമ്പളം വലിയേ, വേണ്ട, സ്കൂളിലില്ലേ, ക്ലാസ്സില്ലേ, ഇല്ല, ഞങ്ങൾ നോട്ട് എഴുതി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അത് ആഘോഷമാക്കുന്നതാണ്. എന്തായാലും കാൽപ്പത്തുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തതെന്ന് പലരും ചോദിക്കുന്നത്. ഞങ്ങൾ ആ ബ്രസീലിന്റെ ഒരു വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ രണ്ട് ബ്രസീൽ ആരാധകർ വന്നിരിക്കുകയാണ്. എന്തായാലും ഫിഫ റാങ്കിങ്ങിൽ മെസ്സി രണ്ടാമത്, എംബപ്പെ മൂന്നാമത്, റൊണാൾഡോ അടുത്തെങ്ങുമില്ല. ഒന്നാമൻ സർപ്രൈസ് താരമാണെന്നാണ് പറയുന്നത്. വർഷങ്ങളുടെ കഠിനാധ്വാനം, പ്രതീക്ഷകളും നിമിഷ നേരം കൊണ്ട് തകിടം മറിയാൻ സാധ്യതയുള്ള ഫിഫ ലോകകപ്പ് 2026 നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് വേദി ഉണർന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ പരീക്ഷണങ്ങൾ അതിജീവിച്ചെത്തിയ ടീമുകൾക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും അഗ്നിപരീക്ഷ. ഒരൊറ്റ പിഴവ് ലോക കിരീടം എന്ന സ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കാം. ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഈ ഘട്ടത്തിലേക്ക് ടൂർണമെന്റ് കടക്കുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ കളിക്കാരുടെ പ്രകടനങ്ങൾ വിലയിരുത്തി രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ പുറത്തുവിട്ട പുതിയ പവർ റാങ്കിംഗ് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. ലിയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങി അധികായന്മാരെയെല്ലാം പിന്നിലാക്കി ജർമ്മനിയുടെ 29-കാരനായിട്ടുള്ള സ്ട്രൈക്കർ ഡെനിസ് ഒണ്ടാവാണ് റാങ്കിങ്ങിൽ ഒന്നാമത്. അത് ഭയങ്കര ഒരു അത്ഭുതം. നമ്മൾ ഈ പേരുകൾ മാത്രമല്ലേ ആഘോഷിക്കാറുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം പുറത്തു വന്ന ഔദ്യോഗിക പട്ടികയിലാണ് വി എഫ് ബി സ്റ്റട്ട്ഗർട്ടിന്റെ ഈ താരം ഒന്നാമതെത്തിയത്. റാങ്കിങ്ങിന് തൊട്ടു പിന്നാലെ പരാഗ്വേയോട് പരാജയപ്പെട്ടിട്ട് ജർമ്മനി ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടം കേട്ടോ. എന്തായാലും ജർമ്മനി ലോകകപ്പിൽ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ
0: സംബന്ധിച്ചിടത്തോളം
1: അവർക്ക് ഈ ഷൂട്ടൗട്ടിനൊന്നും അതിജീവിക്കുന്ന ഈ പ്രമുഖരുടെ ഈ കരുത്തരുടെ പ്രശ്നം എന്താണെന്നറിയോ, അവർക്ക് ഈ ഒരു നിർണായക മത്സരങ്ങൾ വരുമ്പോൾ കരുത്തരായിട്ടുള്ള ആ ഒരു അതിന്റെ ഒരു എനിക്കൊന്ന് ഓവർ ബേർഡൻ അല്ലെങ്കിൽ അമിത ഭാരമായിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. അതിനെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇത് ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും എല്ലാവരും നേരിടുന്ന പ്രശ്നം.
0: ഇപ്പോൾ ഓർമ്മയുണ്ട് 2014 ജർമ്മനി ലാസ്റ്റില് വന്ന സമയത്ത് അവർ ഏറ്റവും മികച്ച പ്രകടനം, അതിനുശേഷം ജർമ്മനിയെ നമുക്ക് എങ്ങും തന്നെ കാണാൻ പറ്റുന്നില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാണപ്പോകുന്നത്. ജർമ്മനി സത്യം പറഞ്ഞ ഫോം ഔട്ട് ആണോ, അതിന് നല്ല കളിക്കാരില്ലാത്തതിന്റെ പ്രശ്നമാണോ എന്ന്, പക്ഷെ എന്നാൽ ഒരുപാട് ആരാധകരുള്ള ഒരു രാജ്യം കൂടെയായിരുന്നു ജർമ്മനി എന്ന് പറയുന്നത്. എന്നാൽ പക്ഷെ ഇനിയും വരാൻ പോകുന്ന പ്രീ ക്വാർട്ടറിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ജൂലൈ 6 രാത്രി 1:30 ഒരുപക്ഷെ തീമഴയായിരിക്കും ബ്രസീൽ, അതുപോലെ തന്നെ നോർവേയും കൂടെ വരാൻ പോകുന്ന, എത്ര മനോഹരമായിട്ടുള്ള കളിയായിരിക്കും അത് നടക്കാനായിട്ട് പോകുന്നത്.
1: നമ്മളൊരു ക്ലാസിക് പോരാട്ടം ജപ്പാൻ ബ്രസീൽ എന്നാണ് വിചാരിച്ചത്. അതിനപ്പുറത്തുള്ള ഒരു മത്സരമായിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഫുട്ബോൾ ആരാധകരെ ത്രസിപ്പിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ബ്രസീൽ ജപ്പാൻ എന്ന് പറയുന്നത്. നമുക്ക് എത്ര കണ്ടാലും എന്താ പറയുക, ജപ്പാന്റെ സനോ കളിച്ച ആ ഒരു ഒരു ഒരു ഒരു ലോങ് റേഞ്ചർ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ ആരാധകരാണ് നമ്മൾ പലരും, പക്ഷെ നമുക്ക് പോലും ജപ്പാന്റെ ആ ഏഷ്യൻ കരുത്തരുടെ ആ ഒരു ഗോൾ വന്ന ആ വഴി, അത്ര ലോങ് റേഞ്ചിൽ ആ ഗോളിയൊക്കെ കബളിപ്പിച്ചത് മനോഹരമായിട്ട് ആ പോസ്റ്റിനകത്തേക്ക് പോകുന്ന ആ കാഴ്ചയിൽ, പക്ഷെ ബ്രസീലിനോടുള്ള ആദരവ് അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഉണർന്ന് കളിച്ചിട്ട് രണ്ടടിച്ച് തിരിച്ചു വരുന്നത് ഒരു ഒരു എന്താ പറയുക, ബ്രസീലിന് മാത്രം അവർ അവരുടെ ആ താളത്തിലേക്ക് ആ ഒരു കാൽപന്തിൻ്റെ ആ ഒരു കവിതയിലേക്ക് അവർ തിരിച്ചെത്തി. അർജന്റീന ഒരു ഭാഗത്ത് നന്നായിട്ട് കളിക്കുന്നു, അതേപോലെ നമുക്ക് വേണ്ടുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. അപ്പോൾ ബ്രസീൽ താളം കണ്ടെത്തുന്നു. ഇപ്പോൾ പുതുതായിട്ട് പരിക്കേറ്റ കളിക്കാരുടെ ലിസ്റ്റ് ബ്രസീൽ പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നെയ്മറെ തൽക്കാലം ആ പരിക്കിൻ്റെ പേരിൽ അവിടെ തന്നെ ഇരുത്തിക്കോ, അകത്തേക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെയ്മറെ ഒരിക്കലും നിങ്ങൾ എഴുതി തള്ളരുത്. നിർണായക മത്സരത്തിൽ ഏറ്റവും അധികം കത്തുന്ന ഫോമിലാകുന്ന താരം തന്നെയായിരിക്കും നെയ്മർ
0: തീർച്ചയായും. പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ എംബാപ്പെ എന്ന് പറയുന്ന ഒരു പേര്, അദ്ദേഹത്തിന്റെ റെക്കോർഡുകളായിരിക്കും ചെറുപ്രായത്തിൽ, ഇത് മെസ്സിക്ക് തൊട്ട് പിന്നാലെ നിൽക്കുന്നു ആ ഒരു വ്യക്തി. അതായത് ഈ ചെറുപ്രായത്തിൽ ഇനി ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന കളികളിൽ ഏറ്റവും കൂടുതൽ ജേഴ്സി വിൽക്കാൻ പോകുന്നത് എംബാപ്പയുടെ ആയിരിക്കും, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എംബാപ്പെ ആയിരിക്കും, റെക്കോർഡുകളുള്ള എംബാപ്പെ എംബാപ്പെ എന്നുള്ള ഒരു പേരായിരിക്കും ഈ ഒരു വേൾഡ് കപ്പിൽ. ഒരുപക്ഷെ അദ്ദേഹം വന്നേക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത്
1: തീർച്ചയായും ഈ വേൾഡ് കപ്പിൽ തന്നെ ഉണ്ടാവുന്ന തോന്നുന്നു. കാരണം 2026 ലോകകപ്പിൽ അർജന്റീനയുടെ ഇതിഹാസ താരം മെസ്സി ഇതുവരെ നേടിയത് 6 സ്വീഡനെതിരായിട്ടുള്ള ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിലൂടെ ഇരട്ട ഗോൾ നേട്ടത്തോടെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്കും ഈ ലോകകപ്പിൽ 6 ഒടുവിൽ അത് സംഭവിക്കുകയാണ്. മെസ്സിയും എംബാപ്പയും നേർക്കുനേർ. ഒരാൾ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ അക്ഷയ് പറഞ്ഞ പോലെ മറ്റേയാൾ തുടങ്ങിയിട്ടേയുള്ളൂ. ലോകകപ്പിൽ 6 19 അടിച്ചുകൂട്ടിയ മെസ്സി ടോപ്പ് സ്കോറർ. പക്ഷെ വെറും 3 ലോകകപ്പുകളിൽ നിന്ന് ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ രണ്ടാമതെത്താൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. എംബാപ്പ ഇതുവരെ അടിച്ചുകൂട്ടിയത് 18 ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡ് എംബാപ്പയുടെ പേരിലാകാൻ ഇനി ചുരുക്കം ചില മത്സരങ്ങളിലൂടെ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ അദ്ദേഹം റെക്കോർഡുകളുടെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. അടുത്ത ഫുട്ബോളർ, അടുത്ത നമ്മൾ ആരാധിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന മെസ്സിക്കും അല്ലെങ്കിൽ എന്താ പറയുക നെയ്മർക്കും റൊണാൾഡോ, ഇതൊക്കെ നമ്മൾ കേട്ടതിന് ശേഷം ഇനി നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന പേര് എംബാപ്പെ. ഇതിനകം തന്നെ ആഘോഷിക്കുന്നുണ്ട് എങ്കിലും
0: എനിക്കിത് വ്യക്തമായിട്ട് തോന്നുന്ന ഒരു പിക്ചർ, പണ്ട് മെസ്സി തുടങ്ങിയില്ലേ ആ ഒരു കാലഘട്ടം, അതാണ്
1: പക്ഷെ എംബാപ്പെ കൂടുതൽ സമയം എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത ആയിട്ട് തോന്നുന്നത്.
0: എന്താണെങ്കിലും ഫുട്ബോൾ ലോകത്ത് ലോകത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ തീപാറും മത്സരങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഇപ്പൊ എനിക്കൊന്ന് മെക്സിക്കോ എക്വഡോറിന്റെ
1: മത്സരം
0: എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിലാണ്, മെക്സിക്കോ 2 എക്വഡോർ 0 എന്നുള്ള നിലയിലാണ്. എനിക്ക് തോന്നുന്നില്ല ഇനി എക്വഡോറിന് തിരിച്ചു വരാൻ.
1: മെക്സിക്കോ കരുത്തരാണ്, അവർ തിരിച്ചു. അവർ ഏറ്റവും നല്ല രീതിയിലായിട്ട് മത്സരം അവർ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് അവർ ക്വാർട്ടറിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകും.
0: നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ കളി അവർക്ക് തന്നെ ഒരു മുൻതൂക്കം കണ്ട എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോ കാണുന്നത്.
1: കാനഡ മൊറോക്കോ അടുത്ത ഘട്ടത്തിൽ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത് അതൊക്കെ രസകരമായിട്ടുള്ള മത്സരമായിരിക്കും. കാനഡക്കൊപ്പം നിൽക്കണ ഞാൻ മൊറോക്കോയുടെ കൂടെ.
0: ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അവർക്ക്, രണ്ടും അടുത്തടുത്ത് ഏകദേശം നിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ. അപ്പൊ എന്താണെങ്കിലും വാശി ഏറട്ടെ, അതാണല്ലോ ഫിഫയുടെ ഒരു രസം എന്ന് പറയുന്നത്. എന്നാലും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ
1: എല്ലാം ഒരു നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം നിയമസഭ നടക്കുകയാണ്, ഇന്ന് നിയമസഭ പിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ധന ബില്ലിന് മറുപടി പറയും, അതുപോലെ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം അതിലും ഇന്ന് മറുപടി പറയും. പി എം ശ്രീയിലെ നിലപാടിൽ മന്ത്രിസഭ ഉപസമിതി ചേരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് നിയമസഭ കുറച്ചുകൂടെ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത.
0: തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അതിന്റെ വരാൻ പോകുന്ന വാർത്തകളൊക്കെ തന്നെ വരുന്ന മണിക്കൂറിൽ നമുക്ക് കേൾക്കാം. അപ്പൊ എന്തായാലും ഹോം 92.2 FM പ്രസ് ക്ലബിൽ അക്ഷയും ഇനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നത്. മോർണിംഗിന് കേൾക്കാൻ പറ്റും, നല്ലൊരു സോങ്ങാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിവിശേഷം എന്താണ്? കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ രാവിലത്തെ സമയത്തെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു. ഇന്നും നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷാർജയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഷാർജയിൽ കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ അലിത്തേ ടോൾ റോഡിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ദുബായ്, നമ്മുടെ അൽഖേൽ റോഡിൽ ചെറിയൊരു സ്ലോ മൂവിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ സമയത്ത് അൽഖേൽ റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മണിക്കൂർ എന്താ എമിറേറ്റ്സ് റോഡിൽ, എമിറേറ്റ്സ് റോഡിലും കൺജഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു ഒരു ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡ് നമുക്ക് എന്നുമില്ല. ചാർജ് ചെയ്ത് ദുബായിലേക്ക് വരണമെങ്കിൽ ഇത് മൂന്നും ഇച്ചിരി കൺജഷൻ ആണ്. എന്നാലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് വൃത്തിഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ദുബായിലേക്ക് വരുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. എന്താണേലും ഇതാണ് ഈ ഒരു സമയത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. മറ്റേ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Sand Dunes with Akshay and Vidya.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭയിൽ ചർച്ച. ഇന്ധനവില കുറച്ച് ഇന്ത്യ. പാസ്പോർട്ടിന് കുത്തന്നെ വില കൂട്ടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ധനബിൽ പാസാക്കി നിയമസഭ ഇന്ന് പിരിയും. വൻ വിവാദങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച നടപടി ബില്ലിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതേസമയം ബിൽ പാസ്സായാലും വിൽപ്പനയ്ക്ക് സർക്കാരിന്റെ പ്രത്യേക വിജ്ഞാപനം വേണമെന്ന വ്യവസ്ഥ ബില്ലിലുണ്ട്. FCRA ഭേദഗതിയിൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി ഇന്ന് ചട്ടം 118 അനുസരിച്ച് പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷ പിന്തുണയോടെ പ്രമേയം പാസാക്കും. ഔദ്യോഗിക രേഖകളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ ഏകകണ്ഠമായി അംഗീകരിക്കും. ഊർജ്ജ പ്രതിസന്ധിയിൽ ചട്ടം 300 പ്രകാരം വൈദ്യുതി മന്ത്രിയുടെ പ്രത്യേക പ്രസ്താവനയും ഇന്ന് നടക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മദ്യമൊഴുക്കാൻ നികുതി ഇളവ് എന്ന തലക്കെട്ടിൽ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. നികുതി ഇളവുകൾ പരാമർശിക്കുന്ന ധനബില്ല് സഭ അംഗീകരിച്ചാൽ നിയമമാകും. പിന്നീട് നടപ്പാക്കുന്നത് തടയാൻ UDFന് നിയമപരമായി കഴിയില്ല. ഈ പുകമറ കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള സർക്കാരിന്റെ അടവാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മാസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിലവിൽ KPCC നിർവാഹക സമിതി അംഗമാണ്. DCC അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ നേരത്തെ വഹിച്ചിരുന്നു. സെൻസസ് ഡ്യൂട്ടിയിൽ ആശയക്കുഴപ്പം. ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകുകയാണ്. അതിനിടെ സിനിമാ മേഖലയിൽ പുതിയ യൂണിയൻ രൂപീകരിക്കാൻ കേരള ഫിലിം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ എന്നതാണ് പേര്. ഇതിന്റെ ആദ്യ യോഗം എറണാകുളത്ത് നടന്നതിന്റെ വാർത്തയും രാവിലെ സിനിമാ വാർത്തയായി പുറത്തുവരുന്നു. കുപ്രസിദ്ധ ഗുണ്ട മരിച്ച നിലയിൽ കാണപ്പെട്ടുവെന്ന വാർത്ത. ഉന്നതതല അന്വേഷണം ഈ കാര്യത്തിലുണ്ടെന്നതും പുറത്ത്. PSC ക്രമക്കേടിൽ ഇപ്പോൾ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയമസഭയിൽ. മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ മറുപടി നൽകുകയാണ് ഉന്നതതല അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. PSCയിലെ ക്രമക്കേടാണ് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്രായിയെ VHPയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കാനാണ് ചമ്പത്രായി രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പ്രത്യേക കോടതിയിൽ കേസ് പരിഗണിക്കണമെന്നും അലോക് കുമാർ പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോ LPG സിലിണ്ടർ വില 183 രൂപയാണ് കുറച്ചത്. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്നായിരുന്നു വാണിജ്യ LPG സിലിണ്ടർ വർദ്ധിപ്പിച്ചിരുന്നത്. നേരത്തെ വാണിജ്യ LPG വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കിയിരുന്നു. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുൻപുള്ള നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചുവെന്ന് ഇറാൻ. ഇറാൻ US ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കില്ലെന്ന് ഇറാൻ. ധാരണാപത്രത്തിലെ 5 വ്യവസ്ഥകൾ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും പാകിസ്ഥാനുമായുള്ള US ചർച്ച ഇന്ന് ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വീണ്ടും കാലവർഷം സജീവമായി. അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. ഈ മാസം 4 വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് ഫ്രാൻസ് സ്വീഡനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. കിലിയൻ എംബാപ്പയ്ക്ക് ഇരട്ട ഗോൾ, ബ്രാഡ്ലി ബർക്കോളിയാണ് മറ്റൊരു ഗോൾ നേടിയത്. മത്സരത്തിന്റെ ആദ്യം മുതൽ പൂർണ്ണ ആധിപത്യം ഫ്രഞ്ച് പടയ്ക്കായിരുന്നു. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ എംബാപ്പെ വല കുലുക്കിയെങ്കിലും ഓഫ് സൈഡായതോടെ ഗോൾ നിഷേധിച്ചു. ഫ്രാൻസിന്റെ മുന്നേറ്റം തടയാൻ സ്വീഡൻ ഏറെ കഷ്ടപ്പെട്ടു. ആദ്യപകുതി അവസാനിക്കുന്നതിന് സെക്കൻഡുകൾ ബാക്കി നിൽക്കെയാണ് എംബാപ്പയുടെ ആദ്യ ഗോൾ. ഇതോടെ ലോകകപ്പ് നോക്കൌട്ട് റൌണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി എംബാപ്പെ മാറി. ആദ്യപകുതി 1-0 ഫ്രാൻസ് മുന്നിട്ട് നിന്നു. 2-ാം പകുതിയിൽ 52-ാം മിനിറ്റിൽ ബ്രാഡ്ലി ബർക്കോള ഗോൾ അടിച്ച് ലീഡ് 2-ആക്കി മാറ്റി. 74-ാം മിനിറ്റിലാണ് എംബാപ്പയുടെ 2-ാം ഗോൾ പിറന്നത്. ഇതോടെ 3-0 എന്ന ലീഡിലേക്ക് ഫ്രാൻസ് മുന്നേറുകയും ചെയ്തു. വിഴിഞ്ഞ ഓഹരി വിൽപ്പനയാണിപ്പോൾ നിയമസഭയിൽ. സർക്കാരിന്റെ അനുമതി ഇതിന് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിക്ക് അടുത്ത നിലപാടിൽ അതീവ ഗുരുതരമായ വിഷയമാണ്. പി എസ് സി വിഷയത്തിലാണ് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ. നിയമസഭയിൽ ഇപ്പോൾ ഭരണ പ്രതിപക്ഷ വാക്പോര് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടക്കുകയാണ്. ധനവിനിയോഗ ബിൽ പാസാക്കിയെന്ന് നിയമസഭ പിരി. യുഎയിൽ ഇന്ധനവില കുറഞ്ഞിരിക്കുകയാണ്. ഇന്നു മുതൽ സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 40 ഫിൽസാണ് വില. നിലവിലത് ഇന്നലെ വരെ ഇത് 3 ആണ്. ധനവിനിയോഗ ബിൽ പാസാക്കിയെന്ന് നിയമസഭ പിരി. യുഎയിൽ ഇന്ധനവില കുറഞ്ഞിരിക്കുകയാണ്. ഇന്നു

ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബായിലെ കോൺസുലേറ്റ്, യുഎഇയിൽ ഉടനീളമുള്ള മറ്റ് ഔദ്യോഗിക പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഈ നിരക്കുകൾ ഒരുപോലെ ബാധകം. ലോകത്തെങ്ങുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലെ പാസ്പോർട്ട് നിരക്കുകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. നീണ്ട 14 വർഷത്തിന് ശേഷമാണ് നിരക്കുകളിൽ ഇത്രയും വലിയ മാറ്റം വരുന്നത്. മുതിർന്നവർക്കുള്ള സാധാരണ 36 പേജ് പാസ്പോർട്ടുകൾക്ക് വില കൂട്ടിയിട്ടുണ്ട്. പുതുക്കുന്നതിനും പുതിയതെടുക്കുന്നതിനും ഇനി മുതൽ 450 ദിർഹം, മുൻപ് 285 ആയിരുന്നു. 60% വർധന. ഇതേ പാസ്പോർട്ട് അടിയന്തരമായി തൽക്കാൽ സംവിധാനത്തിലൂടെ എടുക്കാം, 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ട് സാധാരണ നിലയിലെടുക്കാൻ 630, തത്കാൽ വഴി 1080 ദിർഹവുമാണ് നിരക്ക്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയത് എടുക്കുന്നതിനുള്ള തുകയും കൂടുതൽ. ഈ വിഭാഗത്തിൽ സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം. തത്കാൽ വഴിയാണെങ്കിൽ യഥാക്രമം 1350, 1530 ദിർഹവും നൽകണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ 36 പേജുള്ള പാസ്പോർട്ട് സാധാരണ രീതിയിൽ പുതുക്കാൻ 325, പുതിയ നിരക്ക് 990 ആയിരുന്നു. കുട്ടികളുടെ തത്കാൽ അപേക്ഷകൾക്ക് 775. കുട്ടികളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ വരികയോ ചെയ്താൽ സാധാരണ നിലയിൽ 775, തത്കാലിൽ 1225 ദിർഹവുമാണ് ഈടാക്കുക. 8 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ 10% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അടുത്ത വാർത്ത 9 മണിക്ക്.

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 66%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Ras Al Khaimah, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Ras Al Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്താണ് മാസത്തിന്റെ ആരംഭമായിട്ട് ജൂലൈ 1 നമ്മൾ നിൽക്കുന്നത്. ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്. ഒരുപാട് ബില്ലുകൾ അടയ്ക്കാനുണ്ടാവില്ലേ? ശമ്പളത്തിനോട് പൊത്തിട്ട് എന്തോരം ബില്ലുകളാണ് നമുക്ക് വരുന്നത്. പണ്ടൊക്കെ പേപ്പറിലായിരുന്നെങ്കിൽ ഇപ്പൊ ഡിജിറ്റലായിട്ടായിരുന്നു നമുക്ക് മെസ്സേജുകളായിട്ട് ബില്ലുകളൊക്കെ വരും. ഞാനിപ്പോ രാവിലെ ഇങ്ങനെ കയറി നോക്കുന്നത് ഏതൊക്കെയാണ് എത്രയൊക്കെയാണ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോ ഒരു മാസത്തിന് ആരംഭം എന്ന് പറയാൻ നമുക്ക് ഒരുപാട് വലിയ പ്രതീക്ഷകളാണ്. അതും ഒരു 6 കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ സംതിങ് നമുക്കൊക്കെ പ്ലാൻ ചെയ്യാൻ, നമ്മൾ ഒരു വർഷം പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ 2 എന്താ പറയുന്നത് ടേംസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ടേം അതായത് ഫസ്റ്റ് 6 നെക്സ്റ്റ് 6 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ന്യൂ ഇയർ എടുത്ത റെസൊല്യൂഷൻ നമുക്ക് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാം. നമ്മൾ എല്ലാ കാര്യവും ട്രൈ ചെയ്യാം, നമുക്കൊന്നും നടത്തിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളെല്ലാം ട്രൈ ചെയ്യുക, ആ ട്രൈയിലൂടെ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതാണ് ലോകത്തിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ഗ്രേറ്റ് ജൂലൈ 1 ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ നമ്മൾ ദുബായിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദുബായിയുടെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് സീസൺ വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഇനി വരണ്ട കാലത്തിന് വരണ്ട കാലം അല്ല, വേനൽക്കാലമാണ്, നമുക്കിനിയും അങ്ങനെ വലിയ ആക്ടിവിറ്റി ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പല രാജ്യക്കാരും ഒക്കെ പറയും. അതുകൊണ്ട് യൂറോപ്പിലൊക്കെ ഹീറ്റ് വേവിൻ്റെ കൊടുമ്പിരിയുള്ളൊന്ന് സമയമാണ്. ഞാൻ പറയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ റിപ്പോർട്ട് എനിക്ക് ഞാൻ കുറച്ചുകൂടെ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം യൂറോപ്പിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ UAE നമുക്കറിയാം 50 മേലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തും ഈ ദുബായിയെ സംബന്ധിച്ച് പല മോളുകളിലും ദുബായ് മോളത്തോൺസ് ഒക്കെ നടത്തുകയാണ്. ആക്ച്വലി ഒരു വലിയൊരു ഇനിഷ്യേറ്റീവാണ്. എങ്ങനെ നമ്മുടെ ആൾക്കാരെ എത്രത്തോളം എൻഗേജ് ആയിരിക്കാൻ പറ്റും, അവരെയൊക്കെ തന്നെ എങ്ങനെ യുണൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ഇതാണ്. ഇത് മോളത്തോണിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും അവർ നടത്തുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇൻഡോർ ഫിറ്റ്നസ് പ്രോഗ്രാമാണ് മോളത്തോൺ എന്ന് പറയുന്നത്. 7 രാവിലെ 7 തൊട്ട് 10 വരെയാണ്. ത്രൂ ഔട്ട് ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ എമിറേറ്റ്സ് മോളിലും അതുപോലെ തന്നെ ദുബായ് ഹിൽസ് മോളിലും സിറ്റി ദേര സിറ്റി സെൻറ്ററിലും മിർദി സിറ്റി സെൻറ്ററിലും പിന്നെ ദുബായ് മറീനോ മോളിലും ദുബായ് മോളിലും ഇതൊക്കെ തന്നെ പിന്നെ സ്പ്രിംഗ് സൂക്ക് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോള് ഫെസ്റ്റിവൽ പ്ലാസ ഇവിടൊക്കെയാണ് ഈ മോളത്തോൺസ് നടക്കുന്നത്. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. ഒരു മോള് തന്നെ ഒരു റണ്ണിങ് ട്രാക്കാക്കി മാറ്റാവുന്നതാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി അല്ല പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈബൻ ബത്തുത്ത മോളിൽ ഒരു വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. വലിയൊരു ഇവൻറ്റ് നടക്കുന്നത് 12,000 നിങ്ങൾക്ക് ആ മോളിനുള്ളിൽ തന്നെ നടക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് റിവാർഡ്സ് ആണ് കിട്ടാൻ പോകുന്നത്. ആ റിവാർഡ്സ് വെച്ച് നിങ്ങൾക്ക് ആ മോളിനുള്ളിൽ തന്നെ ഷോപ്പിങ്ങോ ഡൈനിങ്ങോ ഒക്കെ തന്നെ റിഡീം ചെയ്യാം. വലിയൊരു ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് അവർ പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിൻ്റെ 6th കോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ചൈന, ഇന്ത്യ, പേർഷ്യ, ഈജിപ്ത്, ടുനേഷ്യ ആൻഡ് അങ്ങനെ പറയുന്ന ആ ഒരു ഏരിയയിലാണ് ഈ സംഭവം നടക്കേണ്ടത്. ഇത് ഓഗസ്റ്റ് 1 വരെ ആയിരിക്കും, അന്ന് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു എന്താ പറയുന്നത് പ്രോഗ്രാം, ഫിറ്റ്നസ് പ്രോഗ്രാം ഓഗസ്റ്റ് 1 വരെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വളരെ സിമ്പിളാണ്, നമുക്ക് നിങ്ങൾ 12,000 നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് മാത്രം ചോദിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഫിറ്റ്സേ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അത് FITZE കേട്ടോ. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നടക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഇപ്പം ഇത് 12,000 മാത്രമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, 6,000 10,000 സ്റ്റെപ്പിനും വരെ റിവാർഡ്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. ഒരു കോഫി തൊട്ട് നമ്മുടെ അവിടുത്തെ ഒരു പോളിലെ ഒരു എന്താ പറയുന്നത് ഒരു ഡിന്നറോ അല്ലെങ്കിൽ ഒരു ഫാമിലി എക്സ്പീരിയൻസിനൊക്കെ തന്നെയാണ് ഇവർ റിഡീം ചെയ്യാൻ പറ്റുന്ന വോച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ തരുന്നത്. അപ്പം 12,000 നിങ്ങൾ കംപ്ലീറ്റ്, എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു ഒരു ഒരു ടാസ്ക്കാണ്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ 2-3 ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചുമ്മാ അങ്ങോട്ട് നടക്കുക, ഇത് തന്നെയല്ലേ പരിപാടി. ആ ആപ്പ് ഓണാക്കണം കേട്ടോ, എന്നാലേ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുക. ഇത് ഞാൻ പറഞ്ഞത് ഈ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഇവിടെ വരുന്ന ഓരോരോ മാറ്റങ്ങൾ, ഓരോ അപ്ഡേഷൻസ്, നമ്മളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഈ രാജ്യം കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഗംഭീരമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെയുള്ള ഫിറ്റ്നസ് ആക്ടിവിറ്റി, ഇനിയിപ്പോൾ ഒരു 4-5 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് വരും, ഒക്ടോബറിലേക്ക് ഫിറ്റ്നസ് ചലഞ്ച് വരും, നവംബറിൽ നമുക്ക് ദുബായ് റൺ വരും, ദുബായ് റൈഡ് വരും, അതിന് മുന്നേ അങ്ങനെ നമ്മൾ ഇനി ഒരു ഒരു വലിയൊരു ഓൺ സീസൺ, ഓഫ് സീസൺ അല്ല, ഓൺ സീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ്, ഫെസ്റ്റിവൽ സീസണിൻ്റെ കാലഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ ഓണം തന്നെ ഇങ്ങ് എത്തി, ഈ മാസം അവസാനം എന്ന് പറയുമ്പോൾ തന്നെ ഓണം അത്തം തുടങ്ങാനായിട്ട് പോകുന്നു. എനിക്കൊന്നു 5 മറ്റോ ആയിരിക്കുമല്ലോ അത്തം, അല്ലേ 5-6 ആ ഒരു തീയതിയിലായിരിക്കുമല്ലോ അത്തം വരാൻ പോകുന്നത്. നമുക്കിനിയും പൂരങ്ങൾ വരാൻ പോകുന്നു, അതുപോലെ തന്നെ നമുക്ക് ഓണത്തിൻ്റെ മാർക്കറ്റ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ പല ഇടങ്ങളിലെ ഓണം മാർക്കറ്റ്സ് ഫ്ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഒരു ഗ്രേറ്റ് ഫെസ്റ്റിവൽ സീസണിൻ്റെ സ്റ്റാർട്ടിലാണ് നമുക്ക് പോകുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം നമ്മുടെ മെൻ്റലിസം ഷോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റീവ് സീസണിൻ്റെ തുടക്കം ആയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം മറക്കണ്ട, ഈവൻ ബത്തുന്ന മോളിലാണ് ഫിജ ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. 12,000 സ്റ്റെപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ റിഡീം ചെയ്യാൻ പറ്റുന്ന ഷോപ്പിംഗ് അല്ലെ ഡൈനിങ് വൗച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കിട്ടാൻ പോകുന്നത്.
1: You are listening to Sand Dunes with Akshay and Vidya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
10: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
11: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
10: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
11: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
10: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
12: Akbar Travels UAE presents Predict Chandwin 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 dirhams വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
13: Predict Chandwin 2026, Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനിപത്വം, ഇന്നത്തെ സംഭവം?
1: ഇന്നത്തെ സംഭവം കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ യു എയിലുള്ള ഇന്ത്യൻ പ്രവാസി ഇന്ത്യക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പാസ്പോർട്ട് റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. പാസ്പോർട്ടിന് വില കൂടിയിട്ടുണ്ട്. അതുപോലെ 1st വരെ ഇന്ന് വരെ പാസ്പോർട്ട് സേവനങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേയധികം ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്കുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായിട്ട് പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ചിട്ട് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും നമുക്കറിയാം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. അതിൽ പറയുന്നത്, ഭരണപരമായ കാരണങ്ങളാൽ ഇന്ന് വരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. അപ്പോൾ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസുലേറ്റിലേക്കോ എംബസിയിലേക്കോ ഇന്ന് പോകേണ്ടതില്ല. ഇനി നാളെ മുതൽ പോകാമോ എന്നത് സംബന്ധിച്ച് ഇന്നൊരു അറിയിപ്പ് വരും. അതിനുശേഷം മാത്രം പോയാൽ മതി. പാസ്പോർട്ട്, വീസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തരമായിട്ട് നമുക്ക് എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടോ അത് അത്ര അടിയന്തരമായിരിക്കണം. അത് മാത്രമേ കോൺസുലേറ്റും എംബസിയും സ്വീകരിക്കുകയുള്ളൂ. ജൂൺ 19 മുമ്പ് ഒരു ഇത് വന്നിരുന്നു, അവരുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് വന്നിരുന്നു കോൺസുലേറ്റ് എംബസി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. അതേസമയം കോൺസുലാർ സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം എന്ന് പ്രവാസികൾ വലിയ രീതിയിൽ ആരോപിക്കുന്നുണ്ട്. കാരണം അടിയന്തര സഹായത്തിന് ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പർ എല്ലാവരും ഓർത്ത് വെച്ചോളൂ. കാരണം ആർക്കെങ്കിലും ഈ പാസ്പോർട്ട് വീസ അതെ അതിതാണ് 800-46-342 ടോൾ ഫ്രീ നമ്പറാണ്. 800-46-342 അല്ലെങ്കിൽ +971-54-309-057 അത് വാട്സാപ്പ് നമ്പറാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം നമ്മൾ, 054-309-0571. ഈ വാട്സാപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. 054-309-0571.
0: ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈവിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആ കോമന്റിൽ തന്നെ ആ നമ്പർ ഞാൻ ഇവിടെ ഇതിട്ടിട്ടുണ്ട്. ഹോമിന്റെ തന്നെ കമന്റിൽ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നമ്പർ നമ്മൾ പറഞ്ഞ് അവിടെ ഇട്ടേക്കുന്നത്.
1: അതെ, മാത്രമല്ല നമുക്ക് ഈ പാസ്പോർട്ടിന്റെ വില കൂടിയെ സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അതിന്റെ താഴെയും വേണമെങ്കിൽ നമ്മൾ ഈ നമ്പറുകളും പിൻ ചെയ്ത് വെക്കാം. അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള ഇമെയിൽ നമ്പർ ഉണ്ട്, അതെല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉപകാരമാകും. കാരണം ഇതെപ്പോ തീരും ഈ പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നില്ല. ജൂലൈ 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദ വിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കുമെന്നേ പറയുന്നുള്ളൂ. നാളെ തൊട്ട് സേവനം ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കും. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളിപ്പോഴുള്ള മീഡിയ ഹൌസുകൾ കൃത്യമായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെയും നമ്മളെ കാണുന്നവർക്കും എത്തിക്കുന്നതായിരിക്കും. എന്തായാലും കോൺസുലാർ സേവനങ്ങളെക്കുറിച്ചുള്ള മറ്റ് പ്രചരണങ്ങളിൽ വഞ്ചിതരാകാൻ പാടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകിച്ച് പറയുന്നത്. ഔദ്യോഗിക ആശയവിനിമയ മാർഗ്ഗങ്ങൾ സമൂഹ മാധ്യമ ഹാൻഡിലുകളെ മാത്രം ആശ്രയിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺസുലാർ സേവനങ്ങൾ എന്തുകൊണ്ട് തടസ്സപ്പെട്ടു, നിയമക്കുരുക്കിന്റെ കാരണം ചോദിക്കുന്നുണ്ട്. നിയമ പോരാട്ടത്തെ തുടർന്നാണ് യു എയിലെ 35 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പൗരന്മാർക്കുള്ള പാസ്പോർട്ട്, വീസ, കോൺസുലാർ സേവനങ്ങൾ അനിശ്ചിതത്വത്തിലായതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് BLSൽ നിന്ന് അൽഹിന്ദിലേക്ക് മാറ്റുന്ന ആ കരാർ കൈമാറ്റം സംബന്ധിച്ച് ഇത് സുപ്രീം കോടതി വരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്, നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ രാവിലെ പാസ്പോർട്ട് പുതുക്കൽ രേഖകളുടെ സാക്ഷ്യപത്രം ഇതിനായിട്ട് 100 കണക്കിന് ആളുകളാണ് കോൺസുലേറ്റിലും എംബസിയിലും വന്നതെന്ന് അവർക്കൊന്നും ഇത് ലഭ്യമായിട്ടില്ല. ഭരണപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പറയുന്നത്. പുതിയ സേവനദാതാക്കൾ അതായത് അൽഹിന്ദുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കോടതിയിൽ നടക്കുന്ന BLSഉം അൽഹിന്ദുമായിട്ട് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ നടക്കുന്ന നിലവിലെ നിയമ പോരാട്ടങ്ങൾ കാരണമാണ് UAE നമുക്കിപ്പോൾ പാസ്പോർട്ട് റിന്യൂവൽ, വീസ സംബന്ധമായിട്ടുള്ള അറ്റസ്റ്റേഷൻ പ്രശ്നം, കോൺസുലാർ സേവനങ്ങൾ ഇതെല്ലാം ഒരു ഒരു പ്രതിസന്ധിയിൽ ഒരു ചെറിയ ഒരു കാലത്തേക്കുള്ള ഒരു ഇതാണ്. ആരും പേടിക്കേണ്ടതില്ല, വളരെ പെട്ടെന്ന് ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സുപ്രീം കോടതിയിൽ നടക്കുന്ന ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തിരിച്ചടിയാവുക, അത് BLSന് അനുകൂലമാകുമോ അൽഹിന്ദിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്.
0: അല്ലേ, ഒരു സിറ്റിസൺ എന്നുള്ള ഒരു നിലയിൽ നമുക്ക് ഇതിന് വരുന്ന ഡിലേക്ക് സത്യം പറഞ്ഞാൽ ഇവർ കോമ്പൻസേഷൻ തരേണ്ടതാണ് അല്ലേ. നമുക്ക് നമ്മുടെ സമയത്തിന് നമ്മുടെ പാസ്പോർട്ടിന് നമുക്ക് വിലയില്ലേ? അങ്ങനെ ഈ ഏതെങ്കിലും ഒരു ഏജൻസി കൊടുക്കുന്ന കാര്യത്തിന് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നത് നടക്കുന്ന
1: കാര്യമല്ല. നേരത്തെ കൊടുത്തവർ അവിടെ നിൽക്കുകയാണ്, ഇനി അപ്ലൈ ചെയ്യാൻ കിടക്കുന്നവർ അവിടെ നിൽക്കുകയാണ്. പാസ്പോർട്ട് നിങ്ങൾ 6 മാസം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാസ്പോർട്ട് കാലാവധി തീർന്നതിന് തലേദിവസം വരെ അന്ന് വരെ കഴിഞ്ഞിട്ടും റിന്യൂ ചെയ്യാം നമുക്ക്. അതിനൊക്കെ നമുക്ക് നിയമപരമായ സാധ്യത,
0: അത് കഴിയുമ്പോൾ ഫൈൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കും.
1: അതിന് കൊടുത്തിട്ട് നമുക്ക് പുതുക്കാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് ചെയ്യില്ലേ. അതൊന്നും പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിട്ടോ ഒരു ബോധരേണ്ട ആവശ്യമില്ല, നമ്മുടെ പൈസയാണ് പോകുന്നത്. പക്ഷെ ഇതെല്ലാം കൊടുത്തിട്ടും ഈ പറഞ്ഞ പോലെ അടിയന്തര സംഭവങ്ങൾക്ക് നാട്ടിലെത്തിയിട്ട് ചിലപ്പോൾ വലിയൊരു ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി വന്ന് എങ്ങനെ പോകും. അപ്പോൾ കോൺസ്റ്റേറ്റ് പറയുന്നത് അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സഹായിക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്പർ എന്ന്. പക്ഷേ ഈ അടിയന്തര സാഹചര്യങ്ങൾ കൂടുതൽ വന്നാലും 35 ലക്ഷം പ്രവാസികളാണ് ഉള്ളത്, അവർ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അവിടെ 100-200 കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ഥലമാണ് കോൺസുലേറ്റും എംബസി എന്ന് പറയുന്നത്. അതിന്റെ നമ്മുടെ സേവനങ്ങളാണ് മുഴുവനായിട്ട് ഇങ്ങനെ സ്തംഭിച്ച പോലെ ഇപ്പം നിൽക്കുന്നത്. അപ്പൊ ഇത് ഓരോ ദിവസവും എന്നല്ല, ഓരോ മണിക്കൂർ പിന്നിടുമ്പോൾ പോലും പ്രവാസി ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. പ്രതിദിനം ഉണ്ടല്ലോ പക്ഷേ 3500 അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ഒറ്റയടിക്ക് പൂട്ടിയത്. വിസ കാലാവധി തീരാറായിട്ടുള്ള തൊഴിലാളികൾ, അടിയന്തര യാത്രക്കാർക്കായി യാത്രാ രേഖകൾ പുതുക്കേണ്ടവർ, ഉപരി പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കുമായിട്ട് സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തേണ്ടവർ തുടങ്ങിയവരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ എന്നാണ് സേവനങ്ങൾ പുനരാരംഭിക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ എംബസി നേരിട്ട് താൽക്കാലിക സംവിധാനം ഒരുക്കണം. തീർച്ചയായിട്ടും അതിലേ വേണ്ട ഒരു പ്രതിസന്ധി, ഒരു ഏജൻസിയിൽ നിന്ന് മറ്റൊരു ഏജൻസിയിലേക്ക് കൊടുക്കുന്ന ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോയി. ഇനി എന്ത്, ഓരോ സെക്കൻഡിനും വിലയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് നയിക്കുമ്പോൾ എംബസി ആയാലും കോൺസുലേറ്റ് ആയാലും അവരൊരു നിലപാടെടുത്തിട്ട് പാസ്പോർട്ട് ഇഷ്യൂവും വിസ സേവനങ്ങൾ എത്ര പെട്ടെന്ന് അവരുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇഷ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് മാറട്ടെ എന്നാണ് ഇപ്പോൾ പ്രവാസികൾ. ഇത് വരും ദിവസങ്ങളിൽ വലിയ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് കോടതി എന്തെങ്കിലും ഒരു അടിയന്തര വിധി പറഞ്ഞാൽ മതിയായിരുന്നു.
0: എന്താണ് ഇന്നത്തെ എന്താ സംഭവം, വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പാസ്പോർട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രവാസത്തിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് വരുന്ന ഒരാൾക്ക് പാസ്പോർട്ടിന്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ട PCCയുടെ ഇഷ്യൂ, ഇതൊക്കെ തന്നെ നേരിടേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി പാസ്പോർട്ടിന്റെ ഈ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ മാറേണ്ടതാണ് അല്ലേ. അപ്പൊ എന്താണെങ്കിലും എന്താ സംഭവം എന്ന് കേട്ടവർക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വരുന്ന മണിക്കൂറിൽ നമ്മുടെ ഹോം പേജിൽ ഒരു വീഡിയോ ഉണ്ടാവും, ഇതിനകത്ത് തന്നെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വരുന്നവർക്കാണെങ്കിൽ അവിടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்குல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, traffic in the situation, Sheikh Mohammed bin Zayed Road still ആ ട്രാഫിക് കൺജഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അലീത്തിയ ടോൾ റോഡ് നല്ല രീതിയിലുള്ള ട്രാഫിക് ആണ് അവിടെയും കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമുക്കിനി ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്, അൽഖൈൽ റോഡും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിൽ അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ബാക്കി അജ്മാൻ ഷാർജ ആ റോഡുകളൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കാണിക്കുന്നു. നമ്മുടെ തേർഡ് ഇൻഡസ്ട്രിയൽ ഏരിയ, നമ്മുടെ ക്യുസേസ് ഭാഗങ്ങളിൽ അവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ, അതായത് സുലേഖ ഹോസ്പിറ്റലിന്റെ ആ ഫ്രണ്ടിലൂടെ വരുന്ന വഴി ഉണ്ടല്ലോ, അവിടെയും മദീനമോളും അവിടെ ആ ഏരിയ കംപ്ലീറ്റ്ലി നല്ല രീതിയിലുള്ള ട്രാഫിക് കൺജഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണേലും ഇതൊക്കെ തന്നെയാണ് ഈ മണിക്കൂറത്തെ ട്രാഫിക് സിറ്റുവേഷൻ്റെ അവസ്ഥ. മലിഹ റോഡ് ഷാർജ തീരുന്നവിടെ വരെ നല്ല രീതിയിലുള്ള ട്രാഫിക്കും അവിടെയും പോകുന്നുണ്ട് മലിഹ സ്ട്രീറ്റും. അപ്പം എന്താണേലും വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? ഇന്നലെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു, അത് മാപ്പിൽ പോലും കാണിക്കാത്ത മെസ്സേജ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഓരോരുത്തരും തന്നിരുന്നത്. അങ്ങനെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാമെന്നാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ back to home express servicesലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: You're listening to Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
2: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
4: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാ.
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
8: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
8: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
2: ആയുർവേദ RS, പ്രകൃതി സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെന്റലിസം ഷോയുടെ ടിക്കറ്റ് എങ്ങനെയാണ് അക്ഷയ് കരസ്ഥമാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഒരുപാട് ഏരിയകളിൽ നിന്ന് നിങ്ങൾക്ക് മെന്റലിസം ഷോയുടെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ മേടിക്കാമെന്നാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ട്രിക്സ് മാനിയയുടെ കോൺടസ്റ്റും കാര്യങ്ങളും അല്ല ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പം ഉള്ളത്. അപ്പം നിങ്ങൾക്ക് പല ഏരിയകളിൽ നിന്ന് പല ലൊക്കേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ്സ് ലൈവായിട്ട് ഞാൻ തരാൻ പോവാണ്. ഈ ഫസൽ ബഷീറിൻ്റെ ഈ ഷോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഷോ കൂടെയാണ്. അപ്പോൾ ഇപ്പം സഫാരി മോളിലാണ് ജൂലൈ 4th വരാൻ പോകുന്നത്. അതിനുശേഷം ഫോക്ലോറിൽ വെച്ചിട്ട് ദുബായിലും വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സഫാരി മോളിലെ ഈ മെന്റലിസം ഷോയ്ക്ക് എല്ലാവരും കാത്തു, കാരണം ഇത് വളരെ ഫേമസ് ആണ്. ഈ ഒരു ഷോ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് നമ്മൾ സിനിമ കാണുന്ന പോലെ ടിക്കറ്റ് എടുത്ത് പോകാൻ ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പം എന്താണെങ്കിലും ഈ ഒരു കപ്പിൾ പാസ്സാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. ഇന്നലെ ഞാൻ വളരെ ഓപ്പൺ ആയിട്ടായിരുന്നു ചോദിച്ചത്, പക്ഷെ ഇന്ന് ഇച്ചിരി ഞാൻ എന്താ പറയുന്നൊരു ചോദ്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഓൾറെഡി ഈ ചോദ്യം വളരെ ഗസ്ത പേഴ്സണാലിറ്റിയാണ്, ഞാനത് കേൾപ്പിക്കാം, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ആൻഡ് ആരാണെന്ന് മാത്രം നിങ്ങൾ ഗസ് ചെയ്യുക, അതിനുശേഷം ഞാൻ ഫോർമാറ്റും കാര്യങ്ങളും പറയാം. കേൾപ്പിക്കട്ടെ, എന്നാ
2: കേട്ടോളൂ. ഐ ഗ്രൂ അപ്പ് ഇൻ ആൻ എൻവയോൺമെന്റ് വെയർ ഇഫ് യു ഹാഡ് ആൻ ഐഡിയ യുവർ ബോസ് ഓർ യുവർ മാനേജർ politely told you, and sometimes not so politely, that you need to gain some experience before you open your mouth. You need to roll up your sleeves and spend 5 years on the shop floor. Then you can talk. And that's not what enterprise is today. Enterprise today is an ability of someone who may be in his 20s, who has a good idea, and he needs to find a way to implement them.
1: People. Exactly. ഈ പറഞ്ഞ കാര്യത്തിൽ, അതായത് ഇദ്ദേഹം പറഞ്ഞ ഈ ഓരോ സെന്റൻസിലും ഉണ്ട് ആരാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം. ഹോം സ്പേസ് ഇതിന്റെ ഉത്തരം. ആരാണ് ഈ പേഴ്സണാലിറ്റി സ്പേസ്? നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 വേഗത്തെ അയച്ചോ. ലെറ്റ്സ് സീ ആരാണ് മെന്റലിസം ഷോയുടെ ടിക്കറ്റ് കരസ്ഥമാക്കാൻ പോകുന്നത്. നോക്കി തന്നെ കാണാം നമുക്ക്.
0: You are listening to Sand Tunes with Akshay and Vidya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞത്തിൽ നിയമസഭയിൽ വി ഡി സതീശന്റെ മറുപടി. എംബാപ്പേക്കരത്തിൽ ഫ്രാൻസും ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിൽക്കാൻ സർക്കാരിന്റെ അനുമതി വേണമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. സർക്കാരിനോട് അദാനി ഗ്രൂപ്പ് ഇതുവരെ അനുമതി തേടിയിട്ടില്ല. ഷെയർ കൈമാറ്റം മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാകണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. അദാനിയുടെ 49% ഓഹരി MSC കമ്പനിയുടെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡാണ് അദാനി പോർട്സുമായി കൈകോർക്കുന്നത്. 27,000 crore rupees പദ്ധതിയിൽ MSCയുടെ നിക്ഷേപം 13,000 crore rupees. ഇന്ത്യയിലെ തുറമുഖ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മദ്യമൊഴുക്കാൻ നികുതി ഇളവ് എന്ന തലക്കെട്ടിൽ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. നികുതി ഇളവുകൾ പരാമർശിക്കുന്ന ധന ബിൽ സഭ അംഗീകരിച്ചാൽ നിയമമാകും. പിന്നീട് നടപ്പാക്കുന്നത് തടയാൻ UDFന് നിയമപരമായി കഴിയില്ല. ഈ പുകമറ മദ്യക്കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള സർക്കാരിന്റെ അടവാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3rd FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്റായിയെ VHPയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്റായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ VHP തള്ളി. അദ്ദേഹം അയോധ്യയിൽ തുടരും. പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ചമ്പത്റായിക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും VHP ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ചു. 19 kilo LPG സിലിണ്ടർ വില 183 rupees കുറച്ചത്. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള വിതരണത്തെ തടസ്സത്തെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 2 times കൂട്ടിയിരുന്നു. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 2 times വാണിജ്യത്തിന്റേത് 4 times കൂട്ടിയത്. കൂടാതെ ഇന്ധനവിലയും കേന്ദ്ര സർക്കാർ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണം കേന്ദ്രം പിൻവലിച്ചെങ്കിലും വില വർധനവ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിർദ്ദേശങ്ങളില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി നരേന്ദ്രമോദി വ്യക്തിപരമായി നടത്തിയ ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ചു ഇറാൻ. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്ക് ഇല്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് റൂബിയോ. US ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. ജന്മനാൽ ലഭിക്കുന്ന പൌരത്വ അവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമമാണ് സുപ്രീംകോടതി തടഞ്ഞത്. 9-bench 6-3 ഭൂരിപക്ഷത്തിലാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതി സുപ്രധാന വിധി പറഞ്ഞത്. കപ്പക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൌൺസിലർ R സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. സുഗതനെ ഇന്നലെ വിയ്യൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. സുഗതൻ പ്രതിയായ വധശ്രമക്കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ തലസ്ഥാനത്തെത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സുഗതനെ 2 days പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. നടി അൻസി ബഹസിന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. ടിനി ടോമിനെതിരെ കേസെടുക്കാനാകില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമെന്ന ഉത്തരവിൽ. ജിഹാദി അടക്കമുള്ള പരാമർശങ്ങൾ തമാശയ്ക്ക് വിളിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട്. പ്രഥമദൃഷ്ടിയാൽ ടിനി ടോം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. സ്വീഡനെ എതിരില്ലാത്ത 3 goals തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ബ്രാഡ്ലി ബർക്കുലിയുടെ ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും ഫ്രഞ്ച് ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ സ്വീഡിഷ് ഗോൾ കീപ്പർ ജേക്കബ് സെറ്റസ്റ്റോം കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും ആദ്യപകുതിയുടെ അവസാന നിമിഷം പ്രതിരോധം തകർന്നു. ഫിഫ ലോകകപ്പിൽ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ഫ്രഞ്ച് മുന്നേറ്റ നിര താരം കിലിയൻ എംബാപ്പെ സ്വീഡനെതിരായ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇരട്ട ഗോളുകൾ നേടിയതോടെ ലോകകപ്പിന്റെ ചരിത്രത്തിൽ നോക്കൌട്ട് റൌണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് 28 വയസ്സുകാരനായ എംബാപ്പെ സ്വന്തമാക്കി. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇതുവരെ 10 ഗോളുകളാണ് എംബാപ്പെയുടെ സമ്പാദ്യം. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരുടെ ജയം. ആദ്യ പകുതിയിലായിരുന്നു 2 ഗോളുകളും പിറന്നത്. 22-ാം മിനിറ്റിൽ ഹുലിയൻ കിനോസൻസിന്റെ ഗോളിലൂടെ മുന്നിലെത്തിയ മെക്സിക്കോ 31-ാം മിനിറ്റിൽ റൌൾ ഹെമിനസിന്റെ ഗോളിലൂടെ ലീഡ് ഉയർത്തി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്വഡോർ താരം പിയറോ ഹാൻപിക്കാവ് വായുപൊത്തി സംസാരിച്ചതിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ 10 പേരുമായാണ് ഇക്വഡോർ മത്സരം പൂർത്തിയാക്കിയത്. പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിലെ വിജയികളെയായിരിക്കും മെക്സിക്കോ നേരിടുക. അടുത്ത വാർത്ത 10 മണിക്ക്.

0: 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: Mexico! United States! Canada!
2: Logam muluvan oru pandinu pinnale payunu.
1: Germany! Netherlands! Argentina! Portugal!
2: Loga footballinte mahamelam.
1: Africa! Bosnia and Herzegovina! Morocco! Algeria!
3: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Kilipolna Suma Va, Suma Va, Suma Va.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂറോപ്പിൽ ഇപ്പം നടക്കുന്ന ഹീറ്റ് വേവിന്റെ കാര്യം. എന്തോരം വീഡിയോസാണ് ഇപ്പം നമ്മുടെ അൽജസീറയിൽ പോലും വരുന്നേക്കുന്ന പല അപ്ഡേറ്റ്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നുന്നു. നമുക്കിപ്പോൾ യൂറോപ്പ് നാടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തണുത്ത നാടുകൾ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വിന്റർ ഡേയ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ള നാടുകളൊക്കെ തന്നെയാണ്. നമുക്ക് ഈ രാജ്യങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ലൈമറ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ ബെൽജിയമും ഫ്രാൻസും ജർമ്മനി ഹംഗറി റൊമാനിയ തുടങ്ങി, അല്ലെങ്കിൽ ഇറ്റലി ആയിക്കോട്ടെ, നെതർലൻഡ്സ് ആയിക്കോട്ടെ, യു കെ, ഡെൻമാർക്ക്, സ്പെയിൻ, ഇവിടൊക്കെ തന്നെ പോളണ്ട്, ഇവിടെ ഒക്കെ തന്നെ ഹീറ്റ് വേവ്സിൻ്റെ ഒരു തരംഗമാണ് അടിച്ചുകൊണ്ട്. പോളണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ സീബയുടെ മക്കളോട് ചോദിക്കണം, അവർ പോളണ്ടിലാണ്. ഞാനത് വിട്ടുപോയി. ഞാനിതൊക്കെ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിലുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക നിങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് മെയ് 24 ഈ ഒരു ഫസ്റ്റ് വേവ് അവിടെ സ്റ്റാർട്ട് ചെയ്ത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനിയിലും അല്ലെങ്കിൽ യു കെയിലും ഒക്കെ തന്നെ എല്ലാ വർഷങ്ങളിലും ഈ ഹീറ്റ് വേവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സിവിയർ ഹീറ്റ് വേവ്സ് ആണ്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ട സമയത്ത് അവർ പറയുകയാണ്, വി ആർ നോട്ട് പ്രിപ്പയർഡ്, ഇത്രയും ഹീറ്റ് വേവിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതൊരു പക്ഷേ അതിർത്തർ നമ്മളിലേക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് അവർ ആ ജനങ്ങൾ അത്രയും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രാഫിക് പോസ്റ്റ് ലൈറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉരുകി വീഴുക, ഈ അസ്ഫാൾട്ടിൻ്റെ ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ഒരു സീലൻ്റ് ഒട്ടിക്കില്ല റോഡുകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ബ്രിഡ്ജിലൊക്കെ അതൊക്കെ തന്നെ ഉരുകി പോവുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ട്രാൻസ് പല സർവീസുകൾ നിർത്തിവെക്കുന്നു, അതുപോലെ തന്നെ എന്താ പറയുക മറ്റേ ട്രെയിൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പാർഷ്യലി ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ നാടുകളിലൊക്കെ തന്നെ നടക്കുന്നത്. അങ്ങനെ വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പല രീതിയിൽ ഇപ്പോൾ എത്ര ജോലികൾ നിർത്തിവെക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലേക്കാണ് ഈ യൂറോപ്പ് ഈ മേഖല തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ യു എ എന്ന് പറയുന്ന രാജ്യം, നമുക്കറിയാം നമ്മളിപ്പോൾ 50 ഡിഗ്രിയിലേക്ക് മേളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ കൂടുന്ന സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കാറുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 ഡിഗ്രി താന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിവിടെ മിഡ് ബ്രേക്കും കാര്യം നമ്മളതിന് യൂസ്ഡ് ആണ്. പക്ഷേ നമ്മളെത്രത്തോളം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഈ അൾട്രാവയലറ്റ് ഒക്കെ തന്നെ അത്രയും നമ്മൾ ഇവിടെ ഏൽക്കുന്നില്ല. അവിടെ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ദേഹം പൊള്ളിപ്പോകുന്ന പോലത്തെ ചൂടാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് ഒരുപാട് ഈ അവരുടെ ഹോട്ട് ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ വിൻ്റർ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഹോട്ട് ഡേയ്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മാപ്പിൽ തന്നെ യൂറോപ്പിൻ്റെ ഹീറ്റ് വേവ് വളരെ എന്താ പറയുന്നത് കാര്യമായിട്ടാണ് അവർ മാർക്ക് ചെയ്ത് ഇവരെ കാണിച്ചിരിക്കുന്നത്. അപ്പം യൂറോപ്പിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അങ്ങനെ യാത്രയൊക്കെ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഇത് എല്ലാ ഇൻ്റർനാഷണൽ മീഡിയസും ഇതിനെപ്പറ്റി ഹൈ അലേർട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യൂറോപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്തായാലും വിളിച്ച് ചോദിക്കുക എന്തൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ്, എല്ലാവരും ഓക്കെ അല്ലേ, അങ്ങനെയൊക്കെ നമുക്കറിയാത്ത പലരും പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു നമ്മുടെ ഒരു അന്വേഷണമായിരിക്കും അവർക്കൊക്കെ ഭയങ്കര ഒരു താങ്ങും തണലുമായിട്ടും എത്തുന്നത്. അപ്പോൾ എന്താണേലും നിങ്ങളുടെ ആ ഒരു സുഹൃത്തിനെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായാലും വന്ന് കാണുമല്ലോ ആരൊക്കെയാണ് യു കെയിലുള്ള ഇന്നാൾ അല്ലെങ്കിൽ അയർലൻഡിലുള്ള ഇന്നാൾ. അപ്പോൾ ഇന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് തരും, ബാക്കി അവരിങ്ങോട്ട് അയച്ചോളൂ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു
4: ബ്രഹ്മകമലം.
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ. GCC ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫിലിം മാസ്റ്റർ LLC.
1: ഗെറ്റ് റെഡി ഫോർ അൻ എപ്പിക് ബിഗ് സ്ക്രീൻ അഡ്വഞ്ചർ. Stay tuned to Home 92.2 FM to win invites.
4: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859.
6: Home 92.2 FM.
7: Home is a feeling. Amone, enda idu? Ee vandide AC
8: adichu poyallo.
7: Eda amone, poyada poi. Vandide AC adichu poi.
9: Annam pedikkanada.
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാനെ.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ഈ ട്രാഫിക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കാറുണ്ടോ? എനിക്ക് നല്ലപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിശക്കാറുണ്ട്. ഞാനപ്പോൾ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കണം. ഈ വിശക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നുണ്ടല്ലോ സ്നിക്കേഴ്സാണ്. വിശക്കുമ്പോൾ നിങ്ങൾ സ്നിക്കേഴ്സ് കഴിക്കാനാണ് തോന്നുന്നത് എന്നുള്ള പരസ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സമയം പണ്ട് ഞാൻ ഇതുപോലെ മേടിച്ച് വെക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഷുഗറൊക്കെ കട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു മുട്ടായി പോലും വണ്ടി കയറ്റത്തില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് പറയാൻ കാരണമുണ്ടല്ലോ, ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ തന്നെയാണ് എന്നാ ട്രാഫിക്കാന്ന്. രണ്ട് ആക്സിഡൻസ് വീണ്ടും നാട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലിത്തിയാർ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെയും രാവിലെ തൊട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഈ രാവിലത്തെ ട്രാഫിക് പോലല്ല, വൈകിട്ടത്തെ ട്രാഫിക് പോലല്ല. രാവിലെ നമുക്ക് എന്ത് വില കൊടുത്ത് ട്രാഫിക് മറികടന്നേ പറ്റത്തുള്ളൂ. വൈകിട്ട് പിന്നെ ഇച്ചിരി ഡിലേ ആയാലും നമ്മൾ വീട്ടിലേക്ക് പോകാനാണ്, ഓക്കെ കുഴപ്പമില്ല. പക്ഷേ രാവിലെ അതല്ല, എല്ലാവരും പരക്കം പായുന്ന ഒരു സമയം തന്നെയാണ്. അപ്പം എന്താണെങ്കിലും ഈ രണ്ട് റോഡുകളിൽ ട്രാഫിക് ഉണ്ട്. ഇനിയും എവറേസ്റ്റ് റോഡ് കാര്യം നോക്കുകയാണെങ്കിലും ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് രാവിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ ദുബായിലിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു, പിന്നെ നിങ്ങൾ പിടിച്ച കിട്ടത്തില്ല. കാരണം ഷെയ്ഖ് സായർ റോഡും അൽഖേൽ റോഡും എല്ലാം എന്നാണ് ഇങ്ങനെ പരവധാനി പോലും ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് അടിച്ച് വിട്ടങ്ങോട്ട് പോവാം. പക്ഷേ ചാർജർ മക്കളെ, അതാണ് ഏറ്റവും വലിയ റിസ്ക്. നമ്മൾ ഈ ഇലവെടിഞ്ഞപ്പോഴ കടക്കണമെന്ന് പറയുന്നത് പോലെ ഷാർജയിലെ ആ ടാസ്ക് കടന്ന് നിങ്ങൾ ദുബായിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വർഗത്തിലോ. ആ പാട്ടില്ല, അതാണ് അവസ്ഥ. എന്താണ്, നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ഇനി കുറച്ചുകൂടെ ബെറ്റർ, നിങ്ങൾക്ക് ഇൻഫിനിറ്റി റോഡൊക്കെ എടുത്ത് കടന്ന് വരാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ എനിക്ക് അല്ല, എന്താണേലും നിങ്ങൾ ട്രാഫിക്കിൽ പെടും. കുറച്ച് ട്രാഫിക് കൊണ്ട് ഷാർജയിൽ നിന്ന് വരുന്നവർക്ക് അവസരമുള്ളൂ. ബാക്കി അജ്മാൽ, ഉമ്മൽഖുവനിൽ ബാക്കി ഏരിയകളിലൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാം. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലെങ്കിൽ അതിന് വേറെ ഫൈൻ
1: കിട്ടും. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Sand Tunes with Akshay and Vidya.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
4: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0 powered by Home 92.2 FM.

0: റൈറ്റ്, ഫിഫയുടെ കോൺടെസ്റ്റിന്റെ കാര്യം അറിയാലോ, വളരെ ഈസിയാണ് നിങ്ങൾക്ക് പക്ഷേ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യണം. ഇപ്പോഴത്തെ പല മത്സരങ്ങൾ പോലും പലർക്കും പലരുടെയും ജഡ്ജ്മെന്റ് തെറ്റിപ്പോകുന്ന സമയത്താണ്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാട്ടിലേക്കുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ എയർ ടിക്കറ്റ് ആണ് ഫ്രം അക്ബർ ട്രാവൽസ്. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തരുന്ന ഗോൾഡ് വൗച്ചേഴ്സ് ഉണ്ട്, ആരു ആയുർവേദ തരുന്ന ഒരു റിജുവിനേഷൻ പാക്കേജ്, ഇതൊക്കെ തന്നെ ആ കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ആളെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഏതൊക്കെ ടീമാണ് ഫൈനലിൽ വരാൻ പോകുന്നത്, എത്ര എത്ര വെച്ചാണ് കിട്ടാൻ പോകുന്നത്, ആൻഡ് ആരായിരിക്കും ഈ വേൾഡ് കപ്പ് നേടാൻ പോകുന്നത്, ഇത് മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത്. ഫിഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. വളരെ ഈസിയാണ്, പലർക്കും ഇത് ഈസിയാണ്. പക്ഷേ എന്നാൽ പ്രെഡിക്ഷൻ പലപ്പോഴും മാറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പ്രെഡിക്ഷൻ ഉടനെ ഞങ്ങൾ ക്ലോസ് ചെയ്യും. ഈ വട്ടം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നല്ല ടിക്കറ്റൊക്കെ ഉള്ള സമയമാണ്, നാട്ടിൽ പോയി വരാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഹോം 92.2 FM ഫിഫ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്. അപ്പോൾ എന്താണേലും മനസ്സിലായല്ലോ, ഈ ഫിഫ വേൾഡ് കപ്പ് ആരാണ് തൂക്കാൻ പോകുന്നതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആണ് മാത്രം നിങ്ങൾ തന്നാൽ മതി. വേഗം തന്നെ മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് തെറ്റിക്കരുത്. ഫിഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഇത്രയും റൈറ്റ് ആൻസർ സ്പേസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവണം. ബാക്കി നിങ്ങളുടെ ലക്ക് പോലെ നിങ്ങളിലേക്ക് ഒരു കോൾ ഞങ്ങളിൽ നിന്ന് വരും. അപ്പം എന്താണ്, വേഗം മെസ്സേജ് അയച്ചോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: വെൽക്കം ബാക്ക് ഹോം 92.1 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബാലൻ സിനിമ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. രാത്രി 10:30 ഷോയ്ക്കാണ് പോയത്. പോയിട്ട് ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടാണ് വന്നത്. ഉറങ്ങിയത് തന്നെ ഞാൻ ചെറിയ ഭയങ്കര ലേറ്റായിട്ടാണ്. സ്പെഷ്യലി എനിക്ക് ആ പടം തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളൊരാഗ്രഹം എനിക്കും എന്നെക്കാട്ടി കൂടുതൽ അക്സക്ക് ഉണ്ടായിരുന്നു, എൻ്റെ വൈഫിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്. അപ്പം ഓൾറെഡി ഇപ്പോൾ ആ പടം നമ്മുടെ Z5 വരുന്നുണ്ട് കേട്ടോ. Z5 നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പടം നമുക്ക് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ ബാലൻ സിനിമ എങ്ങനെയുണ്ട്? പലരും ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം പല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആണ് തരുന്നത്. അപ്പാർട്ട് ഫ്രം അതിൻ്റെ സ്റ്റോറി ലൈൻ, ബാക്കി അതിൻ്റെ കഥ ഇതൊക്കെ തന്നെ മാറ്റി നിർത്തിയാൽ ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ്. അതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് ഇതൊക്കെ തന്നെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര രസമായിട്ടാണ് അവരത് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ ആ ഒരു കഥ പറയുന്ന രീതി ഭയങ്കര രസമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ആക്ട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ബാലനായിട്ട് അഭിനയിച്ച കുട്ടിയായിക്കോട്ടെ, ഇവരെ രണ്ട് പേരും, അതായത് എത്രയോ വർഷം പഴക്കം എക്സ്പീരിയൻസ് ഉള്ള നടിമാരുടെ ഒപ്പം തന്നെ നിൽക്കത്തക്ക രീതിയിലുള്ള ആക്ടിംഗ് ആണ് അവിടെ കാണിച്ചത്. പ്രത്യേകിച്ച് പയ്യൻ ഒരു രക്ഷയില്ലാത്ത ആക്ടിംഗ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ലാൽ ജൂനിയർ, നമ്മുടെ ജീന്, അദ്ദേഹം അതുപോലെ തന്നെ മറ്റ് ഒരുപാട് നമുക്ക് അറിയാവുന്ന നടന്മാർ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് അതിനകത്ത് നമുക്ക് കാണാനും സാധിക്കും. ബാക്കിയൊക്കെ തന്നെ നമുക്ക് പുതുമുഖങ്ങളായിട്ട് വന്നേക്കുന്ന എല്ലാവരും ബ്രില്ലിയൻ്റ് ആക്ടിംഗ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ സ്റ്റോറി ലൈനിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു സ്റ്റോറി ലൈൻ നമുക്കറിയാം, എക്കോ എന്ന് പറയുന്ന സിനിമ, അതിന് ആ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി ലൈൻ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ചില സിനിമകൾ നമുക്കൊരു ഒരു ആശയമായിരിക്കും, ആ ഒരു ആശയത്തിന് പുറമേ ആയിരിക്കും അത് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിക്കണേ, ഈ ഇതെന്തിനായിരുന്നു, ഇവിടെ എന്തിനായിരുന്നു ഇങ്ങനെ, അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇവ ഇങ്ങനത്തെ ഒരാളാണോ ഇത്, ഇതെന്ത് മെസ്സേജാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ സിനിമകളും അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നു ണ്ടോ ചോദിച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല. എന്നാൽ അതിനകത്ത് വയലൻസ് ഉണ്ടാവാം, അതിനകത്ത് വേറെ പല പല കാര്യങ്ങളുണ്ടാവും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ മെസ്സേജുകളുണ്ട്. ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക, അട്രാക്ട് ചെയ്തൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ മകൻ്റെ അടുത്ത് മോൻ ഇവിടെ നിൽക്ക് അമ്മ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വരിക തന്നെ ചെയ്യും. അതാണ് അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ആ ഒരു സിനിമ കണ്ട് നമ്മളൊരു പാതി ഒക്കെ എത്തുന്ന സമയത്ത് ആ ഒരു ഒരു ഡയലോഗുണ്ട്, അതായത് ആ സ്കൂൾ വിട്ട് വന്ന് റോഡിൽ നിൽക്കുന്ന മകനെ വിളിക്കാൻ അമ്മ എത്തിയിട്ടില്ല, പക്ഷെ ആ മകൻ എന്താ പരിഭ്രാന്തിപ്പെട്ട് ഈ അമ്മ എത്തുവോ ഇല്ലയോ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് അമ്മ വരുമെന്ന് പറഞ്ഞാൽ അമ്മ വരും. അത് ആണ് ആ ഒരു സിനിമയെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. അത് അതിനുശേഷം ബാക്കി പല കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. എന്തായാലും സിനിമ എൻജോയ് ചെയ്യുക, തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെ പറയുക. അതായത് ഇതൊരു ന്യൂ ജനറേഷൻ, നമുക്ക് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ അറിയാലോ, പണ്ട് നമ്മുടെ വീണ്ടും ചില വീട്ടുവിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചിരിച്ചുകൊണ്ട് എൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്ന, അതൊരു കാലഘട്ടത്തിലെ സിനിമയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല, നമ്മളത് മാറി ചിന്തിച്ച് നമ്മളത് എൻജോയ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരുന്നു. ഇതുപോലെ തന്നെ ലോക സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിലെ പല സിനിമകളും നമുക്ക് കിളിപോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അതുപോലെ മലയാള സിനിമയുടെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ബാലനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ബാലൻ.
1: You're listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ചെന്നിത്തലയെ കണ്ട കടകംപള്ളി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി കടകംപള്ളി. സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. അവിഴിഞ്ഞം തുറമുഖത്തിലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിൽക്കാൻ സർക്കാരിന്റെ അനുമതി വേണമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിനോട് അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ല. ഷെയർ കൈമാറ്റം മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാകണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മദ്യമൊഴുക്കാൻ നികുതി ഇളവ് എന്ന തലക്കെട്ടിൽ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനം. നികുതി ഇളവുകൾ പരാമർശിക്കുന്ന ധനബിൽ സഭ അംഗീകരിച്ചാൽ നിയമമാകും, പിന്നീട് നടപ്പാക്കുന്നത് തടയാൻ യു ഡി എഫിന് നിയമപരമായി കഴിയില്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാം FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ, നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണമോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്ത് റായി VHP ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്ത് റായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ VHP തള്ളി. അയോധ്യയിലധികം തുടരും, പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ചമ്പത്ത് റായിക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും VHP ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോ LPG സിലിണ്ടർ വില 183 രൂപയാണ് കുറച്ചത്. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള വിതരണ തടസ്സത്തെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 4 തവണ കൂട്ടിയിരുന്നു. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയും 2 തവണ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ധനവിലയും കേന്ദ്ര സർക്കാർ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണം കേന്ദ്രം പിൻവലിച്ചെങ്കിലും വില വർദ്ധനവ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കാണ് ക്ഷണിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ച ഇറാൻ. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. US മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയം പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. കാപ്പാക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൌൺസിലർ R സുഗതനെ അല്പസമയത്തിനകം നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. സുഗതനെ ഇന്നലെ വിയൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. സുഗതൻ പ്രതിയായ വധശ്രമക്കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ തലസ്ഥാനത്ത് എത്തിച്ചത്. നടി അൻസി ബാഹസിന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ വിശദാന്വേഷണം വേണമെന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. ടിനി ടോമിനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട് അപൂർണമെന്നും ഉത്തരവിൽ കോടതി പറയുന്നു. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹം പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടത്തിനും കേടുപാടുകൾക്കും തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്ക്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കൌൺസിലർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്ന് വരെ അടിയന്തര സ്വഭാവമുള്ള കൌൺസിലർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കൌൺസിലേറ്റ് ഒരുക്കിയിട്ടുണ്ട്. 800-463-342 നമ്പർ ഒരിക്കൽ കൂടി, 800-463-342 എന്ന ടോൾ ഫ്രീ നമ്പറിലോ അതല്ലെങ്കിൽ 054-309-0571 എന്ന വാട്സാപ്പ് നമ്പറിലോ, നമ്പർ 054-309-0571 പ്രവാസികൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നാളെ മുതലുള്ള സാധാരണ കൌൺസിലർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദ വിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് ഫീഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ലോകകപ്പിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് എംബാപ്പെ സ്വീഡനെതിരായ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇരട്ട ഗോളുകൾ നേടിയതോടെ വേൾഡ്കപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൌണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് 28-കാരനായ എംബാപ്പയെ സ്വന്തമാക്കി. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു ആതിഥേയരുടെ ജയം.

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 59%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
0: Visit alras.me.
3: Mexico,
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ബ്രസീൽ,

0: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
1: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എനിക്ക് തോന്നുന്നു വാട്സ്ആപ്പ് എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ അപ്ഡേറ്റ്സ് ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ. ഈ വാട്സാപ്പിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഒന്നും രണ്ടും വാട്സാപ്പ് ഉള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ട് മൂന്ന് വാട്സാപ്പ് നമ്പറുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ യു എയിലെ വാട്സാപ്പ് നമ്പർ തന്നെയാണ്. എന്നെ ആര് കണക്ട് ചെയ്താലും എൻ്റെ യു എ വാട്സാപ്പ് നമ്പറിലേക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ വാട്സാപ്പ് നമ്പറും അതുപോലെ തന്നെ എൻ്റെ കാനഡയിലെ വാട്സാപ്പ് നമ്പറും, എനിക്ക് ഈ രണ്ട് വാട്സാപ്പ് നമ്പറും ഇത് യൂസ് ചെയ്യാൻ പാടുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വേറൊരു ഫോൺ എടുത്തിട്ട് അവിടെ ഒരു വാട്സാപ്പ് നമ്പർ അങ്ങ് കീപ്പ് ചെയ്യും, നമുക്ക് ഇരിക്കട്ടെ. പക്ഷേ എന്നാൽ അത് മെസ്സേജ് കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും കയറി നോക്കുമ്പോഴായിരിക്കും കുറേയധികം ആളുകൾ മെസ്സേജ് അയക്കുന്നതും. നമ്മൾ എത്രയൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പർ യു എയിലെ ഇട്ട് കഴിഞ്ഞാലും നമുക്കറിയത്തില്ല. ഈ പ്രശ്നം ഒരു പക്ഷേ പല ആളുകൾക്കും ഫേസ് ചെയ്യുന്നുണ്ടാവും. നാട്ടിൽ തന്നെ രണ്ട് നമ്പർ ഉള്ളവരുണ്ടാവാം, യു എയിൽ വന്നിട്ട് ഒരു നമ്പർ ഉള്ളവരുണ്ടാവാം, ഓഫീസ് നമ്പർ ഉള്ളവരുണ്ടാവാം. ഇവർക്കൊക്കെ തന്നെ നമുക്ക് ഇനി വാട്സാപ്പിൽ ഒരു വാട്സാപ്പിൽ തന്നെ, അതായത് ഒറ്റ വാട്സാപ്പിൽ തന്നെ നമുക്കിതെല്ലാം യൂസ് ചെയ്യാം. ആക്ച്വലി പറയുന്നത് നമുക്കിപ്പം നേരത്തെ ബിസിനസ് വാട്സാപ്പ് നോർമൽ വാട്സാപ്പ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബിസിനസ് വാട്സാപ്പിൽ നിങ്ങൾക്ക് രണ്ട് വാട്സാപ്പ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ടോ യൂട്യൂബ് അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒക്കെ യൂസ് ചെയ്യുന്നവർ, മൾട്ടിപ്പിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ ഒരു സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് അക്ഷയത്തവൻ എന്ന് പറയുന്ന യൂട്യൂബ്, അല്ലെങ്കിൽ ഹേയ് നമസ്കാരം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട്, ഹേയ് നമസ്കാരം ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഹോം 92.2 FM യൂട്യൂബ് അക്കൗണ്ടിലേക്ക് വരണം, സ്വിച്ച് കൊടുത്ത് ഹോമിലേക്ക് വരും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് നമ്പർ ഒരു വാട്സാപ്പിൽ ആഡ് ചെയ്യാം, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഇതിന് വളരെ എളുപ്പമാണ്. നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇത്രയും നാളും നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്തൊരു സംഭവമായിരുന്നു, അതിനകത്ത് പോയി താഴെ ഏറ്റവും കൂടുതൽ ഡില്ലി അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഫോൺസിലാണെങ്കിൽ അതിൻ്റെ മേലെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം കാണും. അവിടെ നിങ്ങളുടെ സെക്കൻഡറി വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് വാട്സാപ്പ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വാട്സാപ്പിൻ്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എനിക്കറിയില്ല അങ്ങനെ കിട്ടുമെന്ന്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് നമ്പർ, നമുക്കൊരു നോർമൽ ബിസിനസ് അക്കൗണ്ടും നോർമൽ അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറ്റ് എ ടൈം നാല് വാട്സാപ്പ് വരെ ഒരു ഫോണിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്നവരെ ഞാൻ സമ്മതിച്ചു കൊടുക്കട്ടോ, കാരണം അങ്ങനെ നമുക്ക് ആവശ്യം വരും. ഈ ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് രണ്ട് ഫോൺ ഈ ക്യാരി ചെയ്യാന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ഭയങ്കര ഇതാണ്, പ്രശ്നമാണ്. അപ്പോൾ ഒരു ഫോൺ തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്നതും നമ്മൾ അതിനകത്ത് ബാക്കി നൂനാമാലകളും എല്ലാം ചെയ്യുന്നതും നമ്മൾ ചില സമയത്ത് ഈ ഫോണൊന്നും എവിടെ വെക്കുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിൽ നമുക്ക് എനിക്കൊന്ന് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു രണ്ട് മൂന്നും നമ്പറോടെ ഇതിനകത്ത് ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുമോ ആയിരുന്നെങ്കിൽ, സ്വിച്ച് ചെയ്ത് നമുക്ക് നമ്പേഴ്സും സ്വിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു നമുക്കല്ലേ. അപ്പം എന്താണേലും ഈ വാട്സാപ്പ് നമുക്ക് മൾട്ടിപ്പിൾ വാട്സാപ്പ് ഇൻ എ സെയിം വാട്സാപ്പ് അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വാട്സാപ്പിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക, വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക. ആഡ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാട്സാപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നിരിക്കുന്നത്.
1: You are listening to Sand Tunes with Akshay and Vidya.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்திர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ஓൾറൈറ്റ്, നാഗബന്ധം മൂവിയുടെ ടിക്കറ്റാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഞാൻ ഒരു അന്യഭാഷ ചിത്രത്തിലായിരിക്കും സോങ് ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. റൈറ്റായിട്ട് ഗസ് ചെയ്യുക ഏത് സിനിമയിലെയാണ് ഇന്ന് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. കുറേ പേർക്ക് ഒരു പക്ഷേ കറക്റ്റായിട്ട് കിട്ടാം. ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു ട്യൂണാണ് ഈ സിനിമയുടെ മലയാളം വേർഷൻ ഇറങ്ങിയ സമയത്ത് അതിനകത്തുള്ളത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കപ്പിൾ പാസാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നത്. ആൻഡ് ദിസ് വീക്കെൻഡ് നമുക്ക് ഒരുമിച്ചിരുന്ന് നാഗബന്ധം കാണാൻ പോകുന്ന, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് റീച്ച് ചെയ്ത 10 മില്യൺ വ്യൂസ് കിട്ടിയേക്കുന്ന ഒരു ട്രെയിലർ ഉള്ള ഒരു സിനിമയും കൂടെയാണ് നാഗബന്ധം. സോ കറക്റ്റായിട്ട് നിങ്ങൾ ലിസൺ ചെയ്തിട്ട് നിങ്ങൾ ഗസ് ചെയ്തോളൂ, മേ ബി നിങ്ങളായിരിക്കാം ആ ലക്കി വിന്നർ.

0: യെസ്, ഇതേതാണ് സിനിമ? ഒറ്റ ചോദ്യം മാത്രം. വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമ, പക്ഷെ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയേക്കുന്ന ഒരു സിനിമയാണ്. റൈറ്റ് ആയിട്ട് ഉത്തരം പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് വരുന്ന ആ ഒരു കപ്പിൾ പാസ്, ഒന്ന് ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. തന്നെ ഒന്നുകൂടെ കേട്ടോളൂ, ഇന്ത്യ ട്യൂൺ തന്നെ മതി. ഞാൻ വളരെ ഈസി ആയിട്ടുള്ള പോർഷനാണ് കേൾപ്പിച്ചത് കേട്ടോ, കാരണം അതിൻ്റെ ബി ജി എം ഉൾപ്പെടെയുള്ള പോർഷനാണ് കേൾപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്താണേലും ലക്കി വിന്നേഴ്സിനെ കരസ്ഥമാക്കാൻ പോകുന്ന രണ്ട് കപ്പിൾ പാസ് തന്നെയാണ്.
1: Brought to you by ABC Cargo and Courier, number 1 in GCC.
0: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പല റോഡുകളുടെയും ട്രാഫിക് സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അലിയത്തേറ്റോൾ റോഡും എമിറേറ്റ്സ് റോഡും ഒക്കെ രാവിലെ തൊട്ട് എന്താ ട്രാഫിക് എന്നറിയോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു നേരിട്ട്. പക്ഷേ ഇപ്പോൾ എമിറേറ്റ്സ് റോഡ് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഷാർജ ഏരിയയിൽ, അലിയത്തേറ്റോൾ റോഡും ഷാർജ ഏരിയയിലും ട്രാഫിക് ഉണ്ട്. അത് ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിക്കുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0, powered by Home 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്. അപ്പോൾ നമ്മുടെ മെന്റലിസം ഷോയുടെ ടിക്കറ്റിന്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത്. ഇത് നമ്പർ വൺ തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ ഹൗസ് ക്യുസേസിലും, അതുപോലെ തന്നെ റെഡ് പപ്പർ കരാമയിലും, ചിമിനി റെസ്റ്റോറന്റ് ക്യുസേസ്, ദേപുട്ട് സഫാരി മോൾ, വജ്ര ജുവൽസ് സഫാരി മോൾ, ഫാസ്റ്റ് ബോട്ടിക് അജ്മാൻ എന്നിവിടങ്ങളിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന നാലാന്ത്യ നമ്മുടെ സഫാരി ഹൈപ്പർ മാർക്കറ്റിലെ, സഫാരി ഹൈപ്പർ മോളിലുള്ള ഹാളിലും, അതുപോലെ തന്നെ ഫോക്ക് ലോറിലുമാണ് ദുബായിൽ നടക്കാൻ പോകുന്നത്. ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സിഎംആറിൽ എക്സാലോജി കേസ്, അന്വേഷണം മുൻമന്ത്രിയിലേക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻമന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് വ്യാപിപ്പിക്കാൻ ഇഡി ശ്രമം. വീണയ്ക്ക് സിഎംആറിൽ നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇഡിയുടെ നീക്കം. വീണയ്ക്ക് സിഎംആറിൽ നിന്ന് 2,78,00,000 രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ട് തവണ വീണയെ ഇഡി ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട്. ലഭിച്ച പണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം കുടുംബാംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിൽക്കാൻ സർക്കാരിന്റെ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. സർക്കാരിനോട് അദാനി ഗ്രൂപ്പ് ഇതുവരെ അനുമതി തേടിയിട്ടില്ല. ഷെയർ കൈമാറ്റം മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാകണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3 FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണമോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്ത് റായിയെ VHP ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്ത് റായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ VHP തള്ളി. ചമ്പത്ത് റായ് അയോധ്യയിൽ തുടരും. അദ്ദേഹത്തിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചമ്പത്ത് റായ്ക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് VHP ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ചു. 19 kg LPG സിലിണ്ടർ വില 183 രൂപയായാണ് കുറച്ചത്. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയും 2 വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ ഇന്ധനവിലയും കേന്ദ്ര സർക്കാർ ഘട്ടംഘട്ടമായി കൂട്ടിയിരുന്നു. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണം കേന്ദ്രം പിൻവലിച്ചെങ്കിലും വില വർധനവ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ നിർദ്ദേശങ്ങൾ ഒന്നുമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചതായും ഇറാൻ. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചു. US ജന്മാവകാശം പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. US മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീം കോടതി റദ്ദാക്കി. കപ്പക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൌൺസിലർ ആർ സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. അല്പസമയത്തിനകം ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ട്. സുഗതൻ പ്രതിയായ വധശ്രമക്കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ തലസ്ഥാനത്ത് എത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സുഗതനെ 2 കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത.

നടി അൻസി ബഹസിന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. ടിനി ടോമിനെതിരെ കേസെടുക്കാനാകില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് യു എ അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്ക് കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080. പാസ്പോർട്ട് നഷ്ടത്തിന് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080, തത്കാൽ വഴി 1350, 1530. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവുണ്ട്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ ഏർപ്പെടുത്തി. 800-463-4642-054-3509-0571 എന്നീ വാട്സ്ആപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫിഫ ലോകകപ്പ്, കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. സ്വീഡനെ എതിരില്ലാത്ത 3 തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. എംബാപ്പ ഇരട്ട ഗോളുകൾ നേടി. റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ഫ്രഞ്ച് മുന്നേറ്റ താരം എംബാപ്പെ സ്വീഡനെതിരായ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേടിയതോടെ ലോകകപ്പിന്റെ ചരിത്രത്തിൽ നോക്കൌട്ട് റൌണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ഇക്വഡോറിനെ വീഴ്ത്തിയ മെക്സിക്കോ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത 2 ആതിഥേയരുടെ ജയം. അടുത്ത വാർത്ത 12 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras. Agashan Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and

0: the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
1: Weather update.
2: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: Mexico, United States, Canada.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Ras Al Khaimah, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Ras Al Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: Home 92.2 FM. Home is a feeling. അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുഴുമനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
1: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
0: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
2: അത് സ്വർണ താമരയല്ല.
0: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
3: ബ്രഹ്മകമലം.
0: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
0: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
5: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's
12: 055-666-5859.
13: Home 92.2 FM. Home is a feeling. Amma, what
14: is this? This car
13: is going to be crazy. Let's go. Hey, man. Let's go. This car is
15: going to be crazy. Let's go.
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
17: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. അക്ബർ ട്രാവൽസ് UAE പ്രസൻസ് പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 dirhams വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
4: പ്രെഡിക്ട് ആൻഡ് വിൻ 2026 അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
8: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
8: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
9: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. കോൾ 050-860-9611.
10: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അദാനി എംഎസ്സി കരാർ വിഴിഞ്ഞത്ത കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞത്ത കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തെ എംഎസ്സി അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാരിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ആ അനുമതി അദാനി തേടിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത എന്ത് നീക്കവും ഉണ്ടാകൂ എന്ന നിയമസഭയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഷെയർ കൈമാറ്റം മാധ്യമ വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി. ഇന്ത്യയിലെ തുറമുഖ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പെഹൽഗാം അടക്കമുള്ള അക്രമങ്ങൾ നടന്നപ്പോൾ അതീവ സുരക്ഷാ സ്ഥലങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണ്ടതെന്ന് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മരവിപ്പ് നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 3rd ഗഡു മാർച്ചിലാണ് സർക്കാർ നൽകാൻ ഉദ്ദേശിച്ചത്. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസം മുട്ടിനിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ അത് ആശ്വാസമാകും. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അവതരണ അനുമതി തേടിയെങ്കിലും ഇത് നിഷേധിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3rd FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ, നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത് റായി VHPയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് സംഘടനാ അധ്യക്ഷൻ അലോക് കുമാർ. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുവെന്ന വാർത്ത VHP തള്ളി. അയോധ്യയിൽ തുടരും ചമ്പത് റായ്. പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചമ്പത് റായ്ക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് VHP ആവശ്യപ്പെട്ടു. ധനബില്ല ഇപ്പോൾ നിയമസഭയിൽ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്രമപ്രശ്നം ഉന്നയിച്ച് KN ബാലഗോപാലും രംഗത്തെത്തിയിരിക്കുന്നു. ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തത് അവകാശ ലംഘനമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം. നിയമസഭയിൽ KN ബാലഗോപാൽ മുൻ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ LPG സിലിണ്ടർ വില 183 രൂപ. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള വിതരണത്തെ തുടർന്നാണ് ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 4 തവണ കൂട്ടിയത്. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയും 2 തവണയായി കൂട്ടിയിരുന്നു. അതിലാണിപ്പോൾ 19 കിലോ LPG സിലിണ്ടറിന്റെ വില 183 രൂപ കുറച്ചിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കാണ് ക്ഷണമെന്ന് ഇറാൻ. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് ഇറാൻ നന്ദി അറിയിച്ചു. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചു. US ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. US മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയം പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. ജനനാ ലഭിക്കുന്ന പൌരത്വാവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമമാണ് തടഞ്ഞത്. 9-അംഗ ബെഞ്ചിൽ 6-3 ഭൂരിപക്ഷത്തിനാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതി സുപ്രധാന വിധി പറഞ്ഞത്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്ക് കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനെടുക്കാൻ ഇനി 450 ദിർഹം. 285 ദിർഹമായതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തൽക്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ വഴി 1080. എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്, സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റ് ജനറലും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പർ കോൺസുലേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പർ 800-463-42. വാട്സ്ആപ്പ് നമ്പർ 054-309-571. നമ്പർ ഒരിക്കൽ കൂടി 054-309-571. ഫിഫ ലോകകപ്പിൽ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരുടെ ജയം.

0: FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 54%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്ലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought you by ഭാഷാബായ് ബിരിയാണി. Authentic ദിണ്ടുകൈ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: മണ്ടേ ടു ഫ്രൈഡേ 2 to 4 PM മലയാളിട വിത്ത് ഷീബ ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: അദാനിയെ മസികരാർ, വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ധനബിൽ പാസാക്കി നിയമസഭ. FCRA പ്രത്യേക നിയമം നിയമസഭ പാസാക്കി. എംബാപ്പിക്കരത്തിൽ ഫ്രാൻസും ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന രണ്ട് BJP അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളുടെയും NGOകളുടെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണെന്ന് ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് BJP അംഗം വി. മുരളീധരൻ MLA രംഗത്ത്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി. മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ആ അനുമതി അദാനി തേടിയിട്ടില്ല. ഷെയർ കൈമാറ്റം മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂവെന്ന് നിയമസഭയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം 2028 പൂർത്തിയാകണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പെഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അതീവ സുരക്ഷാ മേഖലയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് കണ്ടതെന്നും പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മരവിപ്പ് നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 3rd ഗഡു മാർച്ചിൽ നൽകാൻ നേരത്തെ ഉദ്ദേശിച്ചിരുന്നു. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസമുട്ടി നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ അത് ആശ്വാസമാകും. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ അവതരണത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ ഇപ്പോൾ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചു കിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്യുന്നതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാൻ കഴിയുമോ എന്ന ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. 1.5 വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വേഷത്തിൽ മതപരമായ ചടങ്ങുകളിലും ആഘോഷത്തിലും പങ്കെടുക്കരുതെന്ന നിർദ്ദേശവുമായി DGP. ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കുമായിട്ടാണ് സർക്കുലർ. ഉദ്യോഗസ്ഥർ മതപരമായ ചടങ്ങുകളിലും ആഘോഷത്തിലും ഔദ്യോഗിക വേഷത്തിൽ പങ്കെടുക്കുകയും റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിർദ്ദേശം. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻമന്ത്രി മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കുടുംബത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ED നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3rd FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച സ്വർണ്ണവാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള ക്ഷേത്രത്തിന്റെ QR കോഡ് പതിച്ച പെട്ടി കണ്ടെത്തി. യോഗ സെന്ററിൽ നിന്നാണ് പെട്ടി കണ്ടെത്തിയത്. സംഭാവന നൽകുന്നതിനുള്ള QR കോഡാണ് പെട്ടിയിൽ പതിപ്പിച്ചത്. പ്രതിയായ അവിനാശ് ശുക്ല യോഗ സെന്ററിൽ ജോലി ചെയ്തിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ EPS ക്യാമ്പിനെ ഞെട്ടിച്ച് AIADMKയിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. മുൻ ഗതാഗത മന്ത്രിയും കരൂർ മണ്ഡലത്തിലെ MLAയുമായ MR വിജയഭാസ്കർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിയമസഭാംഗത്വവും രാജിവെച്ചു. നടൻ വിജയുടെ ഭരണകക്ഷിയായ തമിഴക വിട്ടറി കഴകത്തിൽ ചേരുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിക്കാണ് ക്ഷണിച്ചതെന്ന് ഇറാൻ. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കി. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കലും ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി. US ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയം പൗരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. ജന്മം കൊണ്ട് ലഭിക്കുന്ന പൗരത്വാവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമമാണ് തടഞ്ഞത്. 9 ബെഞ്ചിൽ 6-3 ഭൂരിപക്ഷത്തിനാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയെന്ന് മന്ത്രി കെ മുരളീധരൻ. അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ ഇടപെട്ടിരുന്നുവെന്നും കഴിയാതെ പോയത് എന്തുകൊണ്ടെന്നും മന്ത്രി. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടൻ ടിനി ടോമിനെതിരെ പോലീസ് ഉടൻ കേസെടുക്കും. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. ടിനി ടോമിനെതിരെ പ്രഥമ ദൃഷ്ടിയാൽ കേസുണ്ട്, തെളിവുണ്ട്, കേസെടുക്കാനാകില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമെന്നും ഉത്തരവിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. യുവ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് യുവ അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും 450 ദിർഹം, ഇനി 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണയിൽ 630, തത്കാൽ വഴി 1080. പാസ്പോർട്ട് നഷ്ടമുണ്ടായാൽ തുക കൂടുതലാകും. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 960 പേജിന് 1080, തത്കാൽ വഴി 1350, 1530. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവുണ്ട്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ അപേക്ഷയ്ക്ക് 295, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയെന്നത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭിക്കുക. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ കാലയളവിൽ സേവനം. പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 800-463-42, 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടും. ഫിഫ ലോകകപ്പിൽ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ഫ്രഞ്ച് മുന്നേറ്റ നിരതാരം കിലിയൻ എംബാപ്പെ സ്വീഡനെതിരായ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൌണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുമെന്ന താരത്തിന്റെ റെക്കോർഡാണ് 28-കാരനായ എംബാപ്പെ സ്വന്തമാക്കിയത്. ശ്രീശാന്തിനെതിരായ വിലക്കിപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് KCA. വിലക്ക് നീക്കിയത് KCL തുടങ്ങാനിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ കായിക രംഗത്ത് നിന്ന് ശ്രീശാന്തിന്റെ വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിലക്ക് പിൻവലിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനം. KCA സ്പെഷ്യൽ ജനറൽ ബോഡി യോഗമാണ് എടുത്തത്. ഖേദം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് വിലക്ക് പിൻവലിച്ചുകൊണ്ടുള്ള KCAയുടെ നടപടി. അടുത്ത വാർത്ത 2 മണിക്ക്. വിലക്ക് പിൻവലിച്ചുകൊണ്ടുള്ള KCAയുടെ നടപടി. അടുത്ത വാർത്ത 2 മണിക്ക്.

0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 55%.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
4: ബ്രഹ്മകമലം,
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
6: Kala varshathinte bandhanathil ninnu nikkum mojanam da.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
0: Mid Morning with Nitya.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai. Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
7: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0, powered by Home 92.2 FM. Mid Morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

ജസമടയാ ഇന്ന് മലയാ നാളെ കൊലമ്പ് കോലമ്പോ നോക്കിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറേ നാണ്ടു ഞെട്ടിച്ച് ചീരി പയണം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ധന ബിൽ പാസാക്കി നിയമസഭ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ധനബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവടക്കം നിർദ്ദേശിക്കുന്ന ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് അബദ്ധം പിണഞ്ഞ് മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്. സ്പീക്കർ റൂളിംഗ് നടത്തുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബാലഗോപാലിനെ തിരുത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ധനകാര്യ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടേണ്ടതാണെന്നും എന്നാൽ ഈ ബില്ല് അത്തരത്തിലുള്ള ചർച്ചകൾ കൂടാതെ ധൃതി പിടിച്ച് അവതരിപ്പിക്കുകയാണെന്നും ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബാലഗോപാൽ ആരോപിച്ചു. ബാലഗോപാലിന്റെ ആരോപണങ്ങൾ മെറിറ്റ് ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. ബാലഗോപാൽ ഉന്നയിച്ച ക്രമപ്രശ്നം വസ്തുതാപരമല്ലെന്ന് നിരീക്ഷിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം പാസാക്കി നിയമസഭ. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന രണ്ട് BJP അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും NGOകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണെന്നും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച BJP അംഗം വി മുരളീധരൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. ആ അനുമതി അദാനി തേടിയിട്ടില്ല. ഷെയർ കൈമാറ്റം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ. അഞ്ചു കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്ന നിയമസഭയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തെ എതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പെഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അത്തരത്തിലാണ് ഈ സ്ഥലത്തെയും കണ്ടത് കേന്ദ്ര സർക്കാരെന്നും പിണറായി വിജയൻ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ. നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ. ഫോൺ റീസെറ്റ് ചെയ്യുന്നതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്ന ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിത്. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം. മുൻമന്ത്രി മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ ED നീക്കം. വീണയ്ക്ക് CMRൽ നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ED കുടുംബാംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള രാമക്ഷേത്രത്തിന്റെ QR കോഡ് പതിച്ച് പെട്ടി കണ്ടെത്തി. യോഗ സെന്ററിൽ നിന്നാണ് പെട്ടി കണ്ടെത്തിയത്. സംഭാവന നൽകുന്നതിനുള്ള QR കോഡാണ് പെട്ടിയിൽ പതിപ്പിച്ചത്. പ്രതിയായ അവിനാശ് ശുക്ല യോഗ സെന്ററിൽ ജോലി ചെയ്തതായാണ് വിവരം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്ക് കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം നൽകണം. 285 ഇതുവരെ. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ വഴി 1080 ദിർഹവുമാണ്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവുണ്ട്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. അടുത്ത വാർത്ത 3 മണിക്ക്.

0: Home FM News was brought to you by Dania Group of Companies since 1982.
1: Mexico, United States, Canada. லோகம் முழுவன் ஒரு பந்தின் பின்னாலே பாயினு.
2: ஜெர்மனி, நெதர்லாண்ட்ஸ், அர்ஜென்டினா, போர்ச்சுகல்.
1: லோக ஃபுட்பாலின் மகாமேளம்.
3: நாற்பத்தியெட்டு ராஜ்யங்கள், ஒரே ஒரு சொப்னம், லோக கிரீடம்.
1: FIFA World Cup 2026. Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മ്യാവു എന്ന ചിത്രത്തിലെ പാട്ട്, ഹിജാബി സോങ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആദ്യം സമർപ്പിക്കാമെന്ന്. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് എടുത്തു. അപ്പോൾ പിന്നെ കയറി വാട മക്കളെ, കയറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പോഴേ ഞാനിന്ന് ഒരുപാട് നേരം നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് കാണൂല, കാരണം ഞങ്ങൾക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നിറയെ നിറയെ പാട്ടുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയൂലേ, ഷീബയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ല, ഞങ്ങളിവിടെ കാത്തിരിക്കുകയല്ലേ, പിന്നെ എന്താണ് ഞങ്ങളുടെ മെസ്സേജ് വായിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പോവാന്നേ. അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എനിക്ക് എല്ലാവരുടെയും മെസ്സേജ് നോക്കി വായിക്കാൻ പറ്റില്ല. ഒരു കുറച്ച് സമയത്തേക്ക്, ഒരു 10-15 മിനിറ്റിനകത്ത് ഞാൻ വരുന്ന പാട്ടുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പ്ലേ ചെയ്തിട്ട് ഞാനങ്ങ് പോവാം. ഓക്കെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ വരും, കേട്ടോണ്ടേ ഇരിക്കണം. പിന്നെന്താ, ഇന്നിപ്പോൾ എനിക്ക് മെസ്സേജ് എല്ലാം കൃത്യമായിട്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോട്ടെ. ഒന്ന്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു സമ്മാനം, എല്ലായിടത്തും സന്തോഷം, ലോകമെങ്ങും സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കുകയാണ്. നമ്മുടെ ഹോം എഫ് എം ആ ഒരു സന്തോഷം നമ്മൾക്കിങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അതിനൊരു സമ്മാനം എന്നോണം നിങ്ങൾക്കായിട്ട് നല്ല അടിപൊളി ഗിഫ്റ്റുകളും നൽകുന്നുണ്ട് ഹോം 92.2 FM-ലൂടെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു പ്രവചനമൊക്കെ അങ്ങ് നടത്തി, കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ മാറിപ്പോയാലും പ്രശ്നമാണ്. അതുകൊണ്ട് കുറേ കുറേ ഇങ്ങനെ കൂട്ടിയും കീഴ്ച്ചും കൂട്ടിയും കീഴ്ച്ചും ഇങ്ങനെ നമ്മുടെ മനസ്സ് തെളിഞ്ഞു വരും. അപ്പോൾ പിന്നെ ഒരു നല്ല പ്രവചനമൊക്കെ നടത്തി വേഗം ഇങ്ങോട്ടേക്ക് അയയ്ക്കുക. ആരായിരിക്കും ഫൈനലിലെത്തുന്ന ആ രണ്ട് ടീമുകൾ, അപ്പോൾ എത്ര എത്ര ഗോൾ വീതമായിരിക്കും അവർ നേടുന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അറിയിക്കുമ്പോൾ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന സമ്മാനം, നമുക്ക് നാട്ടിൽ പോയിട്ട് വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റാണ് അക്ബർ ട്രാവൽസ് നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നൽകുന്ന ഗോൾഡ് വാങ്ങിക്കാനായിട്ടുള്ള വൗച്ചറുണ്ട്. പിന്നെ നമുക്ക് ആയുർവേദ RS നൽകുന്ന രജുവിനേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വൗച്ചറുകളും ഉണ്ട്. അങ്ങനെ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രവചിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ ടീമുകളാണ്, എത്ര എത്ര ഗോളുകളായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് എഴുതി നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പിന്നെ നാഗബന്ധം മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. എല്ലാം പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ട് പോവുകയാണ് എന്നല്ലേ. അതെ, നാഗബന്ധം മൂവി കാണാനായിട്ടുള്ള അവസരം നമുക്കുണ്ട്. 3rd July-ന് മൂവി റിലീസ് ചെയ്യുന്നത്. അതായത് നാളെ, നാളെയല്ലേ, നാളെയാണോ? അതെ, അല്ലല്ല, നാളെയല്ല, മറ്റന്നാ, ഇന്ന് ഒന്നല്ലേ ആയുള്ളൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിങ്ങനെ മൂന്നിൽ കിടന്ന് കളിക്കുകയാണ്, അതിനൊരു കാര്യമുണ്ട് ഞാൻ പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ നാളെയല്ല, മറ്റന്നാ, 3rd July നമ്മുടെ മൂവി റിലീസ് ആവുകയാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് 4th July അൽ ഗുറൈർ സെൻറ്ററിലെ സ്റ്റാർ സിനിമാസിലാണ് നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിങ് നടക്കുന്നത് നാഗബന്ധം മൂവിയുടെ. അപ്പോൾ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM ടൈപ്പ് ചെയ്യുക, അതിനുശേഷം നാഗബന്ധം മൂവിയുടെ പേര്, പിന്നെ നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നന്നായിട്ടൊക്കെ ഡ്രൈവൊക്കെ ചെയ്യുക, പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക്

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. Malayalita!
5: Malayalita! Kerala! Kerala!

ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. അപ്പോ നിങ്ങൾ വിചാരിച്ച് ശീബ പോയി എന്നല്ലേ, സത്യത്തിൽ ഞാൻ പോയതായിരുന്നു, എന്നിട്ട് ഞാൻ വന്നു. അത് കൊള്ളാലോ, പോയിട്ട് വന്നു എന്നല്ലേ. അതെന്താണെന്നറിയാവോ, ഞാൻ നോക്കുമ്പോൾ കുറച്ച് മെസ്സേജ് ഉണ്ട്, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചു. നല്ല വെയില്, നല്ല ചൂട്, അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എവിടെ എന്ത് ഇപ്പോൾ കേട്ടു തുടങ്ങിയവർ വിചാരിക്കുന്നത് എവിടെ പോകുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. അതായത് ഒന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഷൂട്ടുണ്ട്, അപ്പം ഞാൻ പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ. പിന്നെ കുറച്ച് ഇപ്പോൾ നമ്മൾ കേട്ട ഡയമണ്ട് നെക്ലസിലെ പാട്ടുണ്ടല്ലോ, അത് നമ്മുടെ അഞ്ജു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. അഞ്ജുവിന് വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുന്നത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞിരിക്കുന്നത് അഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല പാട്ട്, ഈ പാട്ട് തന്നെയാണ് ചോദിച്ചത്, ഡയമണ്ട് നെക്ലസിലെ പാട്ട്. അപ്പോൾ അത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അഞ്ജുവിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഒറ്റൊരു സെക്കൻഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അഞ്ജുവിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുന്നു. പിന്നെ സീമ ഷാജിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സീമ. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ട്, സന്തോഷിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ എല്ലാവരുടെ അടുത്തും കൂടെ പറഞ്ഞു ഞാൻ പോവാണേ, ഇനിയിപ്പോൾ നാളെ കാണാം. അപ്പോൾ സന്തോഷ് പറഞ്ഞിരിക്കുകയാണ്, ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വരൂ, ഒരു കള്ളനും കയറാതെ നമ്മുടെ വീട്ടിൽ ഞാൻ നോക്കിക്കൊള്ളാം, കാവൽക്കാരനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷിൻ്റെ പണിയൊന്നും ഇല്ലേ, റേഡിയോ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണോ. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഷിബിയുടെ മെസ്സേജ്. ഷിബി ഈ പാട്ട് ഇന്നലെ പ്ലേ ചെയ്തല്ലോ, ഞാൻ ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള പാട്ട്. ഗണേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താ കഥ ഷീബ, ഇതാരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹർഷാദാണ്, ഹർഷാദ് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. അബ്ദുളുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേര് വയ്ക്കാതെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിത്തുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സലാമിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത് വരുന്ന തമിഴ് പാട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585 82 9220 എന്ന നമ്പറിലേക്ക്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Malayalida with Sheba. Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
2: Predict and Win 2026 Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
2: You're listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita!
9: Malayalita! Kerala, Kerala!

വള്ളത്തീമീനെ പോലെ പൊങ്കാല എന്ന ചിത്രത്തിലെ പാട്ട്. കുറെ ദിവസമായി ഈ പാട്ട് കേട്ടിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിർമ്മൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷമായി അല്ലേ? ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സന്തോഷമായി എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഒരിടയ്ക്ക് ഈ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒരുതരം വട്ടായിരുന്നു ഈ പാട്ടിനോട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടും പള്ളത്തീ മീനെ പോലെ എന്നുള്ള പാട്ട്. അപ്പോൾ നിർമ്മൽ കേട്ടിട്ട് ഇത് വയ്യേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു, പിന്നെ അടുത്ത ട്രെൻഡിങ് സോങ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകുമല്ലോ. എങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്. അപ്പോൾ ഇന്ന് നിർമ്മൽ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്, കുറേ ദിവസമായി ഈ പാട്ട് കേട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ. അങ്ങനെ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കുറച്ച് ലേറ്റായി പോയി, സോറി. പ്രസന്റ് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സാറില്ല സാറില്ല, കുട്ടി ഒരു കാര്യം ചെയ്യൂ, ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിൽ പോയിട്ട് അതിൻ്റെ മണ്ടയിൽ നിൽക്കുക കേട്ടോ. പിന്നെ സീമയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരാളുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച് ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആളെ കണ്ടില്ല, നമ്മുടെ നിത്യേനെ കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇട്ടോ, ആ ഇട്ടോ, കുറേ പ്രാവശ്യം പറഞ്ഞല്ലേ ഇട്ടോ ഇട്ടോ എന്ന്. അത് വേറെ എന്തോ ചില കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ കൂടുതൽ പറഞ്ഞ് കളിയാക്കി കളിയാക്കി കളിയാക്കി ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ വന്നുപോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളരിയല്ല, വെള്ളിത്തിര എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ഷിജിനാണ്. സുഖല്ലേ ഷീബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖാണ് ഷിജിനെ, അങ്ങനെ പോകുന്നു ഷിജിനെ, ഞങ്ങൾ പോളാം. പിന്നെ ഭക്ഷണം എന്താ കഴിച്ചേ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. അരുൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തരുണ എന്തോ ഒരു ചെറിയ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു, രാവിലത്തെ കഴിച്ചു, ബ്രഞ്ചാക്കി കഴിച്ചു. ഓക്കെ, അപ്പം ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാത്തതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കും. കുഴപ്പമൊന്നുമില്ല അരുൺ, അതായത് വേറൊന്നും ഇല്ല അരുണെ. ഇന്ന് ഒരു ചെറിയ ഷൂട്ടിൻ്റെ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പം ഞാൻ എല്ലാവർക്കും ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ തന്നെ കുറേ പേര് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടി പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്ന്. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം പറയാതിരിക്കാൻ വയ്യ. അതാണ് ഞാൻ വന്ന് നിങ്ങളുടെ ഓരോ പാട്ടുകളെപ്പറ്റിയും നിങ്ങളുടെ മെസ്സേജുകളെക്കുറിച്ചും ഒക്കെ പറയുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അദാനി MSC കരാർ വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. FCRA പ്രത്യേക പ്രമേയം നിയമസഭയിൽ പാസായി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ധനബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉയർത്തിയ വിമർശനം അവഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ബിൽ നാടനാപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. അതേസമയം ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ തിടുക്കപ്പെട്ടാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കെ എൻ ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച കാര്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ അവതരിപ്പിച്ചത് സഭയുടെ അവകാശം ലംഘിക്കുന്നതാണെന്ന് കെ എൻ ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതേസമയം കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ അവതരിപ്പിച്ചതെന്നും ക്രമപ്രശ്നമില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവടക്കം നിർദ്ദേശിക്കുന്ന ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് അബദ്ധം സംഭവിച്ച് മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്. സ്പീക്കർ റൂളിംഗ് നടത്തുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബാലഗോപാലിനെ തിരുത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ധനകാര്യ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടേണ്ടതാണെന്നും എന്നാൽ ഈ ബില്ല് അത്തരത്തിലുള്ള ചർച്ചകൾ കൂടാതെ ധൃതി പിടിച്ച് അവതരിപ്പിക്കുകയാണെന്നും ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബാലഗോപാൽ ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചു. സഭയിലുണ്ടായിരുന്ന രണ്ട് BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും NGOകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണ് ണെന്നും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് BJP അംഗം വി മുരളീധരൻ, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം, അത് തേടിയിട്ടില്ല. ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രം. അഞ്ച് കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അതീവ സുരക്ഷാ സ്ഥലങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണ്ടതെന്ന് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മരവിപ്പ് നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു മാർച്ചിലാണ് നൽകാൻ ഉദ്ദേശിച്ചത്. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസം മുട്ടിനിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ ആശ്വാസമാകും. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്നും ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാം FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണമോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്രായിയെ VHP ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്രായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ VHP തള്ളി. ചമ്പത്രായ് അയോധ്യയിൽ തുടരും. അദ്ദേഹത്തിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചമ്പത്രായ്ക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും VHP ആവശ്യപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കായാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി നരേന്ദ്രമോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ച് ഇറാൻ. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചു. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കും. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. US മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. ജന്മനാൽ ലഭിക്കുന്ന പൌരത്വ അവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമം തടഞ്ഞ് സുപ്രീംകോടതി. 9-അംഗ ബെഞ്ചിൽ 6-3 ഭൂരിപക്ഷത്തിനാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതി സുപ്രധാന വിധി പ്രസ്താവിച്ചത്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടം കേടുപാടുകൾക്ക് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം, തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാകും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കോൺസുലേറ്റ് ഒരുക്കി. 800-463-442 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് ബന്ധപ്പെടാം. July 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദവിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ലോകകപ്പിൽ ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. 3 വർഷത്തെ വിലക്കാണ് പിൻവലിച്ചത്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സഹ ഉടമയായ ശ്രീശാന്തിന് ടീമിനൊപ്പം ചേരാം. KCIക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നത്. വിലക്കിനെ ചോദ്യം ചെയ്ത ശ്രീശാന്ത് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നാലെ മാപ്പ് എഴുതി നൽകിയെന്നാണ് KCI വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. லோகம் முழுவன் ஒரு பந்தின் பின்னாலே பாயினும் லோக ஃபுட்பாலின் மகாமேளம்.
2: நாற்பத்தியெட்டு ராஜ்யங்கள், ஒரே ஒரு சொப்னம், லோக கிரீடம்.
1: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Let's go! Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win

കാപ്പിച്ചിനോ എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മലയാളി ഡായിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് മെസ്സേജ് ഉണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. അത് പറഞ്ഞിട്ട് പോയാൽ പോരെ അല്ലേ, അങ്ങനെയല്ലേ? മനോജിന്റെ മെസ്സേജ് ഉണ്ട്, ഷീബ ഒരു അടിപൊളി പാട്ട്, കിടിലം പാട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തേക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷുവറായിട്ടും അടുത്ത പാട്ട് വരുമ്പോൾ മനോജിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. ഹായ് ഷീബ, സുഖമല്ലേ എന്ന് ചോദിച്ചുണ്ട്. കുട്ടി ഷാർജയിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമാണ് കുട്ടി. ഷഹീർ കോട്ടയിലിൻ്റെ മെസ്സേജ്, ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സുബൈർ നേരത്തെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയില്ലെന്ന്, പോ കുറച്ച് കഴിഞ്ഞിട്ട് പോവുകയാണ്, അയ്യടാ ഇപ്പം എന്നെ ഓടിച്ച് വിടാനായിട്ടുള്ള ബഹളമായി അല്ലേ. ഫുട്ബോൾ സോങ് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വേഡൻ ഫുട്ബോൾ സോങ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് റെജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഫുട്ബോൾ എല്ലാ ആരാധകർക്കും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാമെന്ന്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM. അപ്പോൾ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ സമ്മാനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ലോകമെങ്ങും നമ്മൾ ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ ഇങ്ങനെ അലതല്ലി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഹോം FM നിങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ചും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഒരു സമ്മാനമല്ല, കുറേ സമ്മാനങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പ്രവചിക്കുക, ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകളും കൃത്യമായിട്ടുള്ള ഗോളും ഒക്കെ നിങ്ങൾ പ്രവചിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക. ഫിഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെസ്സേജ് അയക്കേണ്ടത്. നമ്മുടെ വാട്സാപ്പിലേക്കാണ്, 0585829220 ആണ് വാട്സാപ്പ് നമ്പർ. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട് നാട്ടിലേക്ക്.

പോയിട്ട് വരാനുള്ള, അതുപോലെ തന്നെ ആയുർവേദ RS നൽകുന്ന റെജുവിനേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള വൗച്ചറുണ്ട്. ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നൽകുന്ന ഗോൾഡ് വാങ്ങിക്കാനുള്ള ഗിഫ്റ്റ് വൗച്ചറുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ നാളെ വരുള്ളൂ കേട്ടോ, പോവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരുമെന്നല്ലേ, ഇല്ല ഇനി കുറച്ച്, ഇനി നാളെ വരുള്ളൂ കേട്ടോ. അപ്പം കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala, Kerala!

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0, powered by Home 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528033100. യു ആർ ലിസണിംഗ് ടു

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അദാനി MSC കരാർ വിഴിഞ്ഞത്ത് കുത്തുക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. FCRA പ്രത്യേക പ്രമേയം നിയമസഭയിൽ പാസായി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ധനബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉയർത്തിയ വിമർശനം അവഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ബിൽ നാടിനാപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. അതേസമയം ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ തിടുക്കപ്പെട്ടാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കെ എൻ ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച കാര്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ അവതരിപ്പിച്ചത് സഭയുടെ അവകാശം ലംഘിക്കുന്നതാണെന്ന് കെ എൻ ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതേസമയം കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ അവതരിപ്പിച്ചതെന്നും ക്രമപ്രശ്നമില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവടക്കം നിർദ്ദേശിക്കുന്ന ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് അബദ്ധം സംഭവിച്ച് മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്. സ്പീക്കർ റൂളിംഗ് നടത്തുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബാലഗോപാലിനെ തിരുത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ധനകാര്യ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടേണ്ടതാണെന്നും എന്നാൽ ഈ ബില്ല് അത്തരത്തിലുള്ള ചർച്ചകൾ കൂടാതെ ധൃതി പിടിച്ച് അവതരിപ്പിക്കുകയാണെന്നും ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബാലഗോപാൽ ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചു. സഭയിലുണ്ടായിരുന്ന രണ്ട് BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും NGOകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണെന്നും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് BJP അംഗം വി മുരളീധരൻ, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം, അത് തേടിയിട്ടില്ല. ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രം. അഞ്ച് കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അതീവ സുരക്ഷാ സ്ഥലങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണ്ടതെന്ന് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മരവിപ്പ് നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു മാർച്ചിലാണ് നൽകാൻ ഉദ്ദേശിച്ചത്. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസം മുട്ടിനിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ ആശ്വാസമാകും. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ, ഫോൺ റീസെറ്റ് ചെയ്യുന്നതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്നും ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാം FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണമോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്രായിയെ വി എച്ച് പിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്രായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ വി എച്ച് പി തള്ളി. ചമ്പത്രായി അയോധ്യയിൽ തുടരും. അദ്ദേഹത്തിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചമ്പത്രായിക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും വി എച്ച് പി ആവശ്യപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കായാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി നരേന്ദ്രമോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ച് ഇറാൻ. അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചു. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കും. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. യു എസ് മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് യു എസ് സുപ്രീംകോടതി റദ്ദാക്കി. ജന്മനാൽ ലഭിക്കുന്ന പൌരത്വ അവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമം തടഞ്ഞ് സുപ്രീംകോടതി. 9 ബെഞ്ചിൽ 6-3 ഭൂരിപക്ഷത്തിനാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതി സുപ്രധാന വിധി പ്രസ്താവിച്ചത്. യുഎ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് യുഎ അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടം കേടുപാടുകൾക്ക് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം, തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാകും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കോൺസുലേറ്റ് ഒരുക്കി. 800-463-442 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് ബന്ധപ്പെടാം. ജൂലൈ 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദ വിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. സ്വീഡനെ എതിരില്ലാത്ത 3 തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ലോകകപ്പിൽ ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ആതിഥേയരുടെ ജയം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. 3 വിലക്കാണ് പിൻവലിച്ചത്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സഹ ഉടമയായ ശ്രീശാന്തിന് ടീമിനൊപ്പം ചേരാം. കെസിഐക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നത്. വിലക്കിനെ ചോദ്യം ചെയ്ത ശ്രീശാന്ത് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നാലെ മാപ്പ് എഴുതി നൽകിയെന്നാണ് കെസിഐ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വൈകുന്നേരമായിരിക്കുന്നു, കുറച്ച് രാഷ്ട്രീയ ചർച്ചയാകാമെന്ന് കരുതുന്നു അല്ലേ. ധന ബില്ല് പാസാക്കിയെന്ന കേരള നിയമസഭ വിട്ടുനിന്നിരിക്കുന്നു. പ്രതിപക്ഷം ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യ നികുതിയും ഉൾപ്പെട്ടിരിക്കുകയാണ്. ആശങ്കയുണ്ട്, സംശയമുണ്ട് എന്നാണ് പറയുന്നത്. വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്. ധന ബില്ലും അതുപോലെ വീര്യം കുറഞ്ഞ മദ്യ നികുതിയും പാസാക്കിയിരിക്കുകയാണ്. അതങ്ങനെ ധന ബില്ലിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെ വി എം സുധീരൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, പറഞ്ഞതൊന്നും കണക്കിലെടുക്കാതെ പോവുകയാണോ എന്നൊരു ചോദ്യം വരുന്നു. ഇതിനെങ്ങനെയായിരിക്കും യു ഡി എഫ് വരുന്ന ദിവസങ്ങളിൽ നേരിടുന്നത്? പ്രതിപക്ഷത്തിന്റെ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ ആയിട്ട് മുന്നണിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒരു വലിയ പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് വി ഡി സതീശൻ സർക്കാർ, അതോ ഇതൊരു സ്വാഭാവിക നടപടിയിലേക്ക് നീങ്ങുകയാണോ? കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ധനബില്ല് പാസാക്കിയിരിക്കുകയാണ്. സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. ബില്ലിലെ വിവിധ വകുപ്പുകളിന്മേൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ സഭയിൽ ഉണ്ടായില്ല. ഔദ്യോഗിക ഭേദഗതികൾ ഒന്നൊന്നായി അവതരിപ്പിക്കുകയും അവ ശബ്ദവോട്ടോടെ സഭ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ ഒളിച്ചു കടത്തിയെന്ന ആരോപണമാണ് ഇന്ന് പ്രതിപക്ഷം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഒളിച്ചു കടത്തലായിരുന്നോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
1: നമസ്കാരം
0: ജോസഫ്. ഒരു ഒളിച്ചു കടത്തൽ നടത്തി എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, ശരിയാണോ അത്? ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ ഒളിച്ചു കടത്തി, ഈ വിഷയം ഫിനാൻസ് ബില്ലിൽ, മദ്യ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അത് ഫിനാൻസ് ബില്ലിൽ ഒളിച്ചു കടത്തിയതല്ലെന്നും മറിച്ച് ബജറ്റിൽ തന്നെ അവതരിപ്പിച്ച ടാക്സ് നിർദ്ദേശമാണെന്നും മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു.
1: അത് തന്നെയാണ് അതിന്റെ വാസ്തവം. കാരണം ഒരു നിർദ്ദേശം, അതായത് ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റിന് എത്ര നികുതി വേണമെന്ന് തീരുമാനിക്കുന്നത് ധനവകുപ്പാണ്. ഇനി ഒരു പുതിയ കാറ്റഗറി ആയിട്ട് അത് കൊണ്ടുവരണോ വേണ്ടേ എന്നുള്ളത് പോളിസി മേക്കിംഗ് ആണ്. അത് യു ഡി എഫ് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുണ്ട്. യുഡിഎഫില് ചർച്ച ചെയ്ത് ചെയ്യുന്നു, അതിൽ ആ ക്ലാരിറ്റി അവിടെ വന്നു. പിന്നെ ഇതില് നമ്മള് ഈ ഇടതുപക്ഷത്തെ സുധീരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കുറച്ചൊരു ആത്മാർത്ഥത ഉണ്ട് നമുക്ക് പറയാം. വി എം സുധീരൻ സാധാരണ ഇങ്ങനത്തെ കാര്യത്തിൽ നിശിതമായി വിമർശിക്കുന്നതാണ്, ഈ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും. പക്ഷെ ഇടതുപക്ഷത്തിന് ആത്മാർത്ഥത ഇല്ല എന്ന് പറയാൻ എന്താ കാരണം വെച്ചാൽ, നമുക്കറിയാം 10 വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണവും 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ ബാറുകളുടെ എണ്ണവും 900+ ബാറുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു 10 വർഷം കൊണ്ട്.
0: അല്ല, ഇടതുപക്ഷം ഇപ്പോഴത്തന്നെയും പറയുന്നുണ്ടല്ലോ ഈ വീര്യം കുറഞ്ഞ പിന്നെ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ.
1: എന്താ കാരണം, നമുക്കറിയാം ഈ ഫയലുകളിൽ ഇതിന് മുമ്പ് ഇതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്താണ്. ഇതില് അഭിപ്രായ വ്യത്യാസം ആർക്കൂല. നമ്മളെന്താ പറയുന്നത്, നയപരമായിട്ട് പറയുമ്പോ കേരളത്തിന്റെ പൊതു ആവശ്യത്തിന് ഇതിനെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തരാൻ പറ്റോ ഇല്ല. ഞാൻ മുമ്പ് പല ചർച്ചകളും പറയുന്ന പ്രകാരം ഞാൻ പറയുന്നത്, വിദേശ ഡിസ്റ്റിലറികളിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് കേരളത്തിൽ ഇത് ലോഞ്ച് ചെയ്യുന്നതും അതിന് നികുതി ഇളവ് കൊടുക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. നേരെ മറിച്ചിട്ട് കേരളത്തിന്റെ തനതായ പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്തിട്ട് നീര പോലത്തെ, ഈ പറയില്ല, നമുക്കറിയില്ല, തൊട്ടി കർഷകർ കുറെ പേര് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമുക്കറിയാം, കൊല്ലം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറങ്കി ഈ കശുമാങ്ങ എന്ന് പറയുന്ന സംഭവം, അതിൽ നിന്നും ഇത് ഉണ്ടാക്കാൻ പറ്റും.
0: കാസർഗോഡ് ജില്ലയിലുണ്ട്, അത് നന്നായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ.
1: അതാ ഞാൻ പറഞ്ഞു, അപ്പൊ ഇതിൽ ഇതുവഴി കുറെ പേർക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്ന് ഉത്പാദിച്ചിട്ട് അതിന് നികുതി ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ 101% അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിലെ ലഹരിയുടെ കണ്ടന്റ് വളരെ കുറവാണ്. അത് മാത്രമല്ല, അത് കേരളത്തിന്റെ തനത് പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഈ ബാറുകൾ കൂട്ടാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ടൂറിസം വരണം എന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടത്, ടൂറിസ്റ്റിന് ഗോവയിൽ ഫെനി ഉള്ളത് പോലെ കേരളത്തിൽ ഇങ്ങനെ തനതായ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടത്, അതും വീര്യം കുറച്ചിട്ട്? അതിലൊരു തെറ്റുമില്ലാന്ന് ഞാൻ ഇപ്പോഴും.
0: നിയമസഭയിൽ വീര്യം കുറഞ്ഞു പോയത് എന്ന് പ്രതിപക്ഷത്തിനാണ് അല്ലെ? കാരണം കെ എൻ ബാലഗോപാൽ അതിൽ ഇടപെട്ട് സംസാരിച്ചപ്പോ സ്പീക്കറുടെ റൂളിംഗും പ്രതിപക്ഷ നേതാവും തന്നെ ഇടപെട്ടിട്ട് തിരുത്തുന്നതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു.
1: അല്ല, അതിന്റെ ഒരു കാരണം എന്താ വെച്ചാല്, ഞാൻ ഇപ്പോഴും നോക്കിയത്, പണ്ട് നമ്മള് വി ഡി സതീശൻ പ്രതിപക്ഷമുള്ള സമയത്ത് വി ഡി സതീശൻ ഒരു എതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ
0: പഠിച്ചിട്ട് പറയും,
1: അതെ ഡോക്യുമെന്റ് വെച്ചിട്ട് പറയാം. ഇപ്പൊ നോക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഭയങ്കര ഒരു വിഷമുണ്ട്. കാരണം ഇടതുപക്ഷത്തിൽ അങ്ങനെ ഒരു നേതാവിന്റെ കുറവ് വളരെ വലുതായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ. അത് സാധാരണ അവർ വസ്തുതകൾ പഠിച്ചിട്ട് തന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ ധനവകുപ്പിലെ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലോ പറഞ്ഞത് സബ്ജക്ട് കമ്മിറ്റിയിൽ വിടാണ്ടാണ് ഇത് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി നോക്കിയാണ്. അത് മുഖ്യമന്ത്രി എടുത്തിട്ട് ഫസ്റ്റ് ചോദ്യം ചോദിച്ചത് ലാസ്റ്റ് ധനബില്ല് നിങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയിൽ വിട്ടിട്ടാണോ പാസ്സാക്കിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല. അപ്പൊ നിങ്ങളത് തിരിഞ്ഞുകുത്താ ചെയ്യണ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ വസ്തുക്കൾ പഠിക്കുക, നിശിതമായി വിമർശിക്കുക. പ്രതിപക്ഷത്തിന്റെ
0: ദൗത്യം ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ശ്രീ ജോസഫ്. അതായത് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന ചോദ്യത്തിൽ കെ എൻ ബാലഗോപാൽ ഉണ്ടല്ലോ, നന്നായിട്ട് സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇപ്പോ അതിലെല്ലാം പ്രതിരോധം ഉയർത്തിയിട്ട് നിൽക്കുന്നത് മുന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിലേക്ക് അദ്ദേഹം മാറുന്നുണ്ടോ?
1: അല്ല, അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട്, അതായത് വൈദ്യുതി വകുപ്പ് മന്ത്രി ആവുന്ന സമയത്ത് ഒരു 55-60 വയസ്സിനുള്ളിൽ ഉള്ള മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ പറ്റിയാണ്.
0: പ്രായത്തിന്റെ ആ ഒരു വിഷയമുണ്ട് അല്ലേ?
1: അതെ, പ്രായമുണ്ട്, പുള്ളിക്ക് അസുഖമുണ്ട്, നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പിന്നെ അത് കൂടാണ്ട് പേഴ്സണൽ ആയിട്ട് ഒരുപാട് കേസുകൾ ഇപ്പൊ വന്നു നിൽക്കുന്നുണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നമുക്കറിയില്ല. ഇപ്പൊ ED ഇപ്പൊ പുതിയ ഒരു ന്യൂസ് പ്രകാരം നമ്മുടെ
0: അന്വേഷണം
1: നീട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൽ അവർ തന്നെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു നല്ല ആള് ഈ പഠിച്ചു പറയാൻ, ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് തന്നെ പറയണമെന്നില്ല, അവസരം മറ്റൊരാൾക്ക് കൊടുക്കാം. ഉപപ്രതിപക്ഷ നേതാവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CPIയുടെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഇരുത്താം. ഇനി അങ്ങനെയല്ല, CPMൽ തന്നെ നല്ലൊരു മുഖത്തെ കൊണ്ടുപോവാം ഉപപ്രതിപക്ഷ നേതാവായിട്ട്, എന്നിട്ട് പുള്ളി പ്രസന്റ് ചെയ്യട്ടെ. അതാണ് കുറച്ചുകൂടെ സൗകര്യമാണെന്നാണ് എന്റെ വ്യക്തിപരമായി.
0: യെസ്, ജോസഫാണ് പറഞ്ഞത് അഭിപ്രായം. അതിനോട് യോജിപ്പോ വിയോജിപ്പോ ഉള്ള ഒരുപാട് പേരിന്ന് ഉണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭരണപക്ഷത്ത് ഒരുപാട് പേരുണ്ട്, 102 പേരുണ്ട്, എതിർഭാഗത്ത് 35 പേരേ ഉള്ളൂ. അതിലാരാണ് ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു പ്രതിരോധം ഉയർത്തുന്നത് എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് ശക്തമായിട്ട് പ്രതിരോധിക്കുന്നത്. കെ എൻ ബാലഗോപാലിന് നിയമകാര്യങ്ങൾ അറിയുമെങ്കിലും മുൻ ധനകാര്യമന്ത്രിയാണെങ്കിലും ചില കാര്യങ്ങളിൽ സ്പീക്കറും അതുപോലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തന്നെ തിരുത്തലുകൾ വരുത്തുന്ന ഒരു ദിവസമാണ്. ബിൽ പാസാക്കാൻ എന്തിനാണ് ഇത്ര തിടുക്കമെന്ന് പ്രതിപക്ഷം വീണ്ടും ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടായി. എന്തായാലും അടിയന്തര പ്രമേയം ഇന്ന് നിയമസഭയിൽ വരുന്നു. അതുപോലെ വിദേശ നിക്ഷേപം വരുന്ന കാര്യത്തിലും ഇന്ന് സഭ ഒറ്റക്കെട്ടായിട്ട്, അതിൽ ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം കൂടി ഉണ്ടായിട്ട്, അവർ ഒറ്റക്കെട്ടായിട്ട് നിയമം പാസാക്കുകയാണ്. 2 BJP അംഗങ്ങൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നതൊക്കെ ഇന്ന് നമ്മൾ കണ്ടു. നിയമസഭയിലെ അസാധാരണ രംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സഭ പിരിയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്, ആ ഒരു ധന ബിൽ പാസാക്കിയിരിക്കുകയാണ് കേരള നിയമസഭ. ഇത് ഒരു തിരിഞ്ഞുപോക്കാണോ? VD സതീശൻ VM സുധീരന്റെ വാക്കുകളെ വിലക്കെടുക്കാതെ അത് അങ്ങനെ മുന്നോട്ട് പോവുകയാണോ എന്ന സംശയം മുന്നണിക്കകത്ത് ഉയർത്തുന്നുണ്ട്. അതുപോലെ പ്രതിപക്ഷം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ കണ്ടു. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? മദ്യനയത്തിൽ അല്ലെങ്കിൽ ധനബില്ല് പാസാക്കുമ്പോൾ അതിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഉൾപ്പെടുത്തുന്ന കാര്യം കൂടി വന്നത് ഈ ഒരു സമ്പ്രദായവുമായിട്ട് UDF സർക്കാർ മുന്നോട്ട് പോകുമെന്നതിന്റെ സൂചന തന്നെ അല്ലേ? മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ മുസ്ലിം ലീഗും VM സുധീരനൊക്കെ ഉയർത്തിയ ആശങ്കകൾ, അതുപോലെ വിവിധ മത മേലധ്യക്ഷന്മാരൊക്കെ ഉയർത്തിയ ആശങ്കകളൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മദ്യനയത്തിലൂടെ VD സതീശൻ സർക്കാർ മുന്നോട്ട് പോവുകയാണോ? അതിന്റെ തെളിവല്ലേ കാണുന്നത്? ആരെയും കൂസാതെ അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജോലികൾ മാത്രം ചെയ്താൽ മതി, ഭരണത്തിലോ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളോ ഇടപെടേണ്ടതില്ല എന്ന ഒരു സൂചനയാണോ VD സതീശൻ സർക്കാർ നൽകുന്നത്? വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്. 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ഒപ്പം നമ്മുടെ ഫുട്ബോളിന്റെ പ്രഡിക്ഷൻ കൂടി ഓണാണ്. ഫിഫ സ്പേസ് നിങ്ങളുടെ പേര് അവസാനമാണ് കൊടുക്കേണ്ടത്. ഏതാണ് അവസാന 2 ടീം? ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ടീമുകൾ ഗോൾ സഹിതം നിങ്ങൾ പ്രവചിക്കുക. ഗോൾ സഹിതം പ്രവചിക്കുന്ന സമയത്ത് തന്നെ വിന്നർ അതിൽ ആരാണെന്ന് അല്ലെങ്കിൽ ആർക്കാണ് കിരീടമെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫോമാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിഫ സ്പേസ്, ബ്രസീൽ ആണെങ്കിൽ ബ്രസീൽ, അർജന്റീന ആണെങ്കിൽ അർജന്റീന, എത്രയാണ് ഗോൾ വീതം എന്നിട്ടൊരു സ്പേസ് ഇട്ടിട്ട് നിങ്ങളുടെ പേരെഴുതുക. 0585829220 എന്നതാണ് നമ്മുടെ ഹോം FM 92.2 FM വാട്സപ്പ് നമ്പർ. അതിലേക്ക് അയക്കുക. കുറച്ച് ദിവസം കൂടി അത് ഓണായിട്ടുണ്ടാവുള്ളൂ. കാരണം ഇനി സെമിയും അതുപോലെ വലിയ മത്സരങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യും. അതിൽ വരുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരിക. അതിനുശേഷവും നിങ്ങൾക്ക് പ്രഡിക്ഷൻ ഓണാണ്. അവർക്ക് അത് കഴിഞ്ഞുള്ള സമ്മാനങ്ങളൊക്കെ ഓണാണ്. ഒരുപാട് സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി പോവുകയാണ്. 4 കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു വേൾഡ് കപ്പാണ്. അപ്പോൾ എന്തായിരിക്കും, നമ്മളതിനെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നിറയെ സമ്മാനം കൊടുത്തിട്ട് പോരട്ടെ. 0585829220 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചിട്ട് ഫിഫ വേൾഡ് കപ്പിലെ പ്രഡിക്റ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പ്രഡിക്റ്റ് ആൻഡ് വിന്നാണ് മത്സരം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ധനബില്ല് പാസാക്കിയ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് മദ്യനയവുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: ഹലോ,
0: ഹലോ, ഹായ്, ഒരു സ്ത്രീ ശബ്ദമാണ് ഞാൻ കേട്ടതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സ്ത്രീ ശബ്ദമേ, താങ്കൾ എന്തുകൊണ്ടാണ് പോയത്? ഞാനൊരു സ്ത്രീയല്ലേ, എന്നോട് സംസാരിക്കാൻ മടിയായിട്ടാണോ പോയത്? ഞാൻ അങ്ങനെ കുറെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞാലെങ്കിലും കുറച്ച് സ്ത്രീകൾ വന്ന് സംസാരിക്കല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. എന്തായാലും ഒരു കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതൊരു സ്ത്രീയാണ് വിളിച്ചത്. ഒരു വനിത എപ്പോഴും നമ്മുടെ കൂടെ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമാണ്. അത് ആൺ സുഹൃത്തുക്കൾ പുരുഷ സുഹൃത്തുക്കൾ വിളിക്കുന്നതുകൊണ്ടുള്ള ഒരു വിയോജിപ്പൊന്നുമല്ല കേട്ടോ. രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് സന്തോഷമുള്ള കാര്യമാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
2: ഹലോ,
0: കേൾക്കുന്നില്ലല്ലോ. ആരാണ്? ആ, ശ്രീ മൊയ്തു. ഇങ്ങനെ ഒരു പിന്നെ മദ്യനയവുമായിട്ട് വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണോ ഇത്?
2: പിന്നല്ലാതെ സതീശന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അത് തെറ്റും ശരിയും അവൻ സതീശന് ഒരു വിഷൻ ഉണ്ടല്ലോ, നമ്മൾ നോക്കാം. അദ്ദേഹം പറഞ്ഞല്ലോ 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ.
0: അതെ,
2: അത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഈ ഇടതുപക്ഷത്തിന് അതിനുള്ള കെൽപ്പൊന്നും ഇല്ലെന്നേ. ഇടതുപക്ഷം എല്ലാം തീരെ എഴുതി കൊടുത്തതും നമ്മുടെ എല്ലാം ഇപ്പം പുറത്തു വന്നതാണല്ലോ. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ ലെറ്ററൊക്കെ പുറത്തു വന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് സതീശിനെ ഒന്ന് നോക്കുക. ഈ ഒരു നോക്കട്ടെ, എന്താണ് സതീശൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വല്ല റിസൾട്ട് കിട്ടുമോ നോക്കട്ടെ. വിമർശിക്കുന്നവരോട് വിമർശനം എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് നല്ലതും ചീത്തയും മനസ്സിലാക്കിയിട്ട് സതീശിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
0: ശ്രീ മൊയ്തു ആണ് വിളിച്ചത്. എന്തായാലും അദ്ദേഹം ഒരു UDF കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പൊ തീർച്ചയായിട്ടും സർക്കാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ നയപരമായ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക, എന്തെങ്കിലും ഒരു വിഷൻ ഇല്ലാതെ വി ഡി സതീശൻ മുന്നോട്ട് പോകില്ലല്ലോ. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: ഹലോ, ആരാണിത്? എന്താണ് പേര്?
3: നസീഫ്.
0: നസീഫ്, നസീഫ് എവിടെയാണ്? നാട്ടില്?
3: കൊല്ലത്ത്.
0: ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ മദ്യനയത്തെ കാണുന്നത്? അതൊക്കെ പാസ്സാക്കിയിരിക്കുകയാണ് ധനബില്ല്, മദ്യനയം
3: ഉൾപ്പെടുന്നത്.
0: ഇത്ര തിടുക്കം എന്താണ് അല്ലേ? കേരയിൽ പറഞ്ഞ പോലെ ആർക്കാണ് ഇത്ര ധൃതി എന്ന് പറഞ്ഞ പോലെ അല്ലേ?
3: അതെ, അതായത് ഇവര് പ്രതിപക്ഷത്തിരുന്നപ്പോ എതിർത്ത ആൾക്കാരാണ് ഇതിനെ പറ്റിയിട്ട്.
0: അതെ,
3: അത് എന്റെ അമ്മ പ്രസവിക്കുമ്പോൾ വേദനയുണ്ട്, നിന്റെ അമ്മ പ്രസവിക്കുമ്പോൾ വേദന ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്.
0: ഏത് നയമാണെങ്കിലും ആര് കൊണ്ടുവരുമ്പോഴും എതിർക്കേണ്ടതേ എതിർക്കാൻ പാടുള്ളൂ എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് അല്ലേ.
3: മുഹമ്മദ് റിയാസ് നിയമസഭയെ പറഞ്ഞതുപോലെ ഇപ്പൊ ഹലാലായോ മദ്യം?
0: തീർച്ചയായിട്ടും ഏറ്റവും അധികം, അതെ, ഏറ്റവും അധികം ഇതിനെതിരെ പിന്നെ പ്രസ്താവന നടത്തുകയും ഇതിനെതിരായിട്ട് സഭയിൽ സംസാരിക്കുകയും ചെയ്തവർക്ക് എങ്ങനെയാണ് ഭരണത്തിലെത്തുമ്പോൾ ആദ്യത്തെ കാര്യമായിട്ട് ഇത് മാറുന്നത് അല്ലേ?
3: ഇത് ഇത് ഇത് പ്രത്യേക അജണ്ട തന്നെയാണ്. ഇലക്ഷന് മുമ്പ് അവരോട് പറഞ്ഞ് പഠിപ്പിച്ച് ഇത് ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വന്നപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യം തന്നെയാണിത്.
0: ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആനുകൂല്യത്തിൽ തന്നെയാണ് ഇത് പോകുന്നത്.
3: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് തിടുക്കം എന്താണ്, വേറെ എന്തെല്ലാ ഫയലുകളുണ്ട് നീക്കാത്ത?
0: എങ്ങനെയാണ് വി ഡി സതീശൻ അപ്പോ പിന്നെ മുസ്ലിം ലീഗിനെ ആയാലും മത മേലധ്യക്ഷന്മാരെ കഴിഞ്ഞാലും VM സുധീരനെ ആയാലും ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്?
3: പിണറായി സഖാവ് ഭരിച്ചോണ്ടിരുന്നപ്പോ ഇവര് പറഞ്ഞത് രാജാവിന്റെ ഭരണമാണെന്ന്. ഇപ്പൊ എന്താ നടക്കുന്നത്?
0: തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം വരിക നോക്കുക. കാര്യം പലരും ചർച്ചയിൽ പറഞ്ഞുണ്ട്, നിങ്ങൾ പിണറായി വിജയൻ ഭരിച്ചപ്പോ വലിയ രീതിയിലുള്ള വിമർശനം നടത്തിയിരുന്നല്ലോ, ഇപ്പൊ എന്താ വി ഡി സതീശൻ ഒരു മൃദുഭാവത്തോടെ കാണുന്നതെന്ന്?
3: നേരത്തെ ഒരു ചങ്ങാതി പറയുന്ന 900 തുറക്കുന്നു. പറഞ്ഞ് പ്രായമായ ആൾക്കാര് ഭരിക്കരുത്. അപ്പൊ ഉമ്മൻചാണ്ടി ഭരിച്ചതോ? ഇതെല്ലാം അവരുടെ അവര് ഇതെല്ലാം മറക്കും.
0: ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തേക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ഭരണം കിട്ടുമ്പോ ഒക്കെ കാര്യങ്ങൾ കാരണം ഒരു ദോഷം മറിച്ചിടുന്ന പോലെ അങ്ങോട്ട് മറിച്ചിടുകയാണ് അല്ലേ? ശരി നസീഫ്, സന്തോഷം വിളിച്ചു കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ
0: സുഹൃത്തെ, ആരാണ്?
4: അനൂപ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ഇപ്പൊ വിളിച്ച നസീഫ് പറഞ്ഞ പോലെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം അകത്ത് ഇരിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും എതിർക്കുക, അധികാരത്തിൽ വന്ന ഉടനെ എന്തിനാണോ എതിർത്തത് അതിന് ആദ്യം അംഗീകാരം കൊടുക്കുക, അതും ആ ഫയൽ നീങ്ങിയ വേഗം ഉൾപ്പെടെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്.
4: ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ ഈ 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചപ്പം ഈ സർക്കാരിന് ഇപ്പം കോൺഗ്രസ് ഗവൺമെന്റ് കുറെ പിന്നെ പദ്ധതികൾ ബസ്സിന് ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഇതിന് ഇന്ത്യന്നാണ് ഈ പിണറായി സർക്കാർ എന്തെങ്കിലും അടിയസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കള്ളും ഈ ലോട്ടറി എല്ലാം ഈ 10 വർഷം കൊണ്ട് കേരള സർക്കാരിന് എന്ത് ഇണ്ടായിട്ട് ഇവർക്ക് ഒന്നും ഒരു സർക്കാരൊന്നും ഓവർനൈറ്റ് മാറ്റിക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചോളം ഇൻകം ജനറേറ്റ് ആകുന്ന ഒരു സോഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മദ്യനയമാണ്. ഇതല്ലാണ്ട് പ്രിയപ്പെട്ട് കഴിഞ്ഞ് സർക്കാരിന്റെ വേറെ മാറ്റിക്കൊന്നുമില്ലല്ലോ. അതായത് നിങ്ങള് ഇത് എന്തെങ്കിലും സോഴ്സ് ഗവൺമെന്റ് ഇൻകം ആണോ? ഇൻകം ഇല്ലാണ്ട് നമുക്ക് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ?
0: അതുണ്ടാക്കുന്ന വഴിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കൊടുക്കുന്നത്.
4: വേറെ എന്ത് ഓപ്ഷനാണോ നിങ്ങൾ ജനങ്ങളുടെ മേലെ നേരിട്ട് ഇൻകം പിന്നെ ടാക്സ് ഈ ബംഗാളി വന്നപ്പോൾ അതായത് 500 കോടി പെർമിറ്റ് എടുക്കേണ്ട പിന്നെ വീടിന്റെ 15,000 ആക്കി അപ്പൊ അങ്ങനത്തെ ആണോ ഇതിനേക്കാൾ ബെറ്റർ അതാണോ വേണ്ടത്? അല്ലെങ്കിൽ കറണ്ടിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടാക്സ് കൂട്ടുവാണോ വേണ്ടത്? ഇത് കള്ളു കുടിക്കാണ്ട് ഇപ്പൊ കണ്ടില്ലേ കള്ള് ഇപ്പം ഈ നാർക്കോട്ടി കണ്ട് അപ്പൊ അത് നിങ്ങൾ ഓർമ്മമായിരുന്നു. ഇപ്പൊ വന്ന് നോക്ക് എത്ര പേര് ആയിരക്കണക്കിന് ആൾക്കാരാണ് പിന്നെ പിരിഞ്ഞത്. അപ്പോ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇൻകം ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അവരുടെ മുന്നേ വേറെ സോഴ്സ് ഇല്ല, കാരണം പുതിയ പഴയ സർക്കാർ വേറെ ഒരു സോഴ്സ് ഉണ്ടാക്കിയിട്ടില്ല ഇൻകം ഗവൺമെന്റിന്.
0: എന്തായാലും അനൂപിനുള്ള മറുപടി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അനൂപ് താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. കട്ടായി പോയോ സുഹൃത്തെ? കട്ടായി പോയി കേട്ടോ, പറ്റുമെന്ന് തിരിച്ചു വിളിക്കും. നമസ്കാരം, ആരാണ്?
5: ഹലോ
0: ഹലോ
5: ഹലോ
0: ഹലോ കേൾക്കാലോ, ആരാണ്? നിസാം, ദുബായിൽ നിന്ന്. നാട്ടിലെവിടെയാണ് നിസാമേ? കൊല്ലം. കൊല്ലംകാരാണല്ലോ ഇന്ന് അധികം വിളിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കൊല്ലംകാർ വിളിക്കുന്നത് കുറച്ച് കുറവാണ്. എനിക്ക് അതിൽ പരിഭവമുണ്ട്. ഇന്നത്തെ ദിവസം അല്ലേ
5: പ്രതീക്ഷ നേതാക്കുന്ന സമയത്ത് ഈ ഡയലോഗുകളൊന്നും കണ്ടില്ലല്ലോ. ഈ ആദർശമൊക്കെ എവിടെ പോയി? ഈ പറഞ്ഞ ആദർശമൊക്കെ ഇപ്പൊ പറഞ്ഞത് മൊത്തം പേര് ഊട്ടടിച്ചു പോവുകയാണല്ലേ.
0: അല്ല, ഇപ്പൊ വിളിച്ച അനൂപ് പറഞ്ഞ പോലെ വേറെ ഏത് മാർഗത്തിലൂടെയാണ് കേരളത്തില് വരുമാനം ഉണ്ടാക്കുക? എന്ത് എന്തെടുത്തിട്ടാണ് 10 വർഷം ഭരിച്ച ഒരു സർക്കാർ എന്ത് വികസന നേട്ടങ്ങൾ പണമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിന്റെ ഒരു അടിസ്ഥാനത്തിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്.
5: 10 വർഷം
0: സർക്കാരിന്റെ ജോലി എങ്കിലും ആ ഒരു പിന്നെ എന്താ പറയാ, പൂച്ച പെറ്റുകിടക്കുന്ന ഒരു ഖജനാവ് എന്ന പേരിൽ ഉണ്ടായിരുന്നത് അതല്ല എന്ന്.
5: എവിടെ പൂച്ച വിറ്റ് കിടക്കുന്ന പറഞ്ഞത്? ബാലഗോപാൽ സാറ് അവിടെ 6,000 കോടിയോടെ വെച്ചിട്ടല്ലേ പോയത്. മൂന്നാമത് എൽഡിഎഫ് സർക്കാർ വരുമെന്ന് കഴിച്ചിട്ട് മൂന്നാമത് അവിടെ 6,000 കോടി 5,000 കോടിയോടെ വെച്ചിട്ടല്ലേ പോയത്. ഇപ്പൊ ഈ കെ എസ് ആർ ടി സിയിൽ എത്ര പ്രൈവറ്റ് ജീവനക്കാരുടെ എത്ര കുടുംബങ്ങളെ ഇപ്പൊ പട്ടിണിയായിരിക്കുന്നത്? അത് കൊടുക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, അത് കൊടുക്കണം. നല്ല കഴിഞ്ഞ 60 വയസ്സിന് നമ്മുടെ യു എൻ ചെയ്യുന്ന കണക്ക് 60 വയസ്സിന് മേലുള്ള പ്രായമുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കുക, സ്കൂൾ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സൗജന്യ യാത്ര കൊടുക്കുക. ഇതിപ്പോ അവിടെ നടക്കുന്നെന്തോ, അവരുടെ നാട്ടിൽ നടക്കുന്നെന്തോ, സർക്കാരിന്റെ പണം മേടിച്ചിട്ട് അവരുടെ ജോലിയും മേടിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രൈവറ്റ് ബസ് എന്തോ വോട്ട് ബാങ്ക് ഇതല്ല. എത്ര പ്രൈവറ്റ് ബസ്സുകൾ അവരെ വീട്ടിലെ കുടുംബങ്ങളില്ലേ? ഇത് അപ്പൊ അതിലേക്ക് വരുന്ന ഫണ്ട് ഇപ്പൊ എവിടെ പോയി? അപ്പൊ എല്ലാം രാഷ്ട്രീയ വോട്ട് ബാങ്ക്. അപ്പൊ ഈ മദ്യം ഒഴുക്കിയിട്ട് എന്തോ അതൊക്കെ കമ്മീഷൻ കഴിയുന്ന ഒരു കളിയായിരുന്നു.
0: കട്ടായി പോയോ അദ്ദേഹത്തിന്റെ കോള്? ഞാൻ സംസാരം കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഏതോ ഒരു പാതിയിൽ വെച്ച് താങ്കൾ മുറിഞ്ഞു പോയിരിക്കുന്നു. തിരിച്ചു വിളിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വിളിക്കൂ കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കുന്ന നമ്പർ മറന്നോ. എന്റെ സംസാരത്തിന്റെ ഇടയിൽ കോള് വന്ന് കയറി കേട്ടോ. 800-9220 ആരാണിത്?
6: അജിത്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നോക്കൂ, പുതിയ വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരികയാണ്. മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ അത് മാറുകയും അണികൾ പറയുന്നു. പിന്നെ എന്തെടുത്ത് വെച്ചിട്ടാണ് പണം ഉണ്ടാക്കുക? മദ്യം കൊടുത്തിട്ടെങ്കിൽ മദ്യം കൊടുത്തിട്ട്, അതിന് നികുതി ഏർപ്പെടുത്തിയിട്ടെങ്കിൽ, വീടിന് നികുതി ഏർപ്പെടുത്തിയിട്ട് ജനത്തെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലോ, വെള്ളത്തിനും കറണ്ടിനും വില കൂട്ടിയിട്ട് ജനത്തെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലോ വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ്.
6: കോൺഗ്രസ് ഒരു ഭാഗത്ത്, എൽ ഡി എഫ് ഒരു ഭാഗത്ത്, യു ഡി എഫ് ഇവര് തമ്മിലുള്ള എന്തോ അടുക്കള പ്രശ്നം പോലെയാണ് ഇത് സംസാരിക്കുന്നത്. ഇതില് പിന്നെ എൽ ഡി എഫ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ യു ഡി എഫ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എൽ ഡി എഫ് എന്തിനാണ് വിഷമിക്കുന്നത്?
0: കേൾക്കുന്നുണ്ട്? എൽ ഡി എഫ് എന്തിനാണ് വിഷമിക്കുന്നത് അല്ലേ?
6: ആ അവരെന്തിനാണ് അവര് വിമർശിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ മിനി പത്മ പറഞ്ഞതിനെ ഞാൻ എതിർത്തി, പക്ഷെ ഞാൻ പിന്നീട് എന്റെ നയം മാറ്റി. ഞാൻ മിനി പത്മ പറഞ്ഞത് എന്നോട് യോജിക്കും. അപ്പൊ മിനി പത്മ സന്തോഷിച്ചല്ലേ വേണ്ടത്? ഞങ്ങൾ പറഞ്ഞ ശരിയായിരുന്നല്ലേ പറയേണ്ടത്? അപ്പൊ ഇസി എന്തൊക്കെ ഇവിടെ മദ്യത്തിന്റെ നികുതി കൊണ്ട് മാത്രമേ കേരളത്തിലെങ്കിലും നടക്കൂ. ഇനി ഈ മദ്യത്തിന്റെ നികുതി കുറച്ചു നിൽച്ചുണ്ട്. എൽ ഡി എഫ് എന്താ പറഞ്ഞത്? ഞങ്ങൾ വന്നു കഴിഞ്ഞാല് ഘട്ടംഘട്ടമായി നിർത്തും ബോധവൽക്കരണം. ഇവര് SFI, DYFI, CPM, CPI എല്ലാ കക്ഷികളോടും ചോദിക്കുക, നിങ്ങൾ ബോധവൽക്കരണം നടത്തിയിട്ട് മദ്യപാനം നിർത്തി ഒരു 10 ആൾക്കാരെ സ്റ്റേജിൽ കൊണ്ടു നിർത്താൻ പറ്റും. അപ്പൊ എം പി രാജേഷ് എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോ എത്ര ബോട്ടിൽ വിറ്റു, അദ്ദേഹം ഇറങ്ങി പോകുമ്പോ എത്ര ബോട്ടിൽ വിറ്റു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഈ ബാർ എന്ന് പറയുന്നത് ഇവരുടെ അടിസ്ഥാന വരുമാന മാർഗമാണ്. സ്റ്റേറ്റിന്റെ മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളുടെയും വരുമാന മാർഗം. ബാറും ഒരാളെങ്കിലും കാശ് വാങ്ങിക്കാതെ ഒറ്റ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി പറയാം. പക്ഷെ ഇതിൽ അതിന്റെ ഇടയിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ ഓപ്പറേഷൻ തൂപ്പാൻ പിണറായി വിജയൻ കേരളത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം തന്നെ ഇതാണ്. ഈ 10 കൊല്ലം അദ്ദേഹം അഭിപ്രായത്തിലേക്ക് ഭരിച്ചിട്ട് ഈ ഓപ്പറേഷൻ തൂപ്പാൻ തന്നെ നടത്താതെ ഇവിടെ എം ഡി എം എ ടൺ കണക്കിന് കേരളത്തിൽ നടത്തുന്ന വിശ്വലാക്കി മാറ്റിയത് അദ്ദേഹം ഇതാടെ പോയി. ഇതൊന്നും ചോദിക്കാൻ ആൾക്കാർക്ക്, ഇതിനോ സംസാരിക്കാൻ ആൾക്കാർക്ക് നേരമില്ല. ഇതുപോലുള്ള മദ്യം ഒക്കെ അതിന് കൂടിയോ കുറഞ്ഞോ, അതിന് മദ്യം കൂടിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ ആൾക്കാർ കുടിക്കും. നിങ്ങൾ ഓണത്തിനും ക്രിസ്മസിനും
0: റെക്കോർഡ് മദ്യം ഉപയോഗിച്ചവരുടെ പട്ടിക പുറത്തു വരും അല്ലേ? നോക്കാം. എന്തായാലും അജിത്തെ വളരെ നന്നായിട്ട് പറഞ്ഞു ഓരോരോ വിഷയങ്ങളിൽ താങ്കളുടെ നിലപാട് കേട്ടോ. അദ്ദേഹത്തിന്റെ നിലപാടാണ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ് ഇങ്ങനെ വിളിച്ചിട്ട് കട്ട് ചെയ്ത് പോകുന്നത്? നമസ്കാരം.
7: ആ ഹലോ, ശ്രീനാഥ്.
0: ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെയാണ് നാട്?
7: ഹരിപ്പാട്.
0: ഹരിപ്പാട്. ശ്രീനാഥ് മുമ്പ് വിളിച്ചിരുന്നോ? ഹരിപ്പാട് നിന്ന് ഏതോ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് ഒക്കെ ഓർത്ത് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പറയൂ ശ്രീനാഥ്, ഇന്നത്തെ വിഷയത്തിൽ എന്താണ് താങ്കളുടെ ഒരു ടേക്ക്?
7: ഇന്നത്തെ വിഷയത്തിൽ ഇപ്പം വരുമാനം ഇപ്പം മദ്യത്തിലൂടെല്ലേ ഉള്ളൂ.
0: അപ്പൊ അതങ്ങ് വരിക അല്ലേ?
7: മദ്യം ലോട്ടറി പിന്നെ അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരണം.
0: അതുവരെ ഇങ്ങനെയൊക്കെ പോകും അല്ലേ?
7: അതുവരെ ഇങ്ങനെയൊക്കെ പോകുന്നല്ലേ.
0: അപ്പൊ എന്തിനാണ് മറ്റു സർക്കാർ ചെയ്യുമ്പോ അതിനെ എതിർക്കുന്നത്? ഇപ്പൊ എം പി രാജേഷ് അടക്കമുള്ളവർ എന്തിനാണ് എതിർത്തത്? ഇതേ വിഷയം ഇങ്ങോട്ടേക്ക് വരുമ്പോ ഓക്കെ ആവുന്നത് എങ്ങനെയാണ്?
7: എം പി രാജേഷ് എക്സൈസ് മന്ത്രിയായിരുന്ന
0: അല്ല, അത് അബദാ ചോദിക്കുന്നത്. ആ രീതിയിലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോ ഓക്കെ, മറ്റുള്ളവർ ചെയ്യുമ്പോ അത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ചോദ്യം.
7: അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതിന്റെ ഇവരിപ്പം പുതുതായിട്ടൊന്നും അവിടെ ചെയ്തിട്ടില്ലല്ലോ. പുതുതായിട്ട് വരുമാനം കിട്ടുന്ന പദ്ധതികളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
0: എൽ ഡി എഫ് സർക്കാർ.
7: അതെ, എൽ ഡി എഫ് സർക്കാർ.
0: അപ്പൊ വരുമാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരികയല്ലേ ബി ഡി സതീശൻ സർക്കാർ ചെയ്യേണ്ടത്? അതുവരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ലോട്ടറിയും മദ്യവും അതുപോലുള്ള കാര്യങ്ങളും വേണമല്ലോ, പ്രവാസികളുടെ പണവും വേണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ചിന്തിക്കുമ്പോ പിന്നെ നമ്മള് കുടിപ്പിച്ചിട്ടെങ്കിലും കാശുണ്ടാക്കുക, ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. എന്തായാലും മദ്യവർജനം എന്നത് പോളിസിയോ അല്ല, യു ഡി എഫിന്റെ പോളിസിയോ അല്ല. വരൂ, എന്റെ ബാറിലേക്ക് വരൂ, രണ്ടെണ്ണം അടിച്ചിട്ട് പോവാൻ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ അല്ലേ. കുടിക്കുന്നവർക്ക് നല്ല മദ്യം ലഭ്യമാക്കുക എന്നതാണ് നയം. സാധാരണക്കാർക്ക് കുറച്ച് നികുതി കുറച്ചിട്ട് വീര്യം കുറഞ്ഞ അധികം ശരീരത്തിന് ഹാനികരമാകാത്ത രീതിയിൽ എന്നാ കുടിച്ചോട്ടെ എന്നുള്ള നിലപാടും
7: അതിനോടിപ്പം
0: പറ്റില്ല നമുക്ക് അല്ലേ.
7: അല്ല,
0: ഒരു ഭാഗത്ത് ഈ എം ഡി എം എ മറ്റു കാര്യങ്ങളൊക്കെ സജീവമാകുമ്പോ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് അതിനെതിരെ വരുമ്പോ പിന്നെ ഇപ്പുറത്ത് അതിനൊരു യോജിക്കാത്ത മട്ടിൽ എങ്ങനെയാണ് ഈ ഒരു മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്ന സംഭവം വരുന്നത്? ഒരു ഭാഗത്ത് വേണ്ട മയക്കുമരുന്ന്, ഒരു ഭാഗത്ത് മറ്റതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിലൊരു ഒരു വൈരുദ്ധ്യം ഇല്ലേ?
7: അങ്ങനെ ചോദിച്ചാലും അങ്ങനെ വൈരുദ്ധ്യമായിട്ട് കാണേണ്ട കാര്യമില്ല.
0: പണം ഉണ്ടാക്കുക അത്രേ മതി അല്ലേ ശ്രീനാഥ്?
7: വരുമാനം നോക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ എം ഡി എം എ ഇപ്പൊ ഇത്രയും 10 വർഷമായിട്ട് അവരൊന്നും ചെയ്തില്ല. ഇപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങൾ
0: അവര് ചെയ്യാത്തത് ചെയ്യാനല്ലേ പുതിയ സർക്കാരിനെ നമ്മൾ അധികാരത്തിൽ ഏറ്റിയത്?
7: അതല്ലേ ഇപ്പൊ അവര് ചെയ്തോണ്ടിരിക്കുന്നത്.
0: മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്നത് അല്ലേ? ശരി ശ്രീനാഥ്, സന്തോഷം വിളിച്ചേലേ കേട്ടോ. അവർ ചെയ്യാത്തൊരു കാര്യം മദ്യത്തിന് നികുതി ഇളവ് കൊടുത്തല്ലോ അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
8: ഹലോ, നമസ്കാരം മിനി.
0: നമസ്കാരം ശ്രീ ഷാജി. മദ്യത്തിന് നികുതി ഇളവ് കൊടുത്തില്ല, അവർ ചെയ്യാത്തൊരു നല്ല കാര്യം ചെയ്തില്ലെന്നാണ് പറയുന്നത്.
8: നമുക്ക് അല്ല മിനി പത്മ, നമ്മളിപ്പോ ഈ മദ്യത്തിന്റെ നികുതി ഇളവ് ഞാൻ മാറ്റി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ശ്രീമാൻ വി ഡി സതീശൻ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരുപാട് വിദേശ നിക്ഷേപം കൊണ്ടുവരാനായിട്ടുള്ള പലവിധ ചർച്ചകളും നടത്തും.
0: നല്ല കാര്യമല്ലേ അത്?
8: നല്ല കാര്യമാണ്. പിന്നെ അതിന്റെ കൂടെ ഈ ഓപ്പറേഷൻ തൂപ്പാലിൽ ആടി ഉലയുകയാണ് സഖാക്കള്. അത് നടത്തിയിരിക്കും, അത് നടത്തിയേ പറ്റും. കാരണം കഴിഞ്ഞ 10 വർഷം നിങ്ങൾ വെറുതെ റിട്ടയർ ആയിട്ടൊക്കെ നിന്നില്ലേ? എല്ലാവരും എല്ലാ സഖാക്കളും അല്ല ഞാൻ പറയുന്നത്, അതിപ്പൊ എല്ലായിടത്തും ആടി ഉല, അത് വേണം. അതൊരു ശുദ്ധി കലശം വേണം. പിന്നെ ഈ മദ്യത്തിന്റെ നികുതി കുറച്ച് അത് മാറ്റി നിർത്തി. ഞാൻ അറിഞ്ഞെടുത്തോളം ഈ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും വിദേശ നിക്ഷേപം കൊണ്ടുവന്ന് റവന്യൂ വരുമാനം ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള ഒരു കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെയിറ്റ് ചെയ്യാം. പിന്നെ നേരത്തെ ഒരു സഖാവ് വിളിച്ചിട്ട് പിണറായി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ രാജാവെന്നല്ലേ വിളിച്ചു? തീർച്ചയായിട്ടും രാജാവെന്ന് തന്നെയാണ് വിളിച്ചത്. കാരണം ആരെയും ചെവിക്കൊള്ളാൻ അദ്ദേഹം നിന്നില്ല. ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അത് ചെവി കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അത് എല്ലാവരുടെയും, അത് സഖാക്കളുടെ ആയാലും പാർട്ടി ഭേദമന്യേ എല്ലാവരുടെയും അത് കേൾക്കാനായിട്ട് അത് ചെവി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടി. അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഈ മദ്യത്തിന്റെ ഈ നികുതി കുറച്ചത് അത് ഇതെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, മദ്യത്തിന്റെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് ഇത് നാളെ തൊട്ട് കുടിച്ചില്ലെങ്കിൽ എല്ലാവർക്കും 10 അടി ചാട്ടവാറാണ്ടി കൂട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനത് കഴിക്കുന്നതുമില്ല, ഞാൻ കഴിക്കുന്ന വ്യക്തിയുമല്ല. അതുകൊണ്ട് എന്നെ അത് ബാധിക്കുന്നതുമില്ല, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമല്ല. പിന്നെ ഈ വീര്യം കുറഞ്ഞ കുടിക്കുന്നവരുടെ പൈസയല്ലേ പോകൂ? ഞാൻ വിശ്വസിക്കുന്ന അതാണ്. ഓക്കെ, അതുകൊണ്ട് വിദേശ നിക്ഷേപം കൊണ്ടുവന്ന് ഈ നമ്മുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാർ വിദേശത്ത് പോയി ഈ നാട്ടിലൊരു പിന്നെ വൃദ്ധസദനങ്ങൾ ഓരോ വീടുകളാക്കി മാറ്റാതെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് വി ഡി സതീശൻ ഒരു വിസ്മയം സൃഷ്ടിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്.
0: താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു വിസ്മയം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരു വിസ്മയമാണ് വി ഡി സതീശൻ. കൂടുതൽ വിസ്മയങ്ങൾ വരാൻ പോവാണ്. ആരാണിത്?
9: എന്റെ പേര് ജ്യോതി എന്നാണ്.
0: ജ്യോതി ഒട്ടു ഇതല്ല. ജ്യോതി എന്നോട് ഹലോ പറഞ്ഞാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അവസാന നിമിഷം വരും കേട്ടോ. താങ്കൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ വിഷയങ്ങൾ ഉണ്ടെന്നറിയാം. അവസാനാണല്ലോ വരുന്നത്, അവസാനാണോ കേൾക്കുന്നത്?
9: ഞാൻ കുറച്ച് ട്രൈ ചെയ്തു.
0: പറയൂ പറയൂ.
9: ആദ്യം വിചാരിച്ച് കേട്ടോണ്ടിരുന്നു, നോക്കട്ടെ നമ്മൾക്ക് നമുക്ക് അവിടെ എന്ത് കാര്യം.
0: അപ്പൊ കാര്യമുണ്ട്.
9: കാര്യം തൊട്ട് മുമ്പിൽ ഒരാൾ പറഞ്ഞു ഞാൻ കുടിക്കില്ല, അതുകൊണ്ടാണ്. ഞാൻ MDMA യൂസ് ചെയ്യാത്ത ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് MDMA കൊണ്ടുവരാൻ പറ്റുമോ?
0: തഗ്ഗോട് തഗ്ഗ്. അതെ, ശരി. ഷാജി താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് നിൽക്കണേ. ഒരു ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ ഇപ്പൊ ജ്യോതി ചോദിച്ചത്.
9: ഞാനും നല്ല കുടിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് MDMA കുറച്ചുകൂടി സ്ട്രോങ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ടെങ്കിൽ, ഇടത്ത് കാലിൽ മന്തുപ്പ വലത് കാലിക്ക് പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കാനോ അംഗീകരിക്കാനോ നമുക്കുള്ള സമയമായിട്ടില്ല, 2 മാസമല്ലായിട്ടു. അതെ, അപ്പൊ ഓരോരോ പ്രവർത്തികൾ വരുന്നു, ആ വിഷയാടിസ്ഥാനത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ അപ്പൊ അൾട്ടിമേറ്റ്ലി ഇവരെന്ത് ചെയ്യാ, ഗേട്ടമ്മാവി അനിയമാവി വല്ല. നമുക്ക് അതിനൊരു പ്രത്യേക ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. ഇപ്പൊ നോക്കൂ, എത്ര വലിയ കറപ്ഷൻസ് കൊണ്ടുവരുമ്പോഴും അൾട്ടിമേറ്റ്ലി ഇവരെ എന്താണ് അവിശ്വാസം കൊണ്ടുവരാനൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. നിയമസഭയിലും പല വിഷയങ്ങളിലും ഒരുമിച്ച് കൊണ്ടുവരുന്നു.
0: അല്ല, കോർപ്പറേഷനിൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനെതിരെ പിന്നെ എന്താ പറയുക, പ്രമേയം കൊണ്ടുവരാൻ രണ്ടുപേരും ഒപ്പം നിൽക്കില്ലേ?
9: അതെ, ഞാൻ കോർപ്പറേഷന്റെ കാര്യത്തിലും ഇതേ നിലപാടാണ്. 4 മാസമല്ലേ ആയിട്ടുള്ളൂ.
0: അതെ, സമയം കൊടുക്കുക അല്ലേ. എല്ലാവർക്കും സമയം ഇഷ്ടം പോലെ നമ്മൾ വാരിക്കോരി കൊടുക്കും. അത് കഴിഞ്ഞിട്ടും ഒന്നും ഇല്ലെങ്കിലാണ് പ്രശ്നമാവാൻ വേണ്ടി പോകുന്നത്.
9: ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്ന 5 കൊല്ലത്തെ കാലാവധി എന്തുകൊണ്ടാണ് 5 കൊല്ലം കാലാവധി? വന്ന് സ്വിച്ചിട്ട പോലെ പിറ്റേ ദിവസം
0: മാറ്റാൻ പറ്റില്ല,
9: ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റാൻഡും അത് തന്നെയായിരുന്നു അല്ലെ.
0: അതെ,
9: ഇതിനൊക്കെ സമയം എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ മദ്യത്തിന്റെ കാര്യം പറയാം. നമ്മൾക്ക് ഡെവലപ്മെന്റ് തന്നെയാണ് വേണ്ടത്. മദ്യത്തിലോ കഞ്ചാവിലോ കൃഷിയിലോ അല്ലെങ്കിൽ ലോട്ടറിയിലോ നിന്നുകൊണ്ട് നമുക്ക് ഒരു പരിധിക്കപ്പുറം പോവാൻ കഴിയില്ല. അപ്പൊ പുതുതായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതിനുള്ള ചുവടുകൾ വെക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ക്രിയാത്മകമായ സഹകരണം കൊടുത്തുകൊണ്ട് തന്നെ വേണം. പക്ഷേ ഈ ഇപ്പൊ എന്താണ്, വേറൊരാൾ കൂടി ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അന്ന് ഞങ്ങൾ വിമർശിച്ചു ഇന്ന് വരുന്നു പറയുമ്പോൾ, നിങ്ങളിപ്പോ മിനി പത്മയെ ഉദാഹരണമായിട്ട് പറഞ്ഞു, മിനി പത്മയുടെ സ്റ്റാൻഡിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ അംഗീകരിക്കല്ലേ വേണ്ടെന്ന് ചോദിച്ചു
0: അല്ലേ. അതെ,
9: അപ്പൊ ആ ഒരു സ്റ്റാൻഡ് അല്ലേ ക്ലിയർ അല്ലേ പറയുന്നത്?
0: മനസ്സിലായി.
9: അപ്പൊ നമ്മള് പ്രതിപക്ഷ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാക്സിമം വിമർശിക്കുക ഏതൊരു നല്ല കാര്യത്തിന് എന്നതും എന്നാൽ ഭരണപക്ഷത്തിലേക്ക് വരുമ്പോ അത് റിപ്പീറ്റ് ചെയ്യുക എന്നതും. അത് നമ്മള് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പല അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ
0: നമ്മുടെ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം വിളിച്ചത് കേട്ടോ.
9: താങ്ക് യു.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അദാനി MSC കരാർ വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. FCRA പ്രത്യേക പ്രമേയം നിയമസഭയിൽ പാസായി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ധനബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉയർത്തിയ വിമർശനം അവഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ബിൽ നാടനാപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. അതേസമയം ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ തിടുക്കപ്പെട്ടാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കെ എൻ ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച കാര്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ അവതരിപ്പിച്ചത് സഭയുടെ അവകാശം ലംഘിക്കുന്നതാണെന്ന് കെ എൻ ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതേസമയം കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ അവതരിപ്പിച്ചതെന്നും ക്രമപ്രശ്നമില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവടക്കം നിർദ്ദേശിക്കുന്ന ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് അബദ്ധം സംഭവിച്ച് മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്. സ്പീക്കർ റൂളിംഗ് നടത്തുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബാലഗോപാലിനെ തിരുത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ധനകാര്യ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടേണ്ടതാണെന്നും എന്നാൽ ഈ ബില്ല് അത്തരത്തിലുള്ള ചർച്ചകൾ കൂടാതെ ധൃതി പിടിച്ച് അവതരിപ്പിക്കുകയാണെന്നും ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബാലഗോപാൽ ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചു. സഭയിലുണ്ടായിരുന്ന രണ്ട് BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും NGOകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണ് ും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് BJP അംഗം വി മുരളീധരൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം, അത് തേടിയിട്ടില്ല. ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രം. അഞ്ച് കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അതീവ സുരക്ഷാ സ്ഥലങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണ്ടതെന്ന് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മരവിപ്പ് നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു മാർച്ചിലാണ് നൽകാൻ ഉദ്ദേശിച്ചത്. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസം മുട്ടിനിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ ആശ്വാസമാകും. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്നും ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാം FIR ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണമോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്രായിയെ VHP ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്രായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ VHP തള്ളി. ചമ്പത്രായി അയോധ്യയിൽ തുടരും. അദ്ദേഹത്തിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചമ്പത്രായ്ക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും VHP ആവശ്യപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കായാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി നരേന്ദ്രമോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ച് ഇറാൻ. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചു. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കും. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. US മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. ജന്മനാൽ ലഭിക്കുന്ന പൌരത്വ അവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമം തടഞ്ഞ് സുപ്രീംകോടതി. 9-അംഗ ബെഞ്ചിൽ 6-3 ഭൂരിപക്ഷത്തിനാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതി സുപ്രധാന വിധി പ്രസ്താവിച്ചത്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടം കേടുപാടുകൾക്ക് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം, തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാകും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കോൺസുലേറ്റ് ഒരുക്കി. 800-463-342 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് ബന്ധപ്പെടാം. July 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദവിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ലോകകപ്പിൽ ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. 3 വർഷത്തെ വിലക്കാണ് പിൻവലിച്ചത്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സഹ ഉടമയായ ശ്രീശാന്തിന് ടീമിനൊപ്പം ചേരാം. KCIക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നത്. വിലക്കിനെ ചോദ്യം ചെയ്ത ശ്രീശാന്ത് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നാലെ മാപ്പ് എഴുതി നൽകിയെന്നാണ് KCI വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Russell Kaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
8: Brought to you by Ozone Cargo.
9: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്
8: 11 മിനിറ്റ്.
9: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
1: Weather update
8: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

സച്ചാൻ എനർജറ്റിക് ട്രാക്ക്. ശരിക്കും പറഞ്ഞാൽ മലയാളികളിലെ കംപ്ലീറ്റ്ലി ഒന്ന് ഒരു ഒരു റാപ്പോ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരൊക്കെ ആണെങ്കിൽ പിന്നീട് എടുത്ത് പറയുക കൂടി വേണ്ട, അത്രമാത്രം ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രാക്ക് തന്നെ കുട്ടനാടൻ പുഞ്ചയിലെ അല്ലേ.

ആൻഡ് യെസ്, ഈ ഒരു ട്രാക്ക് നമ്മളിപ്പോ കേട്ടതിന് വേറൊരു കാരണം കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ വള്ളംകളികളുടെ സീസൺ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ സ്കെഡ്യൂൾ ചെയ്തിരുന്നനുസരിച്ച് പാട്ട് വന്നതാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് താഴെ കിടന്ന പാട്ടൊന്ന് മുകളിലേക്ക് പിടിച്ചിട്ട് വന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒഫീഷ്യലി വള്ളംകളികളുടെ സീസണും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ കുറച്ച് റീലുകളൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആറന്മുള വള്ളംകളിയോടനുബന്ധിച്ചുകൊണ്ടുള്ള വള്ളംകളി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതല്ല, അതിൻ്റെ വേണ്ടുന്ന പ്രിപ്പറേഷൻസും കുറേയധികം ചിട്ടവട്ടങ്ങളും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പരിപാടികൾ, കാര്യ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കായലോര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ആ ഒരു ഇപ്പോൾ ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ടാവട്ടെ, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയാവട്ടെ, ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ സ്വന്തം പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാവട്ടെ, അങ്ങനെ ഈ വള്ളംകളികളുടേതായിട്ടുള്ള ആരവങ്ങളും ഓളങ്ങളും ഒക്കെ തന്നെയായിരിക്കും ആ ഒരു ഏരിയകൾക്ക് മുഴുവൻ. ശരിക്കും എപ്പോഴെങ്കിലും ബീങ് എ മലയാളി കമ്പൽസറി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. ചിലപ്പോൾ പെർട്ടിക്കുലർലി നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ ജനിച്ച് വളർന്ന ഒരു ഏരിയയിൽ ഈ പറഞ്ഞ പോലെ വള്ളംകളി അത്രമാത്രം ഫാൻ ബേസ് ഉള്ളൊരു കാര്യം ആയിരിക്കില്ല. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള സ്വീകാര്യതയുള്ള ഇടങ്ങളിൽ പോയിട്ട് കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്ലഷർ, അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു എനർജി, അതിൻ്റെ ആ ഒരു വൈബ്, റാപ്പോ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എനിവേ, എന്തായാലും നമ്മുടെ മലയാളികളുടെ വലിയൊരു അടയാളം തന്നെയാണ് വള്ളം കളി എന്നുള്ളത്. സോ ആ ഒരു ട്രാക്ക് കേട്ട സമയത്ത് അത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. നമസ്കാരം, ദിസ് ഇസ് ഹോം 92.2 FM. ആസിഫ് ആണ് കൂടെ ഉള്ളത്. ഇപ്പോൾ ഇത് നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കും, വള്ളംകളിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സമയം, നാട്ടിലെ കാലാവസ്ഥ, നാട്ടിലെ മഴ, നാട്ടിലെ പുഴ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിങ്ങലിങ്ങനെ ഇങ്ങനെ എരച്ച് കയറി തലയിലേക്ക് എത്തും. കാരണം വേറൊന്നുമല്ല, നമുക്കിവിടെ കാറിൻ്റെ ഡോർ തുറന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിങ്ങിൽ നിന്ന് നേരെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുകയാണ് ആ എക്സസീവ് ചൂട് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള ഒരു ആനുകൂല്യം, സൗകര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർഡാണ് ഈ ഒരു സമ്മറിന് വേണ്ടിയിട്ട്. ഓഫ്കോഴ്സ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സമ്മർ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ചൂടിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡാണ്. നമുക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, ഇവിടുത്തെ അതോറിറ്റീസ് ആണെങ്കിൽ പോലും, ബസ് സ്റ്റേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആവട്ടെ, എല്ലാ ഇടവും അത്രമാത്രം എയർ കണ്ടീഷൻഡ് ആക്കി, ആൻഡ് ഇപ്പോൾ ഡെലിവറി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഏറ്റവും പീക്കായിട്ടുള്ള അവേഴ്സിൽ പോലും വർക്ക് ചെയ്യേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ റെസ്റ്റ് ഏരിയാസ് പോലും കൊടുത്തുകൊണ്ട് അത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ. ആൻഡ് മാത്രമല്ല, ഓഫീസുകളാവട്ടെ, വീടുകളാവട്ടെ, എല്ലാം തന്നെ എയർ കണ്ടീഷൻഡ് ആണ്. പക്ഷേ യൂറോപ്പിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും ഇതുപോലെ ഒരു സമ്മർ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ എക്സസീവ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഹൈക്ക്. എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ ചൂട് അവിടെ അനുഭവിക്കുന്നുണ്ട്. 45, 46, 47 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ റോഡിലെ ടാർ ഇങ്ങനെ ഉരുകി മാറുന്നത്. ശരിക്കും കുറേ പേര് ചോദിക്കും, 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ടാർ ഉരുകി പോകും, അല്ലെങ്കിൽ റെയിൽവേ പാളം വളയും എന്നൊക്കെ പറയും, അതൊക്കെ ചുമ്മാ നടക്കുന്ന കാര്യമാണ്, എല്ലാം എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിലേന്ന്. അങ്ങനെയല്ല, അവിടുത്തെ ഒരു കാലാവസ്ഥ നിലയ്ക്കനുസരിച്ചാണ് അവിടുത്തെ നിർമ്മിതികൾ നടക്കാറുള്ളത്. അത് എല്ലാ ഏരിയാസിലും എല്ലാ ജോഗ്രഫിയിലും അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പോലെ റബ്ബറൈസ്ഡ് റോഡുകളാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് മാക്സിമം ടെമ്പറേച്ചറായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിന് വേണ്ടുന്ന രീതിയിലായിരിക്കും ആ നിർമ്മിതികളൊക്കെ നടത്താറുള്ളത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെമ്പറേച്ചർ ഹൈക്ക് വരുന്ന സമയത്താണ് കൺട്രോൾ വിട്ട് കാര്യങ്ങൾ കൈമാറിപ്പോകുന്നത്. എന്തായാലും ഇവിടെ ഈ വർഷത്തെ ചൂട് എന്ന് തീരും എന്നുള്ളൊരു ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ യു എയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ വരെ ഇങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത്, അടുത്ത ജൂലൈ, ഈ ജൂലൈ മാസം, അടുത്ത ജൂലൈ അല്ല, ഇന്ന് 1st ഇന്ന് ജൂലൈ 1st നമ്മൾ ആദ്യത്തെ 6 കവർ ചെയ്തിട്ട് 2026 രണ്ടാം പാദത്തിലേക്ക് അങ്ങോട്ട് ഒഫീഷ്യലി എൻട്രി നടത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ജൂലൈ മാസം കുറച്ചധികം സീനായിരിക്കും, കുറച്ചധികം എക്സസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്നാണ് നിലവിൽ അറിയാൻ പറ്റിയിട്ടുള്ളത്. കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്നത് പ്രകാരം സെപ്റ്റംബർ 23 വരെ ഒഫീഷ്യലി ഈ ഒരു ചൂട് കാലാവസ്ഥ നീണ്ടിരിക്കും എന്നുള്ളതാണ്. ഒഫീഷ്യൽ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. യു എയിലെ നിലവിലുള്ള കഠിനമായിട്ടുള്ള ഈ ഒരു വേനൽച്ചൂടിൽ നിന്നുമുള്ള ആശ്വാസം ലഭിക്കാനുള്ള ഒഫീഷ്യൽ ഡേറ്റ് ആയിട്ട് നമുക്ക് സെപ്റ്റംബർ 23 എന്ന തീയതിയെ കണക്കാക്കാം. അത് മനസ്സിലിങ്ങനെ കോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഈ കടുത്ത ചൂടിലൂടെ കടന്നു പോകുന്ന സമയത്തും വേനൽക്കാലം ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്ന തീയതിയാണ് ഈ സെപ്റ്റംബർ 23 എന്ന് പറയുന്നത്. ആൻഡ് അതിനിടയിൽ ചില സമയത്തൊക്കെ മഴയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ശരി, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ നമുക്ക്. ഒരു അടിപൊളി ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഷടപടയിൽ നിന്ന് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ദിസ് ഈസ് ബാക്ക് ടു ഹോം. ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
8: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
8: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
9: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കഴിഞ്ഞ ദിവസത്തെ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള മത്സര ഫലങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. തൊട്ട് തലേ ദിവസം പ്രത്യേകിച്ചും ജർമ്മനിയുടെ പുറത്തുപോക്കാവട്ടെ അല്ലെങ്കിൽ നെതർലാൻഡ്സിന്റെ പുറത്തുപോക്കാവട്ടെ ഒക്കെ നമുക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഷോക്കായിരുന്നു ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ എന്തായാലും ഫ്രാൻസിന്റെ ആരാധകർ തൽക്കാലം സമാധാനത്തോടുകൂടി തന്നെ ഇരിക്കുക. കാരണം യു ആർ ഹാവിംഗ് ദ വൺ ആൻഡ് ഓൺലി എംബാപ്പെ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് മികവ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകകപ്പ് 2026 റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ സ്വീഡനെ ആസ് എക്സ്പെക്റ്റഡ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ആധികാരികമായിട്ട് തകർത്തുകൊണ്ടാണ് ഫ്രാൻസ് ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് എൻട്രി നടത്തിയിരിക്കുന്നത്. ആൻഡ് ഫ്രഞ്ച് ക്യാപ്റ്റനായിട്ടുള്ള കിലിയൻ എംബാപ്പെ ഒട്ടനവധി ചരിത്ര റെക്കോർഡുകളാണ് തൻ്റെ പേരിൽ ഈ ഒരു വേൾഡ് കപ്പിൽ മാത്രം തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം ഇരട്ട ഗോളുമായിട്ടാണ് തിളങ്ങിയിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ മത്സരത്തിൽ. തകർപ്പൻ വിജയത്തോടെ പ്രീ ക്വാർട്ടറിലെത്തിയിരിക്കുന്ന ഫ്രാൻസിൻ്റെ അടുത്ത എതിരാളികൾ ഒരുപക്ഷേ മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനിയെ ഷൂട്ടൌട്ടിൽ അട്ടിമറിച്ചെത്തിയ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായിട്ടുള്ള പരാഗ്വേയാണ്. കമ്പാരിറ്റീവ്ലി ഇറ്റ് വിൽ ബി എ കേക്ക് വാക്ക് ഫോർ ഫ്രാൻസ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം പരാഗ്വേ നല്ല ടീമല്ല എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോഴത്തെ ഫ്രാൻസിന്റെ ആ ഒരു ഫുട്ബോൾ ടീമിന്റെ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു ഒത്തൊരുമയും അവരുടെ ഒരു കരുത്തിന്റെയും ഒക്കെ മുൻപിൽ തീർച്ചയായിട്ടും പരാഗ്വേ അവർക്ക് അനായാസേന ക്വാർട്ടറിലേക്കുള്ള യാത്ര വഴിയൊരുക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ ഒഫ്കോഴ്സ് ഇത് ഫുട്ബോളാണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം, അപ്രതീക്ഷിതമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ തയ്യാറെടുത്തിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് എർലിംഗ് ഹാലൻഡ് നാളത്തെ ഫുട്ബോളിന്റെ പ്രതീക്ഷ, അദ്ദേഹത്തിന്റെ ചിറകിലേറിക്കൊണ്ട് നോർവേയും അങ്ങനെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളിൽ മറ്റൊരു മത്സരത്തിലാണെങ്കിൽ മെക്സിക്കോ ഓഫ്കോഴ്സ് പ്രീ ക്വാർട്ടറിലേക്ക് ഇക്വഡോറിനെ തകർത്തുകൊണ്ട് 2-0 ഇക്വഡോറിനെ തകർത്തുകൊണ്ട് മെക്സിക്കോയും അങ്ങനെ മാർച്ച് ചെയ്തിരിക്കുന്നു. സോ ഇന്നത്തെ ദിവസത്തെ മത്സരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് വലിയ ടീമുകളാണ്, വേൾഡ് കപ്പ് ജേതാക്കളായിട്ടുള്ള ടീമാണ് ഇംഗ്ലണ്ടൊക്കെ. ഇംഗ്ലണ്ടും അതുപോലെ തന്നെ കോങ്കോയും തമ്മിലുള്ള മത്സരമുണ്ട്, ബെൽജിയത്തിന്റെ മാച്ചുണ്ട്, ബെൽജിയം സെനഗൽ ആൻഡ് യു എസ് എ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന തമ്മിലുള്ള മത്സരമുണ്ട്. അപ്പോൾ ഇതിൽ ഏകപക്ഷീയമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു പ്രഡിക്ഷനൊക്കെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന മത്സര ഫലങ്ങളാണ് ഉള്ളത്. ഞാൻ ഇനിയും കാത്തിരിക്കുന്നത് സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആ ഒരു മത്സരങ്ങൾക്കുണ്ട്. അതിൽ എസ്പെഷ്യലി പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ എന്തും സംഭവിക്കാം. അത് വെള്ളിയാഴ്ച ദിവസമാണ് ആ ഒരു മാച്ച് നടക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഓഫ് 32 ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരങ്ങളിലൊന്നായിരിക്കും പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. പോർച്ചുഗൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ആ കോർഡിനേഷൻ ഇല്ലാത്ത കളിയുമായിട്ടങ്ങനെയാണ് ക്രൊയേഷ്യയുടെ മുന്നോട്ട് ചെല്ലുന്നതെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. എനിവേ, എന്തായാലും ഈ വേൾഡ് കപ്പ് കാലം ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം നാട്ടിലേക്കുള്ള ടിക്കറ്റിൻ്റെ നിരക്കൊക്കെ അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള ഒരു ടിക്കറ്റ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആയുർവേദ പാക്കേജുകൾ, കൈനിറയെ സമ്മാനങ്ങൾ, വേറെ ഗോൾഡ് കോയിൻസ്, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഞങ്ങളോട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഫിഫ പ്രെഡിക്ഷൻ കോൺടെസ്റ്റിലൂടെ. യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കേട്ടുകൊണ്ട് എന്തായാലും നമ്മൾ മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻസ് കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. ചുമ്മാ ഫൈനൽ ആരൊക്കെ തമ്മിലായിരിക്കും, എങ്ങനെയായിരിക്കും ഫൈനൽ കഴിയുന്ന സമയത്ത്, ഫൈനൽ വിസിൽ മുഴങ്ങുന്ന സമയത്ത് നമ്മുടെ ഇത്തവണത്തെ വേൾഡ് കപ്പ് ആരായിരിക്കും ഉയർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രവചനം, അത് ഫൈനൽ കളിയിലെ ആ ഒരു വിന്നിംഗ് ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രം ഞങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. അതിന് ഫിഫ സ്പേസ് നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക 0585829220 ഗംഭീര സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. നാട്ടിലേക്കുള്ള ടിക്കറ്റ്, അതോടൊപ്പം തന്നെ ഗോൾഡ് സമ്മാനങ്ങൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദ പാക്കേജ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ നിരവധി ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ ഷടപടയെന്ന് പ്രൊഡിക്റ്റ് ചെയ്തേ. ഇപ്പോൾ ബ്രസീൽ ഫാൻസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ എന്തായാലും പറയും ബ്രസീലിനെയായിരിക്കും ഫൈനലിൽ ജയിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ പറയും ബ്രസീൽ ചിലപ്പോൾ അർജന്റീനയെ തോപ്പിച്ചായിരിക്കും ഫൈനൽ കപ്പ് ഉയർത്തുന്നതെന്ന്. അങ്ങനെയാണെങ്കിലും ഞങ്ങൾ രണ്ടടിക്കും അവർ ഒന്നടിക്കും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ തയ്യാറെടുപ്പ് നടത്തി മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആരാധകരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫിഫ സ്പേസ് നിങ്ങളുടെ ആ ഒരു പ്രവചനം സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക 0585829220. അവസാനം പ്രീ ക്വാർട്ടർ തുടങ്ങി അല്ലെങ്കിൽ ക്വാർട്ടർ തുടങ്ങിയിട്ടൊക്കെ നടത്തുന്ന പ്രഡിക്ഷൻസ് ഒന്നും ഞങ്ങൾ വിലവെക്കില്ല കേട്ടോ. മുന്നേ കൂട്ടി നടത്തുന്നവർക്കായിരിക്കും ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചേ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഈ ഒരു സമയത്തെ റോഡ്സിന്റെ ട്രാഫിക് സിറ്റുവേഷൻസ് നോക്കുന്ന സമയത്ത് അൽഖേൽ റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് അൽഖൂസ് ഫോർ ഭാഗത്തായിട്ട് ഒരു ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ അതുമായിട്ടുള്ള ക്രോസിംഗ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് അൽഖേൽ റോഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഫ്യൂ സെക്കൻഡ്സ് ബാക്ക് ആണ്, പക്ഷേ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം ട്രാഫിക് ബിൽഡായി തുടങ്ങിയിട്ടുണ്ട്. സോ അൽഖേൽ റോഡ് എടുത്ത് വരുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ കുറച്ചധികം സമയത്തെ ഒരു ഡിലേ നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. ഹെസ സ്ട്രീറ്റിൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കൺജഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാക്ഡ് ആണ് ഹെസ സ്ട്രീറ്റ്. ഷെയ്ഖ് സായദ് റോഡിലും ആ ബർഷാ ഹൈറ്റ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുക്കുന്നവർക്ക് അവിടെ കുറച്ചധികം നേരത്തെ കണ്ടീഷൻസ്, ബർഷാ ഹൈറ്റ്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗ്രീൻസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഷെയ്ഖ് സായദ് റോഡ് എടുത്ത് വരാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും കുറേയധികം സമയത്തെ ഒരു ഡിലേ ഇന്ന് അവിടെ അനുഭവപ്പെടുമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കണ്ടീഷൻ. അവിടെയും രണ്ട് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു ടു സീസൺസ് ഹോട്ടൽസിന്റെ പാരലി. അപ്പോൾ ആ ഒരു ഇതിൽ അതുകൊണ്ട് തന്നെ കുറച്ചധികം കണ്ടീഷൻസ് ഷെയ്ഖ് സായദ് റോഡിലും ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, പ്രധാനപ്പെട്ട മറ്റ് വഴികളിലേക്ക് വരുന്ന സമയത്ത് അൽഖേൽ സ്ട്രീറ്റിൽ വീണ്ടും ഒരു ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് റാസൽകോ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു മറാസി ഡ്രൈവൊക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ കുറച്ചധികം കണ്ടീഷൻസ് കാണുന്നുണ്ട്. ആൻഡ് ദുബായ് ഡിസൈൻ സ്ട്രീറ്റിന്റെ ഭാഗത്തായിട്ട്, ദുബായ് ക്രീക്കിന്റെ അവിടെ നിന്ന് വരുന്ന ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റ് കണക്ട് ചെയ്ത് കയറുന്ന അടുത്തായിട്ട് അവിടെ കുറേയധികം കണ്ടീഷൻസ് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം ട്രാഫിക് സിറ്റുവേഷൻ അവിടെ രൂക്ഷമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മാപ്പ് കാണുന്ന സമയത്ത് മാപ്പിൽ ഓടാൻ വൈകിയതൊന്നും ആയിരിക്കില്ല, എന്തായാലും ഒന്ന് ഡ്രൈവ് ചെയ്യുന്നവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും നിലവിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്. ആൻഡ് എയർപോർട്ട് സ്ട്രീറ്റ് ആസ് യൂഷ്വൽ നല്ല രീതിയിൽ പാക്ഡാണ്, ഹെവിലി പാക്ഡ് സിറ്റുവേഷനിൽ തന്നെയാണുള്ളത്. എതിഹാദ് ടോൾ റോഡിലേക്ക് ട്രാഫിക് നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആ ഒരു പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷെയ്ഖ് റാഷിദ് റോഡിൽ, അൽമക്തൂം സ്ട്രീറ്റുമായിട്ടുള്ള ഇൻ്റർ കണക്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും എത്തിഹാദ് ടോൾ റോഡിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ഷെയ്ഖ് റാഷിദ് റോഡിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ അവിടെയും കുറച്ചധികം നേരത്തെ ഡിലേ അനുഭവപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. വിഴിഞ്ഞത്തെ നിയമസഭയിൽ

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്. അക്ബർ ട്രാവൽസ് UAE പ്രസൻസ് പ്രെഡിക്ട് ചാമ്പ്യൻ 2026. അക്ബർ ട്രാവൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
5: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: You're listening to Home 92.2 FM. Home is a feeling.

0: റൈറ്റ്, 79 രൂപ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിന്റെ ഒരു പുതിയ ഫീച്ചർ നമുക്ക് കിട്ടും, വാട്സാപ്പിന്റെ പ്ലസ്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇന്ത്യയിൽ മറ്റേ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ വാട്സാപ്പ് പ്ലസ് കേട്ടോ. ഇതിന്റെ പിറകെ ആക്ച്വലി സ്പീക്കിംഗ് കസ്റ്റമേഴ്സ് ഒക്കെ കുറച്ച് ആശങ്കയിലായിരിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള വാട്സാപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഒരു പക്ഷേ ഇനി മാസം 79 രൂപ കൊടുക്കണോ എന്ന് പറയുന്നൊരു സംശയമാണ് ഈ ആശങ്കയുടെയൊക്കെ പിന്നിലെ യഥാർത്ഥ റീസൺ. കാരണം ഈ കാര്യത്തിൽ 79 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം മറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോമുകൾ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്. പക്ഷേ ഈ 79 രൂപ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് എക്സ്ട്രാ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ സംശയമൊക്കെ അങ്ങ് മാറി കിട്ടും. വാട്സാപ്പിന്റെ ലുക്കും ഫീലും തങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വാട്സാപ്പ് പ്ലസ് എന്ന് പറയുന്നൊരു പരിപാടി ഇപ്പോൾ അവർ ഇന്ത്യയിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണ വാട്സാപ്പിൽ ലഭിക്കാത്ത ചില സവിശേഷമായിട്ടുള്ള ഫീച്ചറുകളൊക്കെ ഈ ഒരു 79 രൂപയുടെ പ്ലാൻ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വാട്സാപ്പിന്റെ കളർ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഈ പച്ചക്കളർ മാത്രം ഇങ്ങനെ കണ്ട് കുറേ കാലമായിട്ട് ഇതേ വാട്സാപ്പ് തന്നെയാണല്ലോ, ഒന്ന് മാറ്റിയാൽ ഒരു ചേഞ്ച് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വൈബ്രന്റ് ബ്ലൂ, അതുപോലെ റോയൽ പർപ്പിൾ, പിന്നെ ഫോറസ്റ്റ് ഗ്രീൻ, ഫ്യൂഷ്യ പിങ്ക് തുടങ്ങിയിട്ട് 18 നിറങ്ങളിലേക്ക് നമുക്ക് തീമുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പിന്റെ ഈ ഫീച്ചറിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. വാട്സാപ്പിന്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പച്ച ലോഗോയ്ക്ക് പകരം ഹോം സ്ക്രീനിൽ ഉപയോഗിക്കാൻ വേണ്ടി 14 വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈനുകളൊക്കെയാണ് അവർ സെറ്റ് ആക്കിയിട്ടുള്ളത്. ആൻഡ് ഇവയ്ക്കൊക്കെ പുറമേ ഫിൽട്ടർ, റിപ്പിൾ, മെഡോ തുടങ്ങി 10 പുതിയ നോട്ടിഫിക്കേഷൻ സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആകെ തുകയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപയോഗമുള്ള കാര്യമൊന്നുമല്ല. 79 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം, ഒന്ന് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യണം എന്ന് തോന്നുന്നവർക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിവേ, എന്തായാലും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുക, ആ അതിനകത്ത് പിടിച്ചതിനെ തുടങ്ങാമല്ലോ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചില സാധനങ്ങളെ വളരെ വളരെ വളരെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇടങ്ങൾ ഭയങ്കര സന്തോഷം തരുന്ന, ഇഷ്ടം തരുന്ന കാര്യങ്ങളൊന്നും തന്നെയാണല്ലേ. അപ്പോൾ അതിനെന്ത് വേണം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സദസ്സുകളിൽ നമ്മളും എത്തിച്ചേരണം. അത്തരത്തിലുള്ള ഏതൊരു പഴയ പാട്ടൊക്കെ ഉണ്ടല്ലോ, മനസ്സ് ഒരു മാന്ത്രിക കുതിര, അങ്ങനെ കണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊട്ടും പിടിതരാത്ത മനസ്സിൻ്റെ ചില നിഗൂഢതകളെ നമുക്ക് മുന്നിലേക്ക് റിവീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മെൻറ്റലിസ്റ്റാണ് മെൻറ്റലിസ്റ്റ് ഫാസിൽ ബഷീർ. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ, ഞാൻ അദ്ദേഹത്തെ ആദ്യം ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുന്നത് വ്യാജ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, കുറേ വ്യാജന്മാരുടെ പല വ്യാജത്തരങ്ങളെയും പൊളിച്ചെടുത്തുകൊണ്ട് നമ്മൾ പണ്ട് മുതലേ സിനിമകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അന്തരീക്ഷത്തിൽ നിന്നും അതാ ഒരു ആപ്പിൾ എടുക്കുന്നു, അന്തരീക്ഷത്തിൽ നിന്നും അതാ കുറച്ച് ഭസ്മം എടുക്കുന്നു. അപ്പോൾ ഈ പരിപാടികളെല്ലാം പൊളിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളെയും അതിൻ്റെതായിട്ടുള്ള ട്രിക്സുകളെയും നമുക്ക് മുന്നിൽ റിവീൽ ചെയ്തുകൊണ്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരാളാണ് മെൻറ്റലിസ്റ്റ് ഫാസിൽ ബഷീർ. മാത്രമല്ല എല്ലാത്തിനെയും കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന ഈ ഒരു മേഖലയിലെ പയനിയർ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ട്രിക്സ് മാനി എന്ന് പറയുന്ന ഒരു മെഗാ ഷോ കഴിഞ്ഞ വർഷം യുഎയിലൊക്കെ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ റിസപ്ഷനും വലിയ സ്വീകാരം കിട്ടിയിരുന്നു. നമ്മളെ തന്നെ നമ്മളെക്കൂടി അതിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട്, ഒരു സാധാരണ സ്റ്റേജിൽ നടക്കുന്ന ഷോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെക്കൂടി ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണ രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. സോ നമ്മളും ആ ഒരു യാത്രയിൽ ആ ഷോവിൻ്റെ ഭാഗമായിട്ട് ഒരു 3-4 മണിക്കൂർ മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിക്സ് മാനിയ 2.0 നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സഫാരി മോളിൽ ഈ വരുന്ന 4 ആൻഡ് നെക്സ്റ്റ് 12 ജൂലൈ 12 ദുബായ് ഫോക്ലോർ അക്കാഡമിയിലുമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പലയിടങ്ങളിൽ, ഇപ്പോൾ റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ കിസൈസിലുള്ള തലാല ഹൈപ്പർ മാർക്കറ്റിലേക്കൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിലേക്ക് വാട്സാപ്പ് അയച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഷോസിലൂടെ 1-2 പേർക്ക് ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829200. ടിക്കറ്റുകൾ എവിടെയൊക്കെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ചോ. കമ്പൽസറി ആയിട്ടും പോയി കാണണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരാവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോകുന്നവരാവട്ടെ എല്ലാം തന്നെ വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട അത്രമാത്രം രസകരമായിട്ടുള്ള ഒരു സംഗതിയാണത്. എനിക്കറിയാൻ സാധിച്ചത് ഇതിൻ്റെ സംഘാടകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം വന്ന് ഈ ഷോ അറ്റൻഡ് ചെയ്ത ഏതാണ്ട് 95% ആളുകളും ഇത്തവണത്തെ ഷോയ്ക്കും അവർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത്രമാത്രം നമ്മളെ എൻഗേജ്ഡ് ആക്കി മാറ്റുന്ന ഒരു ഷോ തന്നെയാണ്, ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഒട്ടും വൈകരുത്, ഇപ്പോൾ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തോളൂ. നമ്മുടെ ഇവിടുന്ന് ട്രിക്സ് മാനിയൻ്റെതായിട്ടുള്ള ടിക്കറ്റ്സ് ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ കൂടി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ മെസ്സേജ് അയക്കുക. ടിക്കറ്റുകൾ എവിടെ കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ടും ആ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, 0585829200.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അദാനി എം എസ് സി കരാർ വിഴിഞ്ഞത്ത് കുത്തുക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. എഫ് സി ആർ എ പ്രത്യേക പ്രമേയം നിയമസഭയിൽ പാസായി. ഇന്ത്യൻ പാസ്പോർട്ടുകളുടെ നിരക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കുത്തനെ കൂട്ടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ധനബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉയർത്തിയ വിമർശനം അവഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ബിൽ നാടനാപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. അതേസമയം ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ തിടുക്കപ്പെട്ടാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കെ എൻ ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച കാര്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ അവതരിപ്പിച്ചത് സഭയുടെ അവകാശം ലംഘിക്കുന്നതാണെന്ന് കെ എൻ ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതേസമയം കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ അവതരിപ്പിച്ചതെന്നും ക്രമപ്രശ്നമില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവടക്കം നിർദ്ദേശിക്കുന്ന ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് അബദ്ധം സംഭവിച്ച് മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്. സ്പീക്കർ റൂളിംഗ് നടത്തുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബാലഗോപാലിനെ തിരുത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ധനകാര്യ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടേണ്ടതാണെന്നും എന്നാൽ ഈ ബില്ല് അത്തരത്തിലുള്ള ചർച്ചകൾ കൂടാതെ ധൃതി പിടിച്ച് അവതരിപ്പിക്കുകയാണെന്നും ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബാലഗോപാൽ ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എഫ് സി ആർ എ നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ എൽ ഡി എഫ് പൂർണ്ണമായി പിന്തുണച്ചു. സഭയിലുണ്ടായിരുന്ന രണ്ട് ബി ജെ പി അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും എൻ ജി ഒകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണെന്നും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് ബി ജെ പി അംഗം വി മുരളീധരൻ, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ എം എസ് ഇ അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം, അത് തേടിയിട്ടില്ല. ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രം. അഞ്ച് കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം. പഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ അതീവ സുരക്ഷാ സ്ഥലങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണ്ടതെന്ന് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മരവിപ്പ് നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു മാർച്ചിലാണ് നൽകാൻ ഉദ്ദേശിച്ചത്. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസം മുട്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ ആശ്വാസമാകും. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്നും ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാം എഫ്ഐആർ ഇടുന്നതിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. 2025 ചട്ടം ലംഘിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിയമോപദേശം. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കണമോ എന്ന ആശയക്കുഴപ്പത്തെ തുടർന്നാണ് നീക്കം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ വിമർശനം നേരിടുന്ന ചമ്പത്രായിയെ VHP ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനയുടെ അധ്യക്ഷൻ അലോക് കുമാർ. ചമ്പത്രായിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകൾ VHP തള്ളി. ചമ്പത്രായി അയോധ്യയിൽ തുടരും. അദ്ദേഹത്തിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചമ്പത്രായിക്ക് വേണ്ടിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ കൊള്ള നടന്നതെന്ന ആരോപണം നിലവിലില്ല. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും VHP ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ LPG സിലിണ്ടർ വില 183 രൂപയാണ് കുറച്ചത്. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള വിതരണ തടസ്സത്തെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 4 തവണ കൂട്ടിയിരുന്നു. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയും 2 തവണ വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ ഇന്ധനവിലയും കേന്ദ്ര സർക്കാർ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണം കേന്ദ്രം പിൻവലിച്ചെങ്കിലും വില വർധനവ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിർദ്ദേശങ്ങളൊന്നുമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കായാണ് ക്ഷണമെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി നരേന്ദ്രമോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ച് ഇറാൻ. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചു. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കും. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. US മണ്ണിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൌരത്വം ലഭിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. ജന്മനാൽ ലഭിക്കുന്ന പൌരത്വ അവകാശം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമം തടഞ്ഞ് സുപ്രീംകോടതി. 9 ബെഞ്ചിൽ 6-3 ഭൂരിപക്ഷത്തിനാണ് ട്രംപിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സുപ്രീംകോടതി സുപ്രധാന വിധി പ്രസ്താവിച്ചത്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36-പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടം കേടുപാടുകൾക്ക് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം, തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാകും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കോൺസുലേറ്റ് ഒരുക്കി. 800-463-342 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് ബന്ധപ്പെടാം. July 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദവിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. എംബാപ്പയുടെ ഇരട്ട ഗോളും ബ്രാഡ്ലി ബർക്കോളിയുടെ ഗോളുമാണ് ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചത്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും ഫ്രഞ്ച് ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ സ്വീഡിഷ് ഗോൾ കീപ്പർ ജേക്കബ് സെറ്റർസ്റ്റോം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ആദ്യപകുതിയുടെ അവസാന നിമിഷം പ്രതിരോധം തകർന്നു. ഫിഫ ലോകകപ്പിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ഫ്രഞ്ച് മുന്നേറ്റ താരം കിലിയൻ എംബാപ്പെ. സ്വീഡനെതിരെ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേടിയതോടെ ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൌണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് 28-കാരനായ എംബാപ്പെ സ്വന്തമാക്കി. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇതുവരെ 10 ഗോളാണ് എംബാപ്പയുടെ സമ്പാദ്യം. ലോകകപ്പിൽ ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. ആദ്യപകുതിയിലായിരുന്നു 2 ഗോളുകളും പിറന്നത്. 22-ാം മിനിറ്റിൽ ഹുലിയൻ കിനോനസിന്റെ ഗോളിലൂടെ മുന്നിലെത്തിയ മെക്സിക്കോ. 31-ാം മിനിറ്റിൽ റൌൾ ഹിമനസിന്റെ ഗോളിലൂടെ ലീഡ് ഉയർത്തി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്വഡോർ താരം പിയറോ ഹിൻകാപ്പിക്ക് വായപൊത്തി സംസാരിച്ചതിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകേണ്ടി വന്നതോടെ 10 പേരുമായാണ് ഇക്വഡോർ മത്സരം പൂർത്തിയാക്കിയത്. പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് കൊങ്കോ മത്സരത്തിലെ വിജയികളെയായിരിക്കും മെക്സിക്കോ നേരിടുക. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. 3 വർഷത്തെ വിലക്കാണ് പിൻവലിച്ചത്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സഹ ഉടമയായ ശ്രീശാന്തിന് ടീമിനൊപ്പം ചേരാം. KCIക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നത്. വിലക്കിനെ ചോദ്യം ചെയ്ത ശ്രീശാന്ത് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നാലെ മാപ്പ് എഴുതി നൽകിയെന്നാണ് കെ സി എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Good evening, studio clock ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 64%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നിങ്ങൾ തന്നെ കുറച്ച് പേര് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇന്നലെയും ഇതേ പാട്ടിട്ട് ഒന്നര മണിക്കൂർ ഇതിനെക്കുറിച്ച് പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്തിനാണ് ഇന്നും ഈ പാട്ടിടുന്നതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കുറേ ലിസണേഴ്സിൻ്റെ ഡിമാൻഡ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ഒരു ഹൈപ്പാണ്, അത്രയും ഒരു ഒരു ഒരു വൈബാണ് ഈ ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് എവർ, എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ബൈ ദ വേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ സുധീഷ് ബ്രോ, ഞാൻ ട്രിക്സ് മാനി എന്നാണ് പറഞ്ഞത്, നിങ്ങൾ കിഡ്സ് മാനി എന്ന് ഇവിടെ അയച്ചു വെച്ചേക്കുന്നു. ഇത് പിള്ളേർക്ക് കളിയല്ല, ട്രിക്സുകൾ കൊണ്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ അന്തരംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഇരിക്കുന്ന പല കാര്യങ്ങളും രഹസ്യങ്ങളും നിഗൂഢതകളും തിരിച്ചറിയുന്ന ഫാസിൽ ബഷീറിൻ്റെ, മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെ ഷോ ആണത്, ട്രിക്സ് മാനിയാണ്. മാൻ, നിങ്ങളിപ്പോൾ കിഡ്സ് മാനിയാണ് അയച്ചേക്കുന്നത്, അതൊന്ന് മാറ്റിയേക്കൂ. എനിവേ, ചുമ്മാ ജസ്റ്റ് റാൻഡംലി ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എനിവേ, എന്തായാലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേര് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻസൊക്കെ ഇങ്ങനെ തയ്യാറാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. കാരണം കുട്ടികൾക്കുള്ള വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രവാസികളൊക്കെ നാട്ടിൽ പോകാൻ റെഡിയാവുകയാണ്. യു എയിൽ വേനലവധി മറ്റന്നാൾ, ഈ വെള്ളിയാഴ്ച. അയ്യോ, കുട്ടികളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. ശരിക്കും നമ്മൾ ഈ സ്കൂളിലെ വെക്കേഷന് തൊട്ട് മുമ്പ് നമുക്കെങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമൊക്കെ ആയിരിക്കുമല്ലോ. എന്നാലും വളരെ കൺസേൺഡ് ആവേണ്ടാത്ത എക്സാമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എക്സാക്ട്ലി പറയാനാണെങ്കിൽ ഒരു 9-ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ, പ്രത്യേകിച്ചും പബ്ലിക് എക്സാംസോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലേക്ക് ആ ഒരു 9th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ 10-ൻ്റെതായിട്ടുള്ള പ്രഷർ തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുൻപേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ലാസ്റ്റിലത്തെ എക്സാമിൻ്റെ 2-3 ദിവസങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഓൾ പാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മോനെ പുതിയ ക്ലാസ്സിലേക്ക് നീ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പേപ്പറിലൊന്നുമില്ല. ഞങ്ങൾക്ക് അത്രയും കമ്പനിക്ക് ലാബുമായിരുന്നു, സ്കൂളിൽ ലാബുമായിരുന്നു, വെള്ള പേപ്പർ അതേപോലെ തിരിച്ച് ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ആനുവൽ എക്സാം ആണല്ലോ, ഹു കേസ്, ആര് നോക്കാൻ, ഓൾ പാസ് ആവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എഴുതാതൊക്കെ വിട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ സുഖമുള്ള ഓർമ്മകൾ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തു നിൽക്കായിരിക്കും, കാരണം വെക്കേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ വേനലവധി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂലൈ 3-ാം തീയതി മുതൽ ദുബായിലെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ 6-ാം തീയതി മുതൽ അവധി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഓഗസ്റ്റ് 31-ാം തീയതി ആയിരിക്കും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലേക്കുള്ള ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രവാസികൾ എല്ലാവരും തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് മാത്രമല്ല, ഇത്തവണത്തെ ഈ ഒരു സീസൺ, നാട്ടിൽ പോക്ക് സീസണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ദുബായ് എയർപോർട്ടിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ വേനലവധി തിരക്കിൽ ആദ്യ പകുതിയിൽ തന്നെ ഏതാണ്ട് 30 ലക്ഷത്തിലധികം യാത്രക്കാരുണ്ടാകും എന്നാണ് പറയുന്നത്. കമ്മിങ് ജൂലൈ 12 ആയിരിക്കും ഏറ്റവും തിരക്കേറിയ ദിവസം എന്നാണ് നമ്മുടെ ദുബായ് എയർപോർട്ട് അതോറിറ്റീസൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ജൂലൈ മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ ഏകദേശം 30 ലക്ഷത്തിലധികം യാത്രക്കാർ എയർപോർട്ട് വഴി കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ 12-ാം തീയതിക്ക് ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് ചുറ്റിയടിച്ചിട്ടൊക്കെ നാട്ടിലേക്ക് പോവാം. എന്നാലും എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെന്നാൽ മഴ കാണണമെന്നൊക്കെ ഉള്ളതായിരിക്കും ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും, അതിനെ കുറ്റം പറയുന്നില്ല. എന്തായാലും തിരക്കാണ്, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. കാരണം എയർപോർട്ടിലേക്കുള്ള ഇതാണെങ്കിലും യാത്രയാണെങ്കിലും ഒക്കെ ഓൺ ടൈമിൽ ചെന്ന് കയറി ബുദ്ധിമുട്ടുണ്ടാകാതെ അതിന് മുൻപായിട്ടിപ്പോൾ നമുക്ക് പ്രീ ചെക്കിൻ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിറ്റി ചെക്കിൻ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടൊന്ന് നോക്കിയേ കൂട്ടോ. അപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, ഒരു പാട്ട് കേട്ട് ഓടി തിരിച്ചു വരാം. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
4: ബ്രഹ്മകമലം.
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
6: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പല കാര്യങ്ങളുടെയും പല സ്വപ്നങ്ങളുടെയും പിറകെയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഈ ഒരു സമയത്ത് നമ്മൾ നടത്താറുള്ളത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ബോഡി. നമ്മുടെ ആരോഗ്യ കണ്ടീഷനെ കുറിച്ചിട്ട്, നമ്മുടെ ശാരീരിക അവസ്ഥകളെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് എത്ര കാലം അധ്വാനിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടെങ്കിലും അതിനേറ്റവും അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ അതിനേറ്റവും അനിവാര്യമായിട്ട് വേണ്ടുന്ന കാര്യം നമ്മുടെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ ശാരീരിക കപ്പാസിറ്റി തന്നെയാണ്. സോ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ വളരെ അത്യാവശ്യമാണ് എല്ലാ ഘട്ടങ്ങളിലും.
1: Health Tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: That's right. അപ്പോ എം വി ആറുമായി ചേർന്നുകൊണ്ടുള്ള ഹെൽത്ത് സ്റ്റിപ്പിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ചും പലർക്കുമുള്ള പല വിധങ്ങളായിട്ടുള്ള ആശങ്കകളായിരിക്കും, അതായത് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചില പ്രായം കഴിയുന്ന സമയത്ത് ഒക്കെ തന്നെ ഉണ്ടാകുന്ന ചില ആശങ്കകൾ, അത്തരത്തിലുള്ള ചില ചെക്കപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിദഗ്ധ അഭിപ്രായങ്ങൾ നൽകുന്നതിന് വേണ്ടി എം വി ആറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളും അവരുടേതായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ഇൻപുട്ടുകളും ഒക്കെ പല രോഗങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പല ശീലങ്ങളെ കുറിച്ചിട്ട്. ഇന്ന് നമ്മൾ വളരെ നോർമലായിട്ട് ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി, ഓക്കെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. അത് താരതമ്യം നോക്കുമ്പോൾ ഒരു മാസത്തിൽ തന്നെ 10-15-20 ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ ഇത്തരത്തിൽ ഔട്ട്സൈഡ് ഫുഡുകൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്തരം ജീവിത ശൈലികൾക്ക് മൂലം നമ്മളിലേക്ക് വന്നു ചേരുന്ന പല വിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ, ഒരുപക്ഷെ ഇത് ആരംഭഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു സൂചനയും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുകയും ഒരു ഘട്ടത്തിലേക്ക് അത് ഏറ്റവും തീവ്രമായിട്ടുള്ള രീതിയിൽ പുറത്തു വരികയും ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. സോ അതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൈമാറുന്നുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളോ കൺസേണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അതും നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാത്ത രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് എം വി ആർ. പ്രത്യേകിച്ചും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങളും ഒക്കെ കാണിക്കുന്നതിന് മുൻപ് തന്നെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് ഹോൾ ബോഡി എം ആർ ഐ ഡിഫ്യൂഷൻ സ്ക്രീനിങ്ങിൻ്റെ ഒക്കെ റെലവൻസ് എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ശരീരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു ആധുനിക സംവിധാനമാണത്. ബ്രെയിൻ ആവട്ടെ, നെക്ക് ആവട്ടെ, ചെസ്റ്റ് ആവട്ടെ, അബ്ഡോമൻ ആവട്ടെ, പെൽവിസ് ആവട്ടെ, സ്പൈൻ ആവട്ടെ, ഈ ശാരീരിക ഭാഗങ്ങളൊക്കെ ഒരൊറ്റ പരിശോധനയിലൂടെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും കുടുംബത്തിൽ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ ഹിസ്റ്ററി ഉള്ളവർക്കും സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് പരിഗണിക്കാവുന്ന ഒരു പരിശോധന തന്നെയാണ്. ഓർക്കേണ്ട കാര്യം, നേരത്തെ കണ്ടെത്താൻ പലപ്പോഴും നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ഏറ്റവും മികച്ച ചികിത്സയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എം വി ആർ ഹെൽത്ത് മിനിറ്റിൽ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഒരു സ്പെഷ്യൽ ഒരു വൗച്ചർ കൂടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതായത് അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാനിന് വേണ്ടിയിട്ടുള്ള ഒരു വൗച്ചറാണ്. 600 dirhams വർത്തായിട്ടുള്ള എം വി ആറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വൗച്ചറാണ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എം വി ആർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക. ഞാനീ പറഞ്ഞ പാക്കേജ് മാത്രമല്ല, നിരവധി പാക്കേജുകൾ, എസ്പെഷ്യലി നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള പാക്കേജുകളാവട്ടെ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള വെവ്വേറെ വ്യത്യസ്ത പാക്കേജുകളൊക്കെ തന്നെ എം വി ആറിൻ്റെ ഭാഗത്ത് നിന്ന് അവൈലബിൾ ആണ്. സോ ഗറൂദിലുള്ള, ദുബായ് ഗറൂദിലുള്ള എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് എത്രമാത്രം വിശ്വസ്തതയുള്ള ഒരു പേരാണ് ഈ ഒരു മേഖലയിൽ. നമുക്ക് നാട്ടിൽ പോയിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെക്കപ്പുകൾ നടത്തുന്നതിനേക്കാൾ അഫോർഡബിൾ ആയിട്ട് നമുക്കിവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി പറ്റും. ഓർമ്മിപ്പിക്കുകയാണ്, അൾട്രാസൗണ്ട് അബ്ഡോമൻ വൗച്ചർ, ഫ്രീ ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 600 dirhams വർത്തായിട്ടുള്ള വൗച്ചറാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എം വി ആർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ശാരീരിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി. 0508609611 എന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി.
1: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ആൻഡ് യെസ് ഇന്ന് ആക്ച്വലി നമ്മൾ ഈ കോമ്പിനേഷൻസുകളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും രണ്ട് മേഖലയിൽ നിന്നുള്ള ആളുകൾ ചേരുന്ന സമയത്തുള്ള ആ ഒരു കോംബോ വർക്കൗട്ട് ആവുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ നോക്കി കാണാറുണ്ടല്ലോ. പ്രത്യേകിച്ചും സ്പോർട്സും സിനിമയും, അല്ലെങ്കിൽ സ്പോർട്സിൽ തന്നെ ഇപ്പോൾ റൊണാൾഡോയും നമ്മുടെ വിരാട് കോഹ്ലിയും കൂടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എയർപോർട്ടിലെ മറ്റേ ബിൽറ്റിനകത്തൂടെ വിരാട് കോഹ്ലി ഇങ്ങനെ കടന്നു പോകുന്നതും അമ്മാതിരി പരിപാടികളൊക്കെ സ്കാനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് ചെക്ക് ചെയ്തതാണ് തോന്നുന്നു പുള്ളിക്കാരൻ്റെ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ചില ആഡുകളും കോംബോകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം രണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ച രണ്ട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഒരുമിച്ച് നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ അത് തരുന്നൊരു അഡ്രിനാലിൻ റഷ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹൈ ആണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ ഉണ്ടല്ലോ, നമ്മുടെ സ്പൈഡർമാനും അതോടൊപ്പം ലിയോണൽ മെസ്സിയും. ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ തിരക്കിനിടയിലും മെസ്സി ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം മെസ്സി ഒരു സ്പൈഡർമാൻ ഫാനാണ്, മാർവൽ ഫാനാണ്, അറ്റ് ദ സെയിം ടൈം സ്പൈഡർമാൻ ഒരു മെസ്സി ആരാധകനുമാണെന്ന്. എന്തായാലും ഒരു ബിഗസ്റ്റ് കൊളാബ് എവർ എന്ന പേരിൽ തന്നെയാണ് മാർവൽ ഈ ഒരു കാര്യം പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. സ്പൈഡർമാൻ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ടോം ഹോളണ്ടിനൊപ്പമാണ് ഫുട്ബോൾ താരം ലയണൽ മെസ്സി എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന പുതിയ ചിത്രത്തിന്റെ ഒരു പ്രൊമോ വീഡിയോയിൽ നമുക്ക് ടോം ഹോളണ്ടിനെയും മെസ്സിയെ ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ മെസ്സി റിട്ടയർമെന്റിന് ശേഷം ഈ ജെയിംസ് ബോണ്ട് സീരീസിലെ സിനിമകൾക്ക് അവർ ഓരോരോ സീസൺ കഴിയുമ്പോഴും പുതിയ താരങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഡേവിഡ് ബെക്കാമിനെ പരിഗണിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ 3-4 വർഷമായിട്ട് കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഒരു പക്ഷേ ഇനി മെസ്സി ഫുട്ബോളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി സിനിമയിലൊക്കെ ആയിരിക്കുമോ കണ്ടുതന്നെ അറിയാം. ഇനി എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വിശക്കുന്നുണ്ടോ? ആർക്കൊക്കെ വിശക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിന് പരിഹാരം കണ്ടുപിടിക്കും. ആരും വിശന്നിരിക്കാൻ വേണ്ടി പാടില്ല. അതും ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള തമിഴ് കുസീൻ കഴിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര പേർ റെഡിയാണ്? റെഡി ആയിട്ടുള്ളവർ മെസ്സേജ് അയക്കേണ്ട, എല്ലാവർക്കും തരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേർക്ക് നമ്മളിപ്പോൾ ഒരു വൗച്ചർ തരാൻ വേണ്ടി പോവാണ്. ഭാഷാബായ് ബിരിയാണിയുടെ വൗച്ചർ. ഞാൻ സാധാരണ ഇത് കുറച്ച് ലേറ്റായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ കുറേ പേർക്ക് പരാതി ഒരുപാട് താമസിച്ച് പോകുന്നു അത്താഴം കഴിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ 7 മണിക്ക് മുന്നേ ആയിക്കോട്ടെ പരിപാടി, എത്രയും നേരത്തെ അത്താഴം കഴിക്കണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഭാഷാബായ് ബിരിയാണിയുടെ ഒരു ഗംഭീര വൗച്ചർ, കൊത്തു പൊറോട്ടയാവട്ടെ, ദിണ്ടുക്കൽ ബിരിയാണി ആവട്ടെ, അങ്ങനെ ചെട്ടിനാട് ഡിഷസ് ആവട്ടെ, അങ്ങനെ വളരെ വൈഡ് റേഞ്ച് ഓഫ് ഒത്തന്റിക് തമിഴ് ഫ്ലേവറുള്ള ഭക്ഷണം, അതും യാതൊരു വിധമായോ ചേർക്കാത്ത ഭക്ഷണം, നമ്മുടെ കരാമയിലുള്ള ഭാഷാബായ് ബിരിയാണി. ആൻഡ് അവിടെ പോയി ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ തരാൻ വേണ്ടി പോവാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിനൊരു ചോദ്യം അത്രേ ഉള്ളൂ, നമ്മുടെ ഉസ്താദ് ഹോട്ടൽ സിനിമ എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അതിൽ നമ്മുടെ തിലകൻ ചേട്ടൻ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു നല്ല സുലൈമാനി ഉണ്ടാക്കാൻ, ഒരു നല്ല സുലൈമാനി ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതൊരിക്കലും ചായപ്പൊടിയല്ല, അതൊരിക്കലും പഞ്ചസാരയല്ല, അതൊരിക്കലും കറുകപ്പട്ടയല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് അതിലേറ്റവും പ്രധാന ഘടകമായിട്ട് ചേർക്കേണ്ടുന്ന ഒരു സംഗതിയെക്കുറിച്ച് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതെന്താന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ വേണ്ടിയിട്ട്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഭാഷാബായ് ബിരിയാണിയുടെ BBB സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 സ്വന്തമാക്കാൻ ഒരു ഗംഭീര ഫുഡ് വോച്ചർ ടു ഹാവ് എ ഗ്രേറ്റ് ഡിന്നർ ഫ്രം ഭാഷാബായ് ബിരിയാണി.

0: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0, powered by Home 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ ധനബിൽ പാസാക്കി നിയമസഭ. മദ്യനയം UDF തീരുമാനിക്കുമെന്ന്. അയോധ്യ രാമക്ഷേത്രക്കുള്ള ED അന്വേഷിച്ചേക്കും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വൻ വിവാദങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് കേരള നിയമസഭ പാസാക്കി. ബജറ്റിന്റെ ഗ്രേസ് കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം ചിലരും കൂടിയെന്ന് UDFലെ വിമർശകരെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. കർഷകർക്കായി കൊണ്ടുവന്ന മദ്യനയ ഭേദഗതി വൻകിടക്കാർക്കായി അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർഷകർക്ക് വേണ്ടിയെങ്കിൽ ബക്കാഡിയുമായി ചർച്ച എന്തിനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി കളിയാക്കി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യാസക്തി കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കിയാൽ കൂടിയതിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. 2021 വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് പഠിക്കാൻ സമിതിയെ വെച്ചു. ഫിനാൻസ് ബില്ലിൽ ഒളിച്ചുകടത്തിയതല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ബജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനെന്നും VD സതീശൻ വിമർശിച്ചു. ബിൽ നാടനാപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. അതേസമയം ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ തിടുക്കപ്പെട്ടാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് KN ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച കാര്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ അവതരിപ്പിച്ചത് സഭയുടെ അവകാശം ലംഘിക്കുന്നതാണെന്ന് KN ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതേസമയം കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ അവതരിപ്പിച്ചതെന്നും ക്രമപ്രശ്നമില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചു. സഭയിലുണ്ടായിരുന്ന 2 BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും NGOകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണ് ും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് BJP അംഗം വി മുരളീധരൻ, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം, അത് തേടിയിട്ടില്ല. ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രം. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാംഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായുള്ള ശേഷാദ്രിനാഥിന്റെ നിയമനത്തിന് അംഗീകാരം. മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് നിയമനത്തിൽ വീണ്ടും ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു. നിയമനം പാർട്ടിയുടെ അടിവേര് ഇളക്കുന്നതെന്ന് PM നിയാസ്. എന്നാൽ നിയമനത്തെ ന്യായീകരിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി രംഗത്ത്. പരിശോധിച്ച ശേഷമാണ് നിയമനമെന്നും മുഖ്യമന്ത്രിയല്ല താനാണ് പേര് നിർദ്ദേശിച്ചതെന്നും KM ഷാജി പ്രതികരിച്ചു. താൻ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് നിയമസഭയിൽ പരാതി ഉന്നയിച്ച് ഫാത്തിമ തെഹ്ലിയ MLA. ആർക്കും എന്തും പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിയെന്നും MLA. മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷൻ ആക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCC ഓഫീസിന് മുന്നിൽ ബോർഡ്. ചില KSU പ്രവർത്തകരാണ് ബോർഡ് വെച്ചത്. പ്രകടനമായി എത്തിയാണ് ബോർഡ്. മാത്യു കുഴൽനാടന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണെന്ന് പ്രവർത്തകർ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്നും ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസ്. തന്നെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കടവന്തര പോലീസ് കേസെടുക്കുകയായിരുന്നു. അയോധ്യ രാമക്ഷേത്ര കൊള്ളക്കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിന്റെ പണമിടപാടുകളിലെ വൻ അഴിമതി പുറത്തുകൊണ്ടുവരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയേക്കും. ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് ഉടൻ തന്നെ കേന്ദ്ര ഏജൻസിക്ക് ഔദ്യോഗികമായി കത്ത് നൽകും. കോടിക്കണക്കിന് രൂപയും മൂല്യം തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശ് പോലീസ് കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുന്നത്. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ യാഥാർത്ഥ്യത്തിലേക്കെന്ന് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി യുഎസ് ഇറാൻ സാങ്കേതിക ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കം. ഖത്തറിന്റെ നേരിട്ടുള്ള മധ്യസ്ഥതയിലാണ് ഇറാൻ യുഎസ് സാങ്കേതിക ചർച്ചകൾക്ക് തുടക്കമായത്. നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ ഖത്തർ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ സ്ഥലത്തുണ്ടെങ്കിലും ദോഹയിൽ വെച്ച് നേരിട്ട് ചർച്ചയില്ലെന്നാണ് ഖത്തർ പറയുന്നത്. മധ്യസ്ഥർ വഴി മാത്രമാണ് ചർച്ച. യുഎ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് യുഎ അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടം കേടുപാടുകൾക്ക് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം, തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാകും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കോൺസുലേറ്റ് ഒരുക്കി. 800-463-442 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് ബന്ധപ്പെടാം. ജൂലൈ 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദ വിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. 3 വർഷത്തെ വിലക്കാണ് പിൻവലിച്ചത്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സഹ ഉടമയായ ശ്രീശാന്തിന് ടീമിനൊപ്പം ചേരാം. കെസിഐക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നത്. വിലക്കിനെ ചോദ്യം ചെയ്ത ശ്രീശാന്ത് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നാലെ മാപ്പ് എഴുതി നൽകിയെന്നാണ് കെസിഐ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

തിരികെ എത്താം. ദിസ് ഇസ് ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമുക്ക് അറിയാം, ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിന്ന പലതരത്തിലുള്ള സംഘർഷാവസ്ഥകളൊക്കെ കാരണം വിസ കാലാവധി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു റിലാക്സേഷൻ പീരീഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു എ നൽകിയിരിക്കുന്ന ആ ഒരു താൽക്കാലിക ഇളവ് അവസാനിക്കുകയാണ്. ജൂലൈ 9 വെച്ച് നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വ്യോമപാത അടച്ചത് കാരണമൊക്കെ കുടുങ്ങിപ്പോയ വിസിറ്റേഴ്സിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക ഗ്രേസ് പീരീഡാണ് ജൂലൈ 9 അവസാനിക്കുന്നത്. യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അനുവദിച്ചിരിക്കുന്ന ഈ ഒരു ആനുകൂല്യം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഇത് മറന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളൂ. ഈ ഒരു മേഖലയിലെ അടിയന്തര സാഹചര്യങ്ങളൊക്കെ മാറിയ പശ്ചാത്തലത്തിലാണ് ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഇളവ് അവസാനിപ്പിക്കുന്നത്. നിലവിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർക്ക് പിഴയില്ലാതെ നിയമ നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന അവസരം കൂടിയാണിത്. അതുകൊണ്ട് അത് മിസ്സാക്കി കളയരുത് കേട്ടോ. എന്തായാലും വിസയുടെ കാര്യവും അതുപോലെ നാട്ടിൽ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം ഈ ഒരു വിഷയം കൂടി മെൻഷൻ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി പറ്റില്ല. രാവിലെ മുതൽ വാർത്തകളിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. പ്രത്യേകിച്ചും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ലേ. ആൻഡ് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാട് സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം റേറ്റ് ഇനിയിപ്പോൾ നൽകേണ്ടി വരും. 36 ആണെങ്കിൽ 900 ദിർഹംസും, തൽക്കാലാണെങ്കിൽ 1350 ദിർഹംസും കൊടുക്കേണ്ടി വരും. 60 1050 ദിർഹംസ് തൽക്കാലമായിട്ട് എടുക്കാൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1580 ദിർഹംസുമാണ് പുതിയ ചാർജ് കേട്ടോ. ഓർത്തോ.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
5: അണ്ണ. ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: തമിഴ്നാട്ടില് നടൻ വിജയ് അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സമയത്ത് പലയിടത്തുനിന്നും പലരുടേതായിട്ടുള്ള പല സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഭരണ സംവിധാനത്തെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരുപാട് പരിശീലനം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ്സ് സോ ഏർലി ടു ജഡ്ജ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സോഫാർ അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെയുള്ള അല്ലെങ്കിൽ അവരുടെ ടീമിന്റെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അവരെടുക്കുന്ന ചില ഇനിഷ്യേറ്റീവുകൾ അതിനെ പറയാതിരിക്കാൻ വേണ്ടി വയ്യ. തങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നായകൻ മുന്നിലുണ്ട് എന്ന് ഒരു സാധാരണ ജനവിഭാഗത്തിന് തോന്നുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം അത്രമാത്രം വളർന്നിരിക്കുന്നു. ബീയിങ് എ ചീഫ് മിനിസ്റ്റർ ഇറ്റ്സെൽഫ് അദ്ദേഹം ആ രീതിയിലുള്ളൊരു ഇമ്പാക്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാനതിന് ഉദാഹരണമായിട്ട് കോട്ടിന് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു അറിയിപ്പാണ്. അതായത് തമിഴ്നാട്ടിൽ ഇനി മുതൽ സർക്കാർ വാങ്ങുന്ന എല്ലാ ബസ്സുകളും AC ബസ്സുകൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. സി, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ അറിയാം ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് ആരാണ്. ഇപ്പോൾ ചെറിയ ഓർഡിനറി ബസ്സുകളാവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബസ്സുകളെ ആശ്രയിക്കുന്നത്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും. ആൻഡ് അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചൂട്, നമ്മുടെ നാട്ടിലെ ഭൂമിയിലെമ്പാടുമുള്ള ലോകത്തിലെ എല്ലാ ഭാഗത്തും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ഈ സമ്മർ സീസണിലെ പീക്ക് ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ചൂടിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലെങ്കിലും തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സമ്മർ കിട്ടുന്ന സംസ്ഥാനങ്ങളൊന്നാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള യാത്രാ മാർഗമായിട്ട് മുന്നിൽ കാണുന്ന പബ്ലിക് ബസ്സുകൾ അത് കംപ്ലീറ്റ്ലി ഇനി AC ആയിരിക്കും എന്ന് പറയുന്ന ആ ഒരു തീരുമാനം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൈക്കൊള്ളുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള രേഖകൾ, പ്രത്യേകിച്ചും ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പരിപാടികളൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം അത് വളരെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ആൻഡ് അത് സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കൺസൺ എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നായി തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇനി എന്തായാലും ഈ പറഞ്ഞ പോലെ വിജയ് എന്ന് പറയുന്ന ഒരു നടൻ തന്നെ വലിയൊരു അത്ഭുതമാണ്. നമ്മളൊട്ടും ഒരുപക്ഷെ ഈ ഞാൻ ഉൾപ്പെടെ 4-5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സിനിമ നിർത്തുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷം, 4 ഒന്നും ആയില്ലല്ലോ അല്ലേ, 2-3 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പറയുന്നത് സിനിമയിൽ ഇനി അഭിനയിക്കുന്നില്ല. ഒരുപക്ഷെ തൻ്റെ 69-ാമത്തെ ചിത്രത്തോടുകൂടി സിനിമ നിർത്തുകയാണ്. ശേഷം ഇനി കംപ്ലീറ്റ്ലി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് താൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട്, അദ്ദേഹം എന്ന നടനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എടുക്കുന്ന ഈ ഒരു തീരുമാനം ഒരുപക്ഷെ തമിഴ് ജനത സ്വീകരിച്ചെന്ന് വരില്ല. കാരണം അത്രമാത്രം രാഷ്ട്രീയപരമായിട്ട് വർഷങ്ങളുടെ ലെഗസി ഉള്ള പാർട്ടികൾ നിലനിൽക്കുന്നൊരിടത്ത് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിധി എഴുതിയവരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മുന്നിലേക്ക് അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ എക്സിറ്റ് പോൾ വന്ന സമയത്താണെങ്കിൽ പോലും ആകെ ഒരു ഏജൻസിയോ മറ്റോ ആയിരുന്നു ഇവർക്ക് പ്രതീക്ഷ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോലും, അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഹി ക്യാൻ ഡു വണ്ടേഴ്സ്, വി ക്യാൻ എക്സ്പെക്ട് വണ്ടേഴ്സ്. എന്തായാലും കാത്തിരിക്കാം, ഇറ്റ്സ് ടു ഏർലി ടു ജഡ്ജ്. ഇനിയും ദിവസങ്ങൾ ഇങ്ങനെ കിടക്കുകയാണല്ലോ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Twix Mania 2.0 powered by Home 92.2 FM. Akbar Travels UAE presents Predict Champion 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 dirhams വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
2: Predict and Win 2026. Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: നമ്മുടെ കയ്യിലുള്ള ഇൻഷുറൻസിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ എത്ര വലിയ പ്രിവിലേജ് ആണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് അതില്ലാത്ത ചിലരെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വിസിറ്റിലൊക്കെ വന്നു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സുഹൃത്തുക്കളുടെയൊക്കെ വിവരങ്ങൾ കേൾക്കുന്ന സമയത്തായിരിക്കും. എന്തായാലും ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗംഭീര വൗച്ചർ തരികയാണ്. ഓഫ് കോഴ്സ് ഹെൽത്ത് കോൺഷ്യസ് ആവേണ്ട സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസണാണ്. കാലാവസ്ഥയിൽ വലിയ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരം അത് ഉൾക്കൊള്ളാൻ വേണ്ടി പ്രയാസപ്പെടുകയും അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് നമ്മളിൽ പലർക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഇൻക്ലൂഡിംഗ് ഡോക്ടർ കൺസൾട്ടേഷൻ ഒരു ഗംഭീര പാക്കേജ്, അതും അൽനൂർ പോളി ക്ലിനിക് അൽ മുത്തീനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു 1000 dirhams വർത്ത് ആയിട്ടുള്ള വൗച്ചറാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇതിൽ ഈ ഒരു വൗച്ചറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ CBC, യൂറിക് ആസിഡ്, TSH ആൻഡ് പലയിടത്തും നമ്മൾ വലിയ തുക കൊടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, CRP, ക്രയാറ്റിൻ, SGPT തുടങ്ങിയിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള ചെക്കപ്പുകൾ അലോങ് വിത്ത് ഡോക്ടർ കൺസൾട്ടേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോസിബിൾ ആണ്. അപ്പോൾ 1000 dirhams വർത്ത് വരുന്ന ഒരു വൗച്ചറാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അൽനൂർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 ലേക്ക് അൽനൂർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ മെസ്സേജുകൾ അയച്ചോളൂ. ആൻഡ് ഇപ്പോൾ അൽനൂർ പോളിക്ലിനിക്കിനെ കുറിച്ചിട്ട് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ബുത്തീന ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവരും ഒരു ചെറിയ പനിക്കാണെങ്കിലും ഏറ്റവും ഈസിലി ആക്സസബിൾ ആയിട്ട് ഏറ്റവും വിശ്വസിച്ച് പോകുന്ന കേന്ദ്രങ്ങൾ ഒന്ന് തന്നെയാണ്. കാരണം നമുക്ക് ഏറ്റവും നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ ഇപ്പോൾ കഴിയുന്ന എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ തന്നെ കുറേ സുഹൃത്തുക്കളുടെയൊക്കെ കുട്ടികൾ പീഡിയാട്രിക്സിൻ്റെ ഭയങ്കര ഗംഭീര അഭിപ്രായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽനൂർ പോളിക്ലിനിക്കിലെ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട്. ആൻഡ് ഓഫ്കോഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഇൻറ്റേണൽ മെഡിസിൻ ആവട്ടെ, ജനറൽ മെഡിസിൻ ആവട്ടെ, പീഡിയാട്രിക്സ് ആവട്ടെ, ഒഫ്താൽമോളജി, കാർഡിയോളജി, ENT, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത്രമാത്രം വൈദഗ്ധ്യമുള്ള ഡോക്ടേഴ്സ്, ഏറ്റവും മികച്ച മെഷീനറീസ്, അങ്ങനെ പലതരത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോളിക്ലിനിക്ക് തന്നെയാണ് അൽനൂർ പോളിക്ലിനിക്ക്. അപ്പോൾ അവരുടെ ഒരു വൗച്ചറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോ. അൽനൂർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് മെസ്സേജുകൾ പോരട്ടെ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഇതാ വരുന്നു ഘടോത്കചന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
5: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5-ൽ ആസ്വദിക്കാം.
1: Z5-ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
5: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിൽ ധനബിൽ പാസാക്കി നിയമസഭ. മദ്യനയം യു ഡി എഫ് തീരുമാനിക്കുമെന്ന്. അയോധ്യ രാമക്ഷേത്രക്കുള്ള ഇ ഡി അന്വേഷിച്ചേക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വൻ വിവാദങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് കേരള നിയമസഭ പാസാക്കി. ബജറ്റിന്റെ ഗ്രേസ് കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം ചിലരും കൂടിയെന്ന് യു ഡി എഫിലെ വിമർശകരെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. കർഷകർക്കായി കൊണ്ടുവന്ന മദ്യനയ ഭേദഗതി വൻകിടക്കാർക്കായി അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർഷകർക്ക് വേണ്ടിയെങ്കിൽ ബക്കാഡിയുമായി ചർച്ച എന്തിനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി കളിയാക്കി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യാസക്തി കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കിയാൽ കൂടിയതിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. 2021 വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് പഠിക്കാൻ സമിതിയെ വെച്ചു. ഫിനാൻസ് ബില്ലിൽ ഒളിച്ചുകടത്തിയതല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ബജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനെന്നും വി ഡി സതീശൻ വിമർശിച്ചു. ബിൽ നാടനാപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. അതേസമയം ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ തിടുക്കപ്പെട്ടാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കെ എൻ ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച കാര്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ അവതരിപ്പിച്ചത് സഭയുടെ അവകാശം ലംഘിക്കുന്നതാണെന്ന് കെ എൻ ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതേസമയം കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ അവതരിപ്പിച്ചതെന്നും ക്രമപ്രശ്നമില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചു. സഭയിലുണ്ടായിരുന്ന 2 BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സന്നദ്ധ സംഘടനകളെയും NGOകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാനുമുള്ള ശ്രമമാണ് ും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് BJP അംഗം വി മുരളീധരൻ, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ സഭയിൽ വാദിച്ചു. വിഴിഞ്ഞത്ത് കുത്തക അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നിലവിൽ സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം, അത് തേടിയിട്ടില്ല. ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രം. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം 2028 പൂർത്തിയാക്കണമെന്നും ഇതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായുള്ള ശേഷാദ്രിനാഥിന്റെ നിയമനത്തിന് അംഗീകാരം. മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് നിയമനത്തിൽ വീണ്ടും ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു. നിയമനം പാർട്ടിയുടെ അടിവേര് ഇളക്കുന്നതെന്ന് PM നിയാസ്. എന്നാൽ നിയമനത്തെ ന്യായീകരിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി രംഗത്ത്. പരിശോധിച്ച ശേഷമാണ് നിയമനമെന്നും മുഖ്യമന്ത്രിയല്ല താനാണ് പേര് നിർദ്ദേശിച്ചതെന്നും KM ഷാജി പ്രതികരിച്ചു. താൻ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് നിയമസഭയിൽ പരാതി ഉന്നയിച്ച് ഫാത്തിമ തെഹ്ലിയ MLA. ആർക്കും എന്തും പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിയെന്നും MLA. മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷൻ ആക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCC ഓഫീസിന് മുന്നിൽ ബോർഡ്. ചില KSU പ്രവർത്തകരാണ് ബോർഡ് വെച്ചത്. പ്രകടനമായെത്തിയാണ് ബോർഡ്. മാത്യു കുഴൽനാടന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണെന്ന് പ്രവർത്തകർ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോണിലെ രേഖകൾ തിരിച്ചുകിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയെന്ന് ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തതിനെ തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാനാകുമോ എന്നും ജിതിന്റെ ചോദ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. ഒന്നര വർഷമായി അന്വേഷണത്തോട് സഹകരിക്കുന്നുവെന്നും ജിതിൻ. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസ്. തന്നെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കടവന്തര പോലീസ് കേസെടുക്കുകയായിരുന്നു. അയോധ്യ രാമക്ഷേത്ര കൊള്ളക്കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിന്റെ പണമിടപാടുകളിലെ വൻ അഴിമതി പുറത്തുകൊണ്ടുവരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയേക്കും. ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് ഉടൻ തന്നെ കേന്ദ്ര ഏജൻസിക്ക് ഔദ്യോഗികമായി കത്ത് നൽകും. കോടിക്കണക്കിന് രൂപയും മൂല്യം തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശ് പോലീസ് കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുന്നത്. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ യാഥാർത്ഥ്യത്തിലേക്കെന്ന് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി യുഎസ് ഇറാൻ സാങ്കേതിക ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കം. ഖത്തറിന്റെ നേരിട്ടുള്ള മധ്യസ്ഥതയിലാണ് ഇറാൻ യുഎസ് സാങ്കേതിക ചർച്ചകൾക്ക് തുടക്കമായത്. നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ ഖത്തർ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ സ്ഥലത്തുണ്ടെങ്കിലും ദോഹയിൽ വെച്ച് നേരിട്ട് ചർച്ചയില്ലെന്നാണ് ഖത്തർ പറയുന്നത്. മധ്യസ്ഥർ വഴി മാത്രമാണ് ചർച്ച. യുഎ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് യുഎ അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കൂട്ടിയത്. മുതിർന്നവർക്കുള്ള 36 പേജ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഇനി 450 ദിർഹം. 285 ദിർഹമായിരുന്നതാണ് കൂട്ടിയത്. 60% വർദ്ധനവ്. ഇതേ പാസ്പോർട്ട് തത്കാൽ സേവനത്തിലൂടെ കിട്ടാൻ 900 ദിർഹം. 60 പേജുള്ള വലിയ പാസ്പോർട്ടിന് സാധാരണ നിലയിൽ 630, തത്കാൽ 1080 ദിർഹമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടം കേടുപാടുകൾക്ക് തുക വളരെ കൂടുതലാണ്. സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900, 60 പേജിന് 1080 ദിർഹം, തത്കാൽ വഴി 1350, 1530 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് 10% ഇളവ്. സാധാരണ അപേക്ഷയ്ക്ക് 295 ദിർഹം, തത്കാലിന് 700 ദിർഹവുമാണ് നിരക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഭരണപരമായ കാരണങ്ങളാൽ ഇന്നുവരെ അടിയന്തര സ്വഭാവമുള്ള കോൺസുലാർ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാകും ഈ കാലയളവിൽ സേവനം. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം കോൺസുലേറ്റ് ഒരുക്കി. 800-463-342 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 054-309-0571 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ പ്രവാസികൾക്ക് ബന്ധപ്പെടാം. ജൂലൈ 2 മുതലുള്ള സാധാരണ കോൺസുലാർ സേവനങ്ങളുടെ പുനരാരംഭം സംബന്ധിച്ച വിശദ വിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. 3 വർഷത്തെ വിലക്കാണ് പിൻവലിച്ചത്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സഹ ഉടമയായ ശ്രീശാന്തിന് ടീമിനൊപ്പം ചേരാം. കെസിഐക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നത്. വിലക്കിനെ ചോദ്യം ചെയ്ത ശ്രീശാന്ത് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് തള്ളി. പിന്നാലെ മാപ്പ് എഴുതി നൽകിയെന്നാണ് കെസിഐ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico! United States! Canada!
6: Loham Uruvan, Uru Pandhin Pinale Payinu.
5: Germany! Netherlands! Argentina! Portugal!
6: Loga Football Inde, Mahamelam.
5: Africa! Bosnia and Herzegovina! Morocco! Algeria!
7: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
11: Brought to you by Ozone Cargo.
10: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
11: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.

0: വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടോണ്ടേയിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ സമയത്ത് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു സർപ്രൈസിങ് അതിഥിയെ കൂടി ഞാൻ ഈ ഒരു സമയത്തേക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ലിസണേഴ്സിന് വളരെ ആവശ്യമാണ്. എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. കാരണം കഴിഞ്ഞ കുറേയധികം, അതായത് ഇങ്ങനെ ഈ പുകപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു കൺഫ്യൂഷൻ തോന്നാമല്ലോ. അപ്പോൾ ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി കൊണ്ടുവന്നിരിക്കുന്നു വി ആർ ഹാവിംഗ് വെരി ഓൺ പത്മ മിനി. എന്നും മിനി പത്മ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞു, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒ പി ഒളച്ച മിനി പത്മ ഇസ് ഓൺ ദ മൈക്ക്. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമാണോ?
1: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ പാസ്പോർട്ടിനെ കുറിച്ച് മാത്രം, പാസ്പോർട്ട് ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ് അല്ല എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ പ്രാവശ്യം പാസ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ പ്രശ്നമാണ്. പിന്നീട് വരുന്നു പാസ്പോർട്ടിന്റെ ഇന്ത്യയിൽ വില കൂട്ടി 1500 എന്നുള്ളത് ഒറ്റയടിക്ക് 2500 ആവുന്നു.

0: കഴിഞ്ഞ ദിവസം വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും പാസ്പോർട്ടിന്റെ വില കൂട്ടി എന്നുള്ള ഒരു വാർത്തയാണ്. ഇപ്പൊ നമുക്ക് ഒരു സാധാരണ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയ പേജിലെ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ 450 ദിർഹം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് തുടങ്ങി 1500 ദിർഹം വരെ തത്കാലിലേക്ക് എത്തുന്ന ഒരു വലിയൊരു പിന്നെ പണം കൂടുതലാണ് ഇപ്പം ഈടാക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ എല്ലാ പാസ്പോർട്ടുകളുടെയും പണം നവീകരിച്ചിട്ടുണ്ട്. 14 വർഷത്തിന് ശേഷമാണ് പാസ്പോർട്ട് പുതുക്കാനും എടുക്കാനും ഒക്കെയുള്ള പണം കൂട്ടുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഇന്ന് മുതൽ, July 1 പുതിയ ഏജൻസി അതായത് അൽഹിന്ദ് ആയിരിക്കും നമ്മുടെ പാസ്പോർട്ട് സേവനദാതാക്കൾ. BLS പകരം എന്നുള്ള വാർത്ത വന്നിരുന്നു, നമ്മൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഒരു മലയാളി സ്ഥാപനം കൂടി വരുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ലാർജസ്റ്റ് ഡയസ്പോറ ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഭിമാനിച്ചിരുന്നു. ആ സ്ഥലത്താണ് ഇന്ന് മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യൻ കോൺസുലേറ്റ് എംബസിയും തുടർച്ചയായിട്ട് പ്രസ് റിലീസുകൾ തന്നു തുടങ്ങിയത്. അത് പലർക്കും ആശങ്കയുണ്ടാക്കി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽഹിന്ദും പിന്നെ ഇവിടുത്തെ സേവനദാതാക്കളായിട്ട് വരുന്നതും തമ്മിൽ ഒരു ചെറിയ ഡിലേ, സാങ്കേതികപരമായിട്ടും
1: നിയമപരമായിട്ടും
0: ഒരു ഹാൻഡ് ഓവർ നടന്നിട്ടില്ല, ആ ഹാൻഡ് ഓവറിലേക്ക് പോയിട്ടില്ല. അവിടെ സാങ്കേതിക പ്രശ്നമുണ്ട്, നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും പുതുക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് ഇവിടെ, അതുപോലെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അവർക്ക് പാസ്പോർട്ട് എടുക്കാനുള്ളവരുണ്ട്, പാസ്പോർട്ട് കേടുവന്നിട്ട് അത് പുതുതായിട്ട് റീഇഷ്യൂ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഇങ്ങനെ പല. ഇത് മാത്രമല്ല, വിസ സേവനങ്ങളുണ്ട്, അറ്റസ്റ്റേഷൻ സേവനങ്ങളുണ്ട്, ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ എംബസി കോൺസുലേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന്റെ അണ്ടറിലുള്ള ഈ സേവനദാതാക്കളിലാണ്. അപ്പോൾ അവരത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഇത് വന്നിട്ടില്ല എന്ന സ്ഥിതിക്ക് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺസുലേറ്റിന്റെ എംബസിയുടെയും ഭാഗത്ത് നിന്ന് നേരിട്ട് അവർ സേവനങ്ങൾ നൽകി തുടങ്ങുന്നു എന്നാണ്. പക്ഷെ നമുക്കറിയാം, ഇത്രയും വലിയ ഏജൻസികൾ ഉണ്ടായിട്ടും എത്ര സമയം എടുത്തിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പൊ എംബസിയും കോൺസുലേറ്റും നേരിട്ട് അപേക്ഷകൾ
1: സ്വീകരിക്കുന്നത്. അത്രമാത്രം പ്രിപ്പയർഡ് അല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ എക്യുപ്ഡ് അല്ലാതിരിക്കുന്ന കോൺസുലേറ്റിലേക്കും എംബസിയിലേക്കും വരുന്ന സമയത്ത് അതിന്റേതായിട്ടുള്ള ഡിലേസ് സംഭവിക്കാം.
0: ശരിക്കും അത് എന്തായാലും എംബസിയും കോൺസുലേറ്റും വളരെ എണ്ണയിട്ട യന്ത്രം പോലെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനെ നമുക്ക് അവരെ കൈയടിച്ചേ പറ്റുള്ളൂ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന, നാളെ മുതൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വോക്ക് ഇൻ ആയിട്ട് നമുക്ക് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. വേറെ പിന്നെ കൂപ്പൺ എടുക്കുകയോ അല്ലെങ്കിൽ നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്യുകയോ ഒന്നുമില്ല. നേരെ പോവുക, 9 മുമ്പ് അവിടെ എത്തുക, 12 വരെ അപേക്ഷകൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. ഒരു കാര്യം ഓർക്കണം, കാർഡോ മറ്റു രീതിയിലുള്ള പണമൊന്നും അവിടെ സ്വീകരിക്കില്ല. 450 ദിർഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 450 ദിർഹം പണമായിട്ട് നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുള്ള, പാസ്പോർട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഫോട്ടോ സഹിതമാണ് അതിന്റെ പാരാമീറ്റേഴ്സ് ഉള്ള, ആ ഫോട്ടോസ് അടക്കം നമ്മൾ കൊണ്ടുപോകണം. ആ ഫോട്ടോയും പിന്നെ അതിന് വേണ്ടുന്ന രേഖകൾ ഫില്ല് ചെയ്ത് എല്ലാം ശരിയാണെന്ന് നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് വീണ്ടും നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം അത്യാവശ്യക്കാർ ഒരുപാട് നിൽക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഡിലേ വരാൻ വേണ്ടി പാടില്ല, അവിടെ ക്യൂ ഉണ്ടാവാൻ പാടില്ല. പൊരു വെയിലാണ് പുറത്തുള്ളത്, ആളുകളെ ഇങ്ങനെ നിർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല.
1: 15 സ്ലോട്ട് ടൈം ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പോലും അതിന്റെ വാല്യൂ സാധാരണഗതിയെ അപേക്ഷിച്ച് 10 മടങ്ങ് വിലപ്പെട്ടതാണെന്നുള്ള ഒരു കാര്യം ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആൻഡ് നേരത്തെ മിനിപത്മ സൂചിപ്പിച്ച പോലെ, അപ്പോൾ ഒരു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ സകല കോൺസുലാർ സേവനങ്ങളും കംപ്ലീറ്റ്ലി എംബസി ത്രൂ അല്ലെങ്കിൽ
0: കോൺസുലേറ്റ് ത്രൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയെ നിങ്ങൾക്ക് സമീപിക്കാം, ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെയും. നിങ്ങൾക്ക് ഈ രണ്ട് ആവശ്യങ്ങൾക്ക്, പാസ്പോർട്ടോ വിസ അറ്റസ്റ്റേഷൻ, ഈ 3 കാര്യങ്ങൾക്കായിട്ട് ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ, അതായത് ഈ സാങ്കേതിക നിയമ തടസ്സങ്ങളൊക്കെ മറികടന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ രീതിയിൽ UAE ഇന്ത്യക്കാരെ, പ്രവാസി ഇന്ത്യക്കാരെ ബാധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഏറ്റവും ശക്തമായിട്ട്, അത്യാവശ്യമൊന്നുമില്ല, നാട്ടിൽ പോയിട്ട് പാസ്പോർട്ട് പുതുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 പുതുക്കാൻ പറ്റുന്നവരുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് കഴിഞ്ഞതിന്റെ 2-3 മുമ്പ് നാട്ടിലെത്തിയിട്ട് പുതുത് അപേക്ഷിച്ചാൽ പോലും പെട്ടെന്ന് കിട്ടും
1: ഇവിടെ.
0: അതെ, തൽക്കാലം എല്ലാം ഉണ്ട്. അപ്പം പറ്റുന്നവർ നാട്ടിൽ പോയിട്ട് എടുക്കുക, അത്യാവശ്യക്കാർ മാത്രം ഇവിടെ നിന്ന് ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം സാങ്കേതിക പ്രശ്നം,
1: അത്യാവശ്യക്കാർ എടുക്കണം എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു മടിയും ഡിലേ ഉണ്ടല്ലോ, പല കാര്യങ്ങൾക്ക് ഡേറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത് എടുക്കാമെന്ന് പറയുന്ന ഒരു ചിന്താഗതി.
0: എന്നെ തന്നെ, എന്നെ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ്, നിങ്ങൾ ആലോചിക്കുന്ന എല്ലാ സമയത്തും നിങ്ങളോട് എപ്പോഴും പിന്നെ എന്താണ് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇത് സമയത്ത് എടുക്കണം, നേരത്തെ ചെയ്യണമെന്ന് എനിക്കും അറിയാമായിരുന്നത് എടുക്കണമെന്ന്. എന്റെ പാസ്പോർട്ടും അങ്ങനെ കഴിയാറായ സമയത്ത് ഞാൻ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അത് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് എടുക്കാം, പുതിയ ഏജൻസി അൽഹിന്ദ് വരാണ്, നമ്മുടെ മലയാളികൾ അവർ പെട്ടെന്ന് ചെയ്തു തരുന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടെ ഇതിൻ്റെ ഇരയാണ്. എന്തായാലും നാളെ ഞാൻ രാവിലെ എന്തായാലും കോൺസുലേറ്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരി നിന്ന് ക്യൂ നിന്ന് അതിൻ്റെ സംവിധാനത്തിലൂടെ കൃത്യമായിട്ട് 450 ദിർഹം സ്നേഹമായിട്ട് ഫോട്ടോ ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ
1: അവസാന നിമിഷത്തിലെ ബോധോദയം കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പ്രോസസിനെ കുറിച്ച് ആളുകൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ
0: നമുക്ക്
1: നാളെ ലൈവായിട്ട് തന്നെ നിനീപത്മ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെയാണ് അതിന്റെ രീതികൾ, അതിന്റെ ക്രയവിക്രയങ്ങൾ എങ്ങനെയായിരിക്കും, യൂഷ്വലി ഉള്ള നടപടിക്രമങ്ങളെ അപേക്ഷിച്ച് ഇതിലെന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അവസാന മൊമെന്റ് വരെ കാത്തു നിൽക്കാതെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഒന്നുമില്ല, ഇവിടുന്ന് തന്നെ ചെയ്യാനാണ് പ്ലാൻ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉപേക്ഷ ഒന്ന് ഒഴിവാക്കി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. കാരണം ഈ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും ആ ഒരു ക്ലാഷ് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് എപ്പോ വീണ്ടും
0: വളരെ പെട്ടെന്ന് ഇത് തീർക്കും. കാരണം വെച്ചാൽ അതില്ലെങ്കിൽ വളരെ വലിയൊരു ക്രൈസിസ് ആണ് നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത്. അത് എംബസിക്കും കൗൺസിലേറ്റും നല്ല നന്നായിട്ട് അറിയാം. പിന്നെ നേരത്തെ ഇപ്പോ പിന്നെ ആസിഫ് പറഞ്ഞതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പാസ്പോർട്ടിന് ഒരു 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വിദേശ രാജ്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ഉപേക്ഷ കാരണമാണ് ഇതെല്ലാം പെൻഡിംഗിലാവുന്നത്. അപ്പോൾ എപ്പോഴും പാസ്പോർട്ട് എടുത്ത് നോക്കുക. ഒരു 6 മാസത്തെ ഒരു സമയം കാണുന്നുണ്ടെങ്കിൽ പുതുക്കി കളയുക. അത് നമ്മൾ നാട്ടിലെത്തുന്ന നാട്ടിൽ പോയിട്ട് പുതുക്കാൻ പറ്റുക അത്രയും നല്ലത്. കാരണം നാട്ടിൽ 2500 രൂപയ്ക്ക് നമുക്കൊരു പാസ്പോർട്ട് പുതുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇപ്പോഴത്തെ ഈ മൂല്യത്തിന് 450 ദിർഹമാണ് നമ്മളിവിടെ കൊടുക്കുന്ന നാട്ടിലെ 11,000 രൂപയ്ക്ക്
1: ഏറ്റവും
0: സാധാരണ 36 പേജിന്റെ ഏറ്റവും സാധാരണ പാസ്പോർട്ടിന് നമ്മൾ 450 ദിർഹം കൊടുക്കണം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഇപ്പോഴത്തെ വില അനുസരിച്ച് 11,000 രൂപയിൽ മേലെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ പണത്തിന് ഓരോ മൂല്യമുണ്ട്. നമ്മുടെ അത്യാവശ്യം കൊണ്ടോ നമ്മുടെ ഒരു മടി കൊണ്ടോ നമ്മുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടോ ഇതൊക്കെ വരാം.
1: യെസ്,
0: അത് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് അത് തന്നെയാണ്. ഒരു ഇര എന്നൊരു വിക്ടിം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇത് ആസിഫ് കഴിഞ്ഞ കുറെ സമയമായിട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതും എന്നെ എന്താ പറയാ
1: ഓർമ്മപ്പെടുത്തി പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇത് ഓർത്തില്ല എന്നൊക്കെ എക്സ്ക്യൂസ് പറയാനുള്ളത്. ഇത് വട്ടം കൂടിയെന്ന് ഞങ്ങൾ എല്ലാവരും മറ്റേ ചെവിയിൽ ചെയ്യണ്ടേ ചെയ്യണ്ടേ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ടും അതൊക്കെ സമയത്ത് നടന്നോളും നിങ്ങൾ പോയിട്ട് പിള്ളേരെ എന്ന് പറഞ്ഞിട്ടൊരു നാളാണ്
0: അപമാനിച്ചു കഴിഞ്ഞു.
1: നാളെ വൈകുന്നേരം നാളെ പോയി ആ പൊരി വെയിലത്ത് കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പുതിയ പാസ്പോർട്ടുമായിട്ട് വരുന്ന സമയത്ത് ബാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ട്.
0: നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൗൺസിൽ ജനറൽ ആണ് അവിടെ ഉള്ളത്, സതീഷ് കുമാർ ശിവൻ. അദ്ദേഹം നമ്മളെ കാപ്പാത്തും സാറിന് നമ്മൾ പറയും കാലുണ്ട് അയ്യോ രക്ഷിക്കണേന്ന്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, കോൺസുലേറ്റ് സർവ്വസജ്ജാണ്, നമ്മൾ അങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ പോവാണ്.
1: തീർച്ചയായിട്ടും ബാക്കി അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് എന്തായാലും നാളെ വൈകുന്നേരത്തെ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് എക്സ്ക്ലൂസീവ്ലി എനിക്ക് തന്നെ ഇറങ്ങാം കേട്ടോ.
0: ഇടയ്ക്ക്
1: ഷീബയുടെ ഷോയിലും കയറി പറഞ്ഞോളരുത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈകുന്നേരത്ത് അക്ഷയ ഫോൺ വിളിച്ചും പറയാൻ വേണ്ടി നിൽക്കരുത്, വൈകുന്നേരം സ്വന്തം ഷോയിലും പറയരുത്. 5 മണി കഴിഞ്ഞിട്ട് ഞാൻ
0: സ്വന്തം ഷോയിലും പറയാൻ പാടില്ല,
1: സ്വന്തം ഷോയിലും പറയരുത്. പിന്നല്ലാതെ ഇനി എന്തായാലും കേട്ടോണ്ടേ ഇരിക്കൂ. ആസമും പത്മ മിനിയുമാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു
4: ബ്രഹ്മകമലം.
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
0: നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ, GCC ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫിലിം മാസ്റ്റർ LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
4: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: കെ ജി എഫിന് ശേഷം സംഭവിച്ച ഒരു വലിയ പ്രതിഭാസമായിരുന്നു. അത്ര കണ്ട് കേരളത്തിലൊന്നും, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വലിയ ആരാധക വൃന്ദങ്ങൾ ഇല്ലാതിരുന്ന, ഒരുപക്ഷെ പലർക്കും മറ്റ് ഭാഷകൾ, മറ്റ് ഭാഷാ സിനിമകൾ, പ്രത്യേകിച്ച് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള സിനിമകൾ അധികമൊന്നും കാണാത്തവർക്ക്, അത്ര കണ്ട് അറിയാത്ത, പരിചിതം പോലും അല്ലാതിരുന്ന യഷ് എന്ന താരത്തിന് ശരിക്കും കേരളത്തിൽ ഉൾപ്പെടെ വലിയ ഫാൻ ബേസ് സൃഷ്ടിക്കപ്പെട്ടു. ഫാൻസ് അസോസിയേഷനുകൾ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അടുത്ത ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അദ്ദേഹത്തിന്റെ ആരാധകർ കുറെ നാളായിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി സെക്കൻഡ് പാർട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി മാറിക്കഴിഞ്ഞു. ബാഹുബലി 2 വലിയ വിജയമായി മാറി. പ്രഭാസ് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ സാഹോ എന്ന് പറയുന്ന ചിത്രവുമായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം എണ്ണം പറഞ്ഞ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിൽ കൽക്കിയൊഴികെ ഒരു സിനിമയും നമ്മൾ ഈ പ്രതീക്ഷിച്ച രീതിയിൽ അപ് ടു ദ മീറ്റർ എത്തിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടൊരു കാര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ കുറെ എന്താ പറയുന്നത്, ഭയങ്കര പ്രതീക്ഷകൾ നോക്കി കാണുന്ന പല പ്രൊജക്ടുകളും പ്രഭാസിൻ്റെതായിട്ട് വരാനിരിക്കുന്നുണ്ട്. പക്ഷേ ഈ യഷിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തിലേറെയായി കെ ജി എഫ് സെക്കൻഡ് പാർട്ട് തിയേറ്ററുകളിൽ എത്തിയിട്ട് ഇതുവരേക്കും അദ്ദേഹത്തിന്റെ ഒരു സിനിമ പുറത്തു വന്നിട്ടില്ല. ഓഫ്കോഴ്സ് ടോക്സിക്കിൻ്റെതായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ടോക്സിക്കിൻ്റെതായിട്ടുള്ള ഷൂട്ടിംഗ് സ്കെഡ്യൂളുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം പോകുമായിരുന്നു. അതിനുശേഷം രാമായണത്തിൽ രാവണനായിട്ട് കൂടി അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടോക്സിക്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഏറെക്കുറെ ഓഗസ്റ്റ് മാസം ടോക്സിക് തിയേറ്ററിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലും ഇതേപോലെ വക്കത്ത് വന്നപ്പോഴാണല്ലോ മാറ്റിവെച്ചത്. അതുകൊണ്ട് ആരാധകർ ഇപ്പോഴും സമ്മർദ്ദത്തിൽ തന്നെയാണ്. എന്തായാലും ഇന്ന് ആക്ച്വലി അവരൊരു ആ സിനിമയിലെ നായികമാരുടെ ഒരു വീഡിയോ പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ടീസർ പോലെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. സംഗതി ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, കുട്ടികളില്ല കേട്ടോ, കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്തെ കാണാവോ. അത് എസ്പെഷ്യലി ടീസർ തുടങ്ങുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, കുട്ടികൾ ഒരു കാരണവശാലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എനിവേ, എന്തായാലും ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ, സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം ഈ മാസം ഒരു വലിയ പാൻ ഇന്ത്യൻ ചിത്രം ഇതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും അറിയാം, തെലുങ്കിൽ നിന്ന് വരുന്ന ഈ ഒരു സിനിമയ്ക്ക് അത്രമാത്രം ഹൈപ്പും പ്രതീക്ഷയാണ് സിനിമാ കോളങ്ങളിലൊക്കെ ഉള്ളത്. സിനിമാ നിരീക്ഷകരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഗ്രാൻഡിയർ ബജറ്റ് തന്നെയാണ്. നാഗബന്ധം ഓഫ്കോഴ്സ് ഒരു ട്രഷർ അന്വേഷിച്ച് പോകുന്ന, പലവിധ സർക്കംസ്റ്റൻസുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു കഥയും കാര്യങ്ങളും ഒക്കെയാണ്. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇതിൻ്റെ ട്രെയിലർ തന്നെ പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാഗബന്ധം മറ്റന്നാൾ റിലീസാവുകയാണ്, ജൂലൈ 3 നിങ്ങൾക്കും കാണണ്ടേ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ടിക്കറ്റ് തരണമെന്ന്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, NB Space നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 പെട്ടെന്ന് അയച്ചോ. സ്വന്തമാക്കാം നാഗബന്ധം കാണാനുള്ള കപ്ലിൻ വൈറ്റ്സ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
4: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

0: കൊക്കക്കോളയെ കുറിച്ച് വർഷങ്ങളായിട്ട് പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു പക്ഷേ ലോകത്തിന്റെ എല്ലാ കോണിലും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് കൊക്കക്കോള. പക്ഷേ ഈ കൊക്കക്കോള എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല. കാരണം അതിന്റെ റെസിപ്പി അത്രമാത്രം സീക്രട്ട് ആണ് എന്നുള്ളതാണ്. അതാണ് ഈ ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥ. കാരണം ലോകത്ത് തന്നെ ആകെ രണ്ടു പേർക്ക് മാത്രമേ ഈ കൊക്കക്കോളയുടെ റെസിപ്പി അറിയുള്ളൂ. അവർ ഒരുമിച്ച് ഒരു കാരണവശാലും ഒരിടത്ത് ഉണ്ടാവാറില്ല, ഒരു ഫ്ലൈറ്റിൽ പോലും ഒരുമിച്ച് യാത്ര ചെയ്യാറില്ല. കൊക്കക്കോളയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥകളിലൊന്നാണത്. കാരണം അതിന്റെ റെസിപ്പി പുറത്താർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ സത്യം എന്താണ് എന്നുള്ള കാര്യം അറിയാവോ? അത് ശരിക്കും പറഞ്ഞാൽ കൊക്കക്കോളയുടെ ഒരു ഒന്നൊന്നര മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു കേട്ടോ. കൊക്കക്കോളയുടെ നിർമ്മാതാവായിട്ടുള്ള ജോൺ പെമ്പർട്ടിന്റെ യഥാർത്ഥ ഡയറിയിലെ ചില റെസിപ്പികൾ അത് പല ചരിത്രകാരന്മാരും ഇതിനോടകം തന്നെ കണ്ടുപിടിച്ച് അവർ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റയിലെ വേൾഡ് ഓഫ് കൊക്കക്കോള വോൾട്ടിൽ ഇരിക്കുന്ന ഈ ഒരു റെസിപ്പിയുടെ കൈയെഴുത്ത് പ്രതിയാണ് 1919 ഏണസ്റ്റ് ഹുഡോർഫ് കമ്പനി വാങ്ങിയ സമയത്ത് ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് ഈട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം അതിന് വാല്യൂ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊക്കക്കോളയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഘടകം മെർച്ചൻഡൈസ് 7X എന്ന് പറയുന്ന ഒരു ഫ്ലേവർ മിശ്രിതമാണ്. കോളയുടെ 1% മാത്രം വരുന്ന ആ ഒരു മാജിക് ഫ്ലേവറിൽ ആക്ച്വലി ഓറഞ്ച്, നാരങ്ങ, ജാതിക്ക, കറുവപ്പട്ട എന്നിവയുടെയൊക്കെ ഓയിലുകളും അതുപോലെ തന്നെ കൊക്കൈൻ നീക്കം ചെയ്ത കൊക്ക ഇലയുടെ സത്തും ഒക്കെയാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൊക്കക്കോളയുടെ യഥാർത്ഥ വിജയം അതിന്റെ റെസിപ്പിയിലല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇപ്പോൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യം, ആ ഒരു സീക്രട്ട് അല്ലെങ്കിൽ യഥാർത്ഥ വിജയം അത് നിറഞ്ഞു നിൽക്കുന്നത് ആ റെസിപ്പിയെ ഒരു വലിയ രഹസ്യമാക്കി നിലനിർത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഒരു സാധാരണ പാനീയത്തെ ചുറ്റിപ്പറ്റി നിഗൂഢത സൃഷ്ടിച്ചുകൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും വലിയ $multi-billion ബ്രാൻഡായിട്ട് മാറി. സോ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും എല്ലാം ഒരു തുറന്ന പുസ്തകങ്ങളൊക്കെ എല്ലാവരിലേക്കും നമ്മൾ തുറന്നു വെക്കേണ്ടതില്ല. ചില സമയത്ത് ചില നിഗൂഢതകളും ചില രഹസ്യങ്ങളും നമുക്ക് മാത്രമായിട്ട് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം മറഞ്ഞു കിടക്കപ്പെടുന്ന നിധികൾക്കാണ് എല്ലാ എപ്പോഴും മറഞ്ഞു കിടക്കപ്പെടുന്ന ഒന്നിനാണല്ലോ നിധി എന്ന വിളിപ്പേര് തന്നെയുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് രഹസ്യങ്ങളൊക്കെ എല്ലാ എപ്പോഴും ഉള്ളിൽ ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി എന്തായാലും ഈ ഒരു ടേക്കോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 052-284-6969. Tricks Mania 2.0, powered by Home 92.2 FM.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസും
1: കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ,
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling. Chinna

0: ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.